ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഇന്ന് ശകവർഷം 1947, ആഷാഢം 6. മലയാള വർഷം 1201, മിഥുനം 13. 2026 ജൂൺ 27, ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 58 സെക്കൻഡും.

കവരത്തിയിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ സി വിശ്വനാഥൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 എം മെഹ്റാജ് പങ്കെടുക്കുന്ന പവിയമണ്ണിലെ സാഹിത്യം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫട്ടി, തുടർന്ന് 7:45 ആന്ത്രുത്തദ്വീപ് സ്വദേശിനി ഫർഹാന പങ്കെടുക്കുന്ന ഫെൻ ഫോരിഷ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9:00 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും.

കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യ വ്യാപകമായും മഴയുണ്ടായി. ഇന്ന് ജൂൺ 27. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് ഭാഗത്ത് ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. നാളെ ജൂൺ 28 ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കോ സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില നോക്കാം. അഗത്തി ദ്വീപിൽ ഉയർന്ന താപനില 32.3 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28.3 ഡിഗ്രി സെൽഷ്യസും. അമിനി ദ്വീപിൽ ഉയർന്ന താപനില 31.7 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസും. മിനിക്കോയ ദ്വീപിൽ ഉയർന്ന താപനില 32.3 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26.3 ഡിഗ്രി സെൽഷ്യസും. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞും ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതപേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:85 തുടർന്ന് കേൾക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. 2029-ഓടെ രാജ്യത്തെ ലഹരി ഭീഷണിയെ പിടിച്ചുകെട്ടാൻ വിഷൻ ഡോക്യുമെന്റ് അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 1 കൊല്ലം മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൽ 6 സൈനികർ വീരമൃത്യു വരിച്ചെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. രാജ്യത്തിനായി ജീവൻ ത്യജിച്ചവരുടെ പട്ടിക ദേശീയ യുദ്ധസ്മാരകത്തിൽ രേഖപ്പെടുത്തിയപ്പോഴാണ് ഇവരുടെ പേരുകളും ഉൾപ്പെടുത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈഡ്രജൻ ട്രെയിനിന്റെ അതിവേഗ പരീക്ഷണ ഓട്ടം വിജയം. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത കൈവരിച്ചു. മറ്റ് പരിശോധനകൾ പൂർത്തിയാക്കി ഇക്കൊല്ലം തന്നെ സർവീസ് തുടങ്ങിയേക്കും. സംസ്ഥാന എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ കൊച്ചിയിൽ പ്രഖ്യാപിക്കും. വടക്കൻ വെനസ്വേലയിൽ ബുധനാഴ്ചയുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 4,300 പേർക്ക് പരിക്കേറ്റു. റഷ്യയിൽ തലസ്ഥാനമായ മോസ്കോ ഉൾപ്പെടെ 13 പ്രദേശങ്ങളിലും ക്രൈമിയ ഉപദ്വീപിലും ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. 660 ഡ്രോണുകൾ വെടിവച്ചിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യാന്തര 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ അയർലന്റിന് ആദ്യ ജയം. ഇന്നലെ നടന്ന 1-ാം 2020 മത്സരത്തിൽ ഇന്ത്യയെ 34 റൺസിന് പരാജയപ്പെടുത്തി.
1: ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോകുന്നത്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആണ് ഇന്ന് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രം. വേഗത്തിലും കൃത്യതയോടെയും നിരവധി ജോലികൾ നിർവഹിക്കാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുന്ന സാഹചര്യത്തിൽ ചില തൊഴിലുകൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയും അതേസമയം പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെടുമെന്ന പ്രതീക്ഷയും ഒരുപോലെ ഉയരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ ലോകം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? പ്രഭാതഭേരി പരിശോധിക്കുന്നു.
2: AI വലിയൊരു പാരഡൈം ചേഞ്ച് ആണ്.
1: ഇൻഫോപാർക്ക് CEO സുശാന്ത് കുരുന്തിൽ.
2: കാരണം മുമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതിയ പല കാര്യങ്ങളും ഇപ്പോ മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോ അത് കാരണം ഇപ്പൊ ഡാറ്റ എൻട്രി, കോൾ സെന്ററിലുള്ള കസ്റ്റമർ സപ്പോർട്ട്, അതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് ബോട്ടുകൾ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ജോലികൾ ഡെഫിനറ്റ്ലി ഇല്ലാതാവും. ഇപ്പൊ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ മാസങ്ങൾ എടുത്ത് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ട് അവരുടെ ബിസിനസ് കൂടും. ഒരുപാട് തരത്തിലുള്ള പുതിയ ബിസിനസ് മോഡലുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉള്ള ഇമ്പാക്ട് ഉണ്ട്.
1: കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സജീവ് ഗോപിനാഥ്.
3: ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ നിർമ്മിത ബുദ്ധിയിലെ കേപ്പബിലിറ്റീസ് നമ്മുടെ യുവതലമുറയ്ക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സുകൾ നമ്മുടെ ഇന്നത്തെ കരിക്കുലത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുടെയും കരിക്കുലത്തിൽ ഇടപെടുത്താൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തില് 4-year UG പ്രോഗ്രാം, അത്

0: സ്കിൽ കോഴ്സുകൾക്ക് ഒരു സ്ഥാനമുണ്ട്. ആ സ്കിൽ കോഴ്സുകൾ ഏതൊക്കെ മേഖലകളിൽ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരാമോ, ആ സാങ്കേതികവിദ്യ അത് ടെക്നിക്കൽ ആയിട്ടുള്ളത് മാത്രമല്ല, ആർട്സ് സയൻസ് കൊമേഴ്സ് വിഷയങ്ങളിൽ പോലും അത് പഠിക്കുമ്പോൾ തന്നെ അവിടെ എങ്ങനെയാണ് AI വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുക, അവ കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമ്മുടെ ഓരോ പഠന പ്രക്രിയയെ മാറ്റാൻ കഴിയുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസിനകത്ത് തന്നെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. അത് വളരെ അത്യാവശ്യമാണ്, കാരണം നമ്മുടെ ഇന്നത്തെ സിലബസ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വേൾഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിലബസുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഡിജിറ്റൽ യുഗത്തിലേക്ക് ഉള്ള യുവതയെ വളർത്തിയെടുക്കാനും ഒരു ടാലന്റ് വളർത്തിയെടുക്കാനും വേണ്ടിയിട്ടുള്ള കരിക്കുലർ ചേഞ്ച് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നടന്നു വരികയാണ്.
1: കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൌൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM റിയാസ്:
2: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി മാത്രമായിട്ട് ഒരു പോർട്ട്ഫോളിയോ തന്നെ സർക്കാർ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. കേരള നോളജ് അക്കാഡമി മിഷന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന 42 വെർച്വൽ അക്കാഡമികൾ പരിശീലനത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൈപുണ്യ പരിശീലനമാണ്. ഇതിനുവേണ്ടി ലിങ്ക്ഡ് ഇൻ, കോഴ്സ്റ തുടങ്ങിയ അന്താരാഷ്ട്ര മേഖലയിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന ഏജൻസികളുടെ ക്യൂറേറ്റഡ് ആയ പ്രോഗ്രാമുകൾ കേരളത്തിലെ തൊഴിലന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. 75,000-ത്തിലധികം ആളുകൾ ഇതിനകം പരിശീലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലെ 3,000-ത്തിലധികം പേർ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലാണ്. ഇതോടൊപ്പം മെന്ററിന്റെ സഹായം കൊണ്ടുവരിക എന്നതാണ്. ഇതിനുവേണ്ടി AI/ML മേഖലയിൽ 67 കോളേജുകളിലായിട്ട് AI/ML ടാലന്റ് ആക്സിലറേറ്റർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ അധ്യാപകരുടെയും IT പ്രൊഫഷണലുകളുടെയും സഹായത്തോടു കൂടിയിട്ട് ബേസിക് ഡിജിറ്റൽ സ്കിൽസിലും AI റെഡിനെസിന്റെയും ഒരു 20 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാമും ഡിസൈൻ ചെയ്യുകയും അത് സാധാരണ തൊഴിലന്വേഷകർക്ക് വേണ്ടി കേരള നോളജ് എക്കണോമി മിഷന്റെ പ്രവർത്തനങ്ങൾ വഴി നൽകി വരുന്നുണ്ട്. അടുത്തു തന്നെ യുനെസ്കോയുമായി സംസ്ഥാന സർക്കാർ സഹകരിച്ച് 3 മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി AI പരിശീലനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1, സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടങ്ങിയ ഒരു വിഭാഗം. 2, വിദ്യാർത്ഥികൾ. 3, അംഗൻവാടി വർക്കേഴ്സ്. ഇതിനകം കൈറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള AI റെഡിനെസ് പ്രോഗ്രാം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട്.
1: കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ് മുൻ മേധാവി ഡോക്ടർ അച്യുശങ്കർ എസ് നായർ:
3: നിർമ്മിത ബുദ്ധി ഇത് മനുഷ്യന്റെ സർഗാത്മകതയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും സുപ്രധാനമാണ്. ഒരു യന്ത്രമാകട്ടെ മറ്റൊരു മനുഷ്യനാകട്ടെ, അത് സർഗാത്മകമായി മികച്ച പ്രവൃത്തി ചെയ്താൽ അത് മറ്റൊരു മനുഷ്യന്റെ സർഗാത്മക പ്രവൃത്തിയെ ബാധിക്കണമെന്നേ ഇല്ല. ഒരു ഉദാഹരണത്തിന്, യേശുദാസ് മികവോടെ പാടുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പാടുന്നതിനോ എനിക്ക് എന്റെ പാട്ട് ആസ്വദിക്കുന്നതിനോ എന്റെ പാട്ട് ആൾക്കാർ കേൾക്കുന്നതിനോ അതൊരു വിഘാതമാകുന്നില്ല തത്വത്തിൽ. എന്നാലും വേറൊരു സർഗാത്മകമായ ഒരു സംവിധാനം വരുമ്പോൾ നമ്മുടെ അവസരങ്ങൾ, തൊഴിലവസരങ്ങളാകട്ടെ വേദികളാകട്ടെ, അതുമായിട്ട് പങ്കിടേണ്ടി വരുന്നു എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത്. പക്ഷേ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് അവന് സർഗാത്മകമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്ന് AI നമ്മളെ തടയുന്നില്ല. നമ്മൾ തന്നെ AI കൊണ്ട് അതിനെ തടയിപ്പിച്ചാലേ ഉള്ളൂ. അതൊരു സംവിധാനത്തിനെ നമ്മൾ എത്ര കയറൂരി വിടുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സർഗപ്രവൃത്തി എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖല മാത്രമല്ല, അത് അവന് ജീവിതത്തിന് അർത്ഥം തരികയും പൂർണ്ണത തരികയും ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പൊ അത് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു കലാകാരൻ തന്നെ സ്വയം പാടുന്നതിന് പകരം AIനെ കൊണ്ട് സംഗീതം ഉതിർത്താൽ കലാകാരന് നഷ്ടമാകുന്നത് ആ സർഗപ്രവൃത്തി ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവവും അനുഭൂതിയുമാണ്. അപ്പൊ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യന്റെ കയ്യിലായതുകൊണ്ട് അത്തരത്തിൽ അടിസ്ഥാനപരമായ ഒരു ഭീഷണി സർഗാത്മകതയ്ക്ക് നിലനിൽക്കുന്നില്ല. നൈപുണ്യങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരുപാട് നൈപുണ്യങ്ങൾ AIയുടെ കാലത്ത് അപ്രസക്തമാകും. നല്ല മികച്ച കൈവശമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനൊക്കെ ഇന്ന് പറയാനൊക്കെ ഇല്ല, പണ്ട് പറയാമായിരുന്നു. കാരണം ആരും എഴുതുന്നില്ല, എല്ലാ രേഖകളും നമ്മൾ ടൈപ്പ് ചെയ്ത രേഖകളായിട്ടാണ്. ടൈപ്പിംഗ് പോലും മാറി, ഇപ്പൊ വോയിസ് ടൈപ്പിംഗ് വന്നതോടുകൂടി ടൈപ്പ് ചെയ്യാനുള്ള നൈപുണ്യവും അപ്രസക്തമായി കഴിഞ്ഞു. അതുപോലെയാണ് AIനെ ഭാഷ ഉപയോഗിക്കാൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം ചുരുക്കി പറഞ്ഞാൽ മതിയാകും. പ്രോംപ്റ്റ് ആയിട്ട് AI ആണ് അത് എഴുതുന്നത്. അക്ഷരങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപയോഗമെല്ലാം അത് ചെയ്തുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ആ ഗ്രാമർ ഉപയോഗിച്ച് ഭംഗിയായി എഴുതുക എന്നുള്ള ഒരു കഴിവ് അത് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും മുൻകാലഘട്ടം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. വേറെ ചില നൈപുണികൾ കൂടുതൽ പ്രാമുഖ്യത്തിലേക്ക് വരികയും ചെയ്യും.
4: ഇപ്പോ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുമ്പോൾ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ
1: നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിനിയും വിദേശ സർവകലാശാല വിദ്യാർത്ഥിനിയുമായ ആരുണി എസ്,
4: അവർ കൊടുത്തിരിക്കുന്ന ജെ ഡി ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം നമ്മൾ ഒരു സി വി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോ ക്ലൗഡ് പോലുള്ള AI ശരിക്കും എങ്ങനെയാണോ ജെ ഡി അതനുസരിച്ചിട്ടുള്ള സി വിയോ റെസ്യൂമയോ ക്രിയേറ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ അത് വിശ്വസിച്ച് നമ്മൾ അയക്കുന്നു. ഫ്രണ്ട് ഹയേഴ്സ് ആയിട്ടുള്ളവർ അത് എടുക്കുന്നു. അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ആണ് നമ്മുടെ സി വി സെലക്ട് ആയി. പക്ഷേ ഇന്റർവ്യൂവിലോ അല്ലെങ്കിൽ പ്ലേസ്മെന്റിനോ ഇതായിട്ട് വരുമ്പോ ആ അഭിമുഖങ്ങളിൽ പലപ്പോഴും ഈ വിദ്യാർത്ഥികൾ തോറ്റു പോകാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള മുന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അഭിമുഖങ്ങൾക്കായി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോ ഈ ചെയ്യുന്ന സി വിയും റെസ്യൂമയും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളവിടെ ഒരു AI സഹായം എടുക്കുന്നില്ല. അപ്പോ നമുക്കറിയാം ഒരു JD അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സി വി ആണെങ്കിൽ നമ്മൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം നമ്മൾ തേടുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഒരു സി വി നമ്മൾ വെച്ചെന്ന് ചിലപ്പം പ്രൂഫ് റീഡ് പോലും ചെയ്യാതെ നമ്മൾ അയക്കുന്നത് കൊണ്ട് മറന്നുപോകും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ അഭിമുഖങ്ങളിൽ മുന്നത്തെ പോലെ ഇരുത്തി ചോദ്യം ചോദിച്ച് അങ്ങനെ വരത്തല്ല. കുറച്ചുകൂടെ കാലം മാറിയതിന്റെ ഭാഗമായിട്ട് അവിടെ ടീം വർക്ക് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, അത്തരത്തിലുള്ള റൗണ്ടുകളും ഇന്നത്തെ അഭിമുഖങ്ങളിൽ വരാറുണ്ട്. അപ്പൊ അത്തരത്തിൽ AI സഹായത്തോടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും അല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ വന്നാൽ ഉറപ്പായിട്ടും തനിച്ചിരുന്ന് ക്രിയേറ്റ് ചെയ്ത ഒരാൾ തന്നെയായിരിക്കും അഭിമുഖത്തിൽ വിജയിക്കുന്ന. അത് ഈ പറയുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന തലമുറയ്ക്ക് നന്നായിട്ട് ബാധിക്കും. AIക്ക് പോസിറ്റീവ്, നമ്മുടെ സമയലാഭം, നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടും, അതിന് നല്ല രീതിയിലൊരു മാർക്ക് കിട്ടും എന്ന് പറയാൻ പറ്റും. പക്ഷെ ഒപ്പം ഒരു സെൽഫ്ലി ഇംപ്രൂവ് ചെയ്യാനുള്ള സെൽഫ് ഇന്റലിജൻസിന്റെ സ്കിൽസിലേക്ക് വരുമ്പോ AI നെഗറ്റീവായി തന്നെ വരും.
5: AI കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അവന്റെ സമയം ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.
1: ഒരു സ്റ്റാർട്ടപ്പ് സംരംഭകനാണ് മുഹമ്മദ് അജ്മൽ.
5: വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ സ്കൂളിലെ വർക്കിന് ഒന്ന് ഹെൽപ്പ് വേണം. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AI ആശ്രയിക്കാം. അതോടൊപ്പം നിങ്ങൾ ഇനിയൊരു വീട്ടമ്മയാണ്, ഭക്ഷണം പാകം ചെയ്യാനിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്നത്തെ മെനു എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു റെസിപ്പി എന്താണെന്ന് ചോദിക്കുന്നതിൽ ഇന്ന് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഭാഷകളിൽ നമുക്ക് ChatGPT, ജെമിനി, AI മോഡൽസിനോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഓരോ ഏരിയയിൽ ചെന്നാലും അതിനെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള AI ടൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മളപ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയം, എല്ലാ കാര്യത്തിനും നമ്മൾ AI ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഒരു ചിന്താശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ല എന്നൊരവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യൻ ഇപ്പോൾ നമ്മൾ കൂടുതൽ ബുദ്ധിശേഷി ഉപയോഗിക്കാത്തവരായിട്ട് മാറുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ AIയോട് സംസാരിക്കുമ്പോൾ അതിന്റെ പിന്നെ ഒരുപാട് ഊർജത്തിന്റെ ഉപയോഗം നടക്കുന്നുണ്ട്. വലിയ കമ്പ്യൂട്ടേഴ്സിൽ, ഡാറ്റ സെന്റേഴ്സിൽ അതിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരുപക്ഷെ ഒരു ഊർജ്ജ പ്രതിസന്ധിയിലോട്ട് കൂടി നമ്മൾ നീങ്ങുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നീതിയുക്തമായ, ജുഡീഷ്യസ് ആയിട്ട് രീതിയിലായിരിക്കണം ഇത്തരം ടൂളുകളുടെ ഉപയോഗം എന്നുള്ളതും നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്.
1: നിർമ്മിത ബുദ്ധി നമ്മുടെ ജോലി ഇല്ലാതാക്കില്ല, പകരം നിർമ്മിത ബുദ്ധി ഫലപ്രദമായി ഉപയോഗിക്കാൻ അറിയാവുന്ന മറ്റൊരാൾ നിങ്ങളുടെ ജോലി സ്വന്തമാക്കിയേക്കാം. അതിനാൽ സാങ്കേതിക മാറ്റങ്ങളെ ഭയപ്പെടുകയല്ല, മറിച്ച് അവയെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളുകയും പുതിയ അറിവുകളും കഴിവുകളും സ്വന്തമാക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം. ഡിജിറ്റൽ സാക്ഷരത, വിമർശനാത്മക ചിന്ത, ആശയവിനിമയ മികവ്, സൃഷ്ടിപരത, സഹാനുഭൂതി തുടങ്ങിയ മാനുഷിക കഴിവുകൾ ഭാവിയിലും വലിയ പ്രാധാന്യമുള്ളതായി തന്നെ തുടരും. അതോടൊപ്പം വിവിധ നൈപുണ്യ വികസന സംരംഭങ്ങളിലൂടെയും പരിശീലന പ്ലാറ്റ്ഫോമുകളിലൂടെയും നിർമ്മിത ബുദ്ധി അനുബന്ധ സാങ്കേതിക വിദ്യകൾ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അറിവും കഴിവും പുതുക്കിക്കൊണ്ട് പുതിയ സാങ്കേതിക സാധ്യതകളെ അവസരങ്ങളാക്കി മാറ്റി നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാം.
6: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമുദ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AAR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. വിഎസ്എസ്സിയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഐഎസ്ആർഒയുടെ ചരിത്രപ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 3300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഒസ്മാൻ ഡംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20 മിനിറ്റുകളിൽ ഡംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 മിനിറ്റിൽ അസ്ഗാർഡിന് വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൌൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 മിനിറ്റിനുള്ളിൽ 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
3: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 റൺസിന് എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 റൺസിനാണ് കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേരറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെഡ്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു.

0: ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ സി വിശ്വനാഥൻ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 എം മെഹ്റാജ് പങ്കെടുക്കുന്ന പവ്യമണ്ണിലെ സാഹിത്യം, 7:20 ദീപവിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, തുടർന്ന് 7:45 ആന്ധ്രദ്വീപ് സ്വദേശിനി ഫർഹാന പങ്കെടുക്കുന്ന ഫെൻ ഫോരിഷ, തുടർന്ന് 8:30 മുതൽ 9:00 വരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാൻ മറക്കണ്ട മൻ കി ബാത്.
1: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി വിശ്വനാഥൻ.
2: അരോമലാമഴക് ശുദ്ധി മൃദുത്വം ആഭസാരല്യമെന്ന സുകുമാരഗുണത്തിനെല്ലാം പരിങ്കലേതുപമ ആ മൃദുമെയ്യിൽ നവ്യതാരുണ്യമെന്തിയൊരു നിന്നില കാണണം താൻ. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്കു മുൻപുഴറിയോടിയഭിരുവാട്ടെ നേരേ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം.
3: വിടർന്നു നിൽക്കുന്ന പൂവുകൾ മനുഷ്യ നേത്രങ്ങളിൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരിക്കുകയും മനുഷ്യരായി പിറന്നവർക്കാർക്കും അവയുടെ മനോഹാരിതയ്ക്ക് അടിപ്പെടാതിരിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു എന്ന കവിയുടെ നിരീക്ഷണം തീർച്ചയായും സത്യം തന്നെ. വീട്ടുമുറ്റത്തെ തീരെ ചെറിയ പൂന്തോട്ടങ്ങൾ തുടങ്ങി വിസ്തൃതമായ നഗരോദ്യാനങ്ങൾ വരെ ലോകമെമ്പാടുമുള്ള എണ്ണമറ്റ പൂന്തോട്ടങ്ങളെ പരിപാലിക്കാനായി പ്രയോഗിക്കപ്പെടുന്ന മനുഷ്യാധ്വാനവും വിഭവശേഷിയും സൂചിപ്പിക്കുന്നത് മറ്റൊന്നല്ല. എങ്കിലും ഒരു പൂവാകട്ടെ, പ്രകൃതി ദൃശ്യമാവട്ടെ, മനം മയക്കുന്നൊരു സുഗന്ധമാവട്ടെ, ഹൃദയാവർജകമായ ഒരു ഈണമാവട്ടെ, നമുക്ക് സൗന്ദര്യാനുഭൂതി പകരുന്ന മറ്റേതുമാകട്ടെ, അവയുടെ സൗന്ദര്യം എന്നത് എന്തിനാണിരിക്കുന്നത് എന്നത് ചിന്താർഹമായ ഒരു വിഷയമാണ്. കാണുന്നയാളിന്റെ കണ്ണിലാണ് സൗന്ദര്യം. ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇതിൽ തോന്നുന്ന ആദ്യ പ്രശ്നം ലളിതമാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് മുഴുകാനാവുന്ന സൗന്ദര്യാനുഭവങ്ങൾ അനേകമുണ്ടല്ലോ എന്നതാണ് ആ ആദ്യ പ്രശ്നം. കണ്ണ് എന്ന സംജ്ഞ എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന് കരുതിയാൽ ആ പ്രശ്നത്തിന് തൃപ്തികരമായ ഒരു ഉത്തരമായി. എന്നാൽ ഈ ചൊല്ല് ദ്യോതിപ്പിക്കുന്നതുപോലെ അത്രക്ക് പ്രതിജന ഭിന്ന വിചിത്രമാണോ മനുഷ്യന്റെ സൗന്ദര്യബോധം യഥാർത്ഥത്തിൽ എന്ന മറ്റൊരു പ്രശ്നം അതിന്റെ പിന്നാലെയുണ്ട്. വൈരാഗിയും ഭീരുവും ഒരേ വസ്തുവിൽ സൗന്ദര്യം ദർശിക്കുന്നു എന്ന് ആശാൻ നിരീക്ഷിക്കുന്നു. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ പരസ്പരം സാംസ്കാരിക സമ്പർക്കങ്ങൾ ഒന്നുമില്ലാതെ കഴിയുന്ന വ്യത്യസ്ത സമൂഹങ്ങളിലെ മനുഷ്യർ പോലും ഏറെക്കുറെ ഒരേ കാര്യങ്ങളെയാണ് സുന്ദരമായി കാണുന്നത് എന്നതാണ് വസ്തുത. ദുർഗന്ധപൂരിതമായ ഒരു അഴുക്ക് കൊന ആസ്ട്രേലിയക്കാരനും ആലുവക്കാരനും ഒരുപോലെ തന്നെ അസുന്ദരമായേ അനുഭവപ്പെടൂ. തെളിനീരൊഴുകുന്ന കാട്ടരുവിയും കിളികളുടെ പാട്ടുമൊക്കെ സുന്ദരമായി തോന്നാത്തവർ ലോകത്ത് എവിടെയും ദുർലഭവും ആവും. എന്നാൽ മനുഷ്യൻ എന്ന ജന്തുവർഗത്തിന്റെ പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങിയാൽ സൗന്ദര്യാനുഭവത്തിലെ ഈ ഏകാത്മകത അമ്പേയില്ലാതാവും. നാം മനുഷ്യർ അങ്ങേയറ്റം അസുന്ദരമായി കാണുന്ന വകകൾ മറ്റു ചില ജീവികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി കാണാം. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് കൊതുകിന്റെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയെ നാം അപഹസിക്കുന്നത് പാലെന്നതിനെ സുന്ദരവും കാമ്യവുമായും രക്തം എന്നതിനെ അസുന്ദരവും വർജ്യവുമായും കാണുന്ന വിധത്തിലാണ് മനുഷ്യ മസ്തിഷ്കം പരിണാമഗത്യ രൂപപ്പെട്ടിരിക്കുന്നത് എന്നതിനാലത്രേ. കൊതുക് എന്ന ജീവിയുടെ പരിണാമചരിത്രം നമ്മുടേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നുവല്ലോ. പരിണാമഗത്യ ഉഷ്ണരക്ത ജീവികളുടെ രക്തം സ്വഭക്ഷണമായി തീർന്ന ഈ ചെറു ജീവിയുടെ നാഡീവ്യവസ്ഥക്ക് കാമ്യമായി അനുഭവപ്പെടുന്നത് രക്തമാണ്, പാലല്ല എന്നതിൽ അത്ഭുതമില്ല. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ കഴുതപ്പുലികളെപ്പോലെ ചീഞ്ഞ മാംസത്തിൽ നിന്ന് ഭക്ഷണം തേടുന്ന ജീവികളായിരുന്നു സന്ദർഭവശാൽ മനുഷ്യവർഗത്തിന്റെ പൂർവികരായ വാനരന്മാരെന്നു വരികിൽ അവരുടെ പിൻഗാമികളായ നമുക്ക് ചീഞ്ഞ മാംസത്തിന്റെ ഗന്ധം ഒരു ദുർഗന്ധമായി അനുഭവപ്പെടാൻ സാധ്യതയില്ലായിരുന്നു എന്ന് ഊഹിക്കാം. ജീവശാസ്ത്രത്തിലെ ഏതൊരു വസ്തുതയും പരിണാമത്തിന്റെ വെളിച്ചത്തിലല്ലാതെ വിശദീകരിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. ആ വഴിക്കാലോചിക്കുമ്പോൾ ഒരേ പരിണാമചരിത്രമുള്ള ഒരേ ജീവവംശത്തിൽപ്പെട്ട ലോകത്തിലെ സകല മനുഷ്യരുടെയും സൗന്ദര്യബോധം ഏതാണ്ട് സമാനമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീണ്ടു നീണ്ടു കിടക്കുന്ന പരിണാമചരിത്രത്തിലൂടെ സമാർജിച്ച നിരവധി അനുകൂലനങ്ങളുടെ സംഘാതമാണ് മനുഷ്യനടക്കം ഓരോ ജീവിയും. അങ്ങനെ വരുമ്പോൾ ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ കാണുന്നയാളിന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന ആപ്തവാക്യത്തെ നമുക്ക് ഒന്നുകൂടി വിശദവും വിശാലവുമാക്കാം. അതിങ്ങനെയാണ്, ബ്യൂട്ടി ഈസ് ഇൻ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ദ ബിഹോൾഡർ. കാണുന്നയാളിന്റെ അനുകൂലനങ്ങളിൽ ആണ് സൗന്ദര്യം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി വിശ്വനാഥൻ.
4: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
5: സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവൾ അത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോരിഷ കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട്

5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496283833 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496283833.

0: ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം ജീവിതത്തിന്റെ ആഴവും പരപ്പും വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും മൂർത്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹിത്യ വിഭാഗമാണ് നോവൽ. മനുഷ്യജീവിതം സമസ്ത ചൈതന്യങ്ങളോടുകൂടി ആവിഷ്കരിക്കാൻ കഴിയുന്ന സാഹിത്യ മാധ്യമമാണ് നോവൽ. കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളും അനുഭൂതികളും ചിന്തകളും വികാരങ്ങളും എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയ ചട്ടക്കൂടാണ് നോവലിൻ്റേത്. ഇന്ന് പവിഴമണ്ണിലെ സാഹിത്യം പരിചയപ്പെടുത്തുന്നത് യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ, ആമീൻ എന്നീ നോവലുകളുടെ രചയിതാവ് ശ്രീ മെഹ്റാജ്. യൂഫ്രട്ടീസിന്റെ കണ്ണുനീർ. ആ സ്ത്രീയെ ആദ്യം കല്ലെറിഞ്ഞത് അവളുടെ ഭർത്താവ് അൽഖൈം ആയിരുന്നു. ആദ്യത്തെ ഏറിൽ തന്നെ അവളുടെ തലയോട് പൊളിഞ്ഞ് രക്തം ചിതറിത്തെറിച്ച് കൂടി നിന്നവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. മരണത്തിന്റെ അവസാന വിളി അവളിൽ നിന്നുയരുന്നത് ജമാൽ കണ്ടു. അവൾ നിശ്ചലമായി ആ കിടങ്ങിൽ കിടന്നു. കൂടി നിന്നവരെല്ലാരും കല്ലെറിയൽ നിർത്തി കിടങ്ങിലേക്ക് തന്നെ നോക്കി നിന്നു. രക്തത്തിൽ കുളിച്ച് തല കഴുത്തിൽ നിന്ന് അറ്റുവീഴാറായ നിലയിലായിരുന്നു ആ ഭീകര രംഗം കണ്ട് ജമാൽ കണ്ണുകൾ ഇറുക്കിയടച്ചു. സമീറ അബ്ബാസ്, ഹംന അലി ഉബാദ എന്നീ പെൺകുട്ടികൾക്ക് ഐസിസ് തീവ്രവാദികളാൽ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ കഥ പറയുകയാണ് എഴുത്തുകാരൻ. അറുതിയില്ലാത്ത യുദ്ധത്തിൽ നിന്നും എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അഭയാർത്ഥികളുടെ കഥയാണ് യൂഫ്രട്ടീസിന്റെ കണ്ണുനീർ. യൂഫ്രട്ടീസിന്റെ കണ്ണുനീർ എന്ന നോവലിന് ശേഷം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലാണ് ആമീൻ. ലക്ഷദ്വീപുകൾ അറക്കൽ ഭരണം നടന്നിരിക്കുന്ന കാലഘട്ടത്തിൽ പാവങ്ങളായ ദ്വീപുകാർ ഒരുപാട് കൂടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു കഥയായിരുന്നു ആമീൻ എന്ന നോവലിലേക്ക് എഴുത്തുകാരനെ കൊണ്ടെത്തിച്ചത്. പണ്ടുകാലത്തെ അറക്കൽ ഭരണകൂടത്തിൽ കിരാതമായ ശിക്ഷ നടപടികൾ അഗത്യദ്വീപിലെ വലിയ ഇല്ലമെന്ന കുടുംബം ഒന്നാകെ കൊലപ്പെട്ട ചരിത്രം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ ആക്രമണത്തിൽ ബീക്കുഞ്ഞ് എന്ന പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ ഓർമ്മയുടെ ബാക്കി കഥാപാത്രമായി അഗത്യദ്വീപിനടുത്ത് കൽപ്പെട്ടി എന്ന ദ്വീപിൽ ബീക്കുഞ്ഞി പാറ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാറ തന്നെ നമുക്കവിടെ ഇന്നും കാണാം. രക്ഷപ്പെട്ട ബീക്കുഞ്ഞി എന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മറ്റൊരു കോണിലൂടെ കാണുകയാണ് എഴുത്തുകാരൻ ചെയ്തത്. ഇനി നമുക്ക് കഥാകാരൻ തന്റെ എഴുത്തുകളും എഴുത്തനുഭവങ്ങളും പങ്കുവെക്കുന്നത് കേൾക്കാം. ആകാശവാണി കവരത്തിയിലേക്ക് സ്വാഗതം സാർ.
1: നന്ദി, നമസ്കാരം.
0: ദ്വീപിന്റെ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് എഴുത്തിലൂടെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. സാറിന്റെ എഴുത്തിനെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പങ്കുവെക്കാമോ?
1: തീർച്ചയായിട്ടും. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു വലിയൊരാഗ്രഹമായിരുന്നു ലക്ഷദ്വീപിലെത്തുക എന്നുള്ളത്. കാരണം ലക്ഷദ്വീപിൻ്റെ തനതായ സംസ്കാരവും

0: സാഹചര്യമുണ്ട്, നമുക്കതിനുള്ള സമയമുണ്ട്. മാത്രമല്ല നമുക്കൊരുപാട് ചരിത്രപരമായിട്ടുള്ള കഥകൾ, പോരാടിയ അനുഭവങ്ങൾ ലക്ഷദ്വീപിലൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. ലക്ഷദ്വീപിൻ്റെ ചരിത്രങ്ങളിൽ തന്നെ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പലർക്കും അറിയാത്ത കഥകൾ. എത്രയെത്രയോ പുസ്തകങ്ങൾ നമുക്ക് മുന്നോട്ടില്ല, പല മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരും എഴുതി പോയിട്ടുണ്ട്. പലതും ഞാൻ ലൈബ്രറിയിൽ പോയി പലതും ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്രയും വലിയ കലാകാരന്മാരൊക്കെ നമുക്ക് മുന്നോട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അത് എനിക്ക് തോന്നുന്നു, ആ പുസ്തകങ്ങളൊന്ന് രണ്ടാമത് പ്രസിദ്ധീകരിക്കാൻ ആരും മുന്നിട്ടിറങ്ങുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ചിലപ്പോൾ വായനക്കാരില്ലാത്തതോ അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങാൻ മടിയുള്ളതുകൊണ്ടാകാം. അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയത്. ലക്ഷദ്വീപിൻ്റെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ചരിത്രകാരൻ എന്ന് പറയുന്നത് പി ഐ പൂക്കോയ എന്ന മഹദ്ഭക്തിയാണ് കൽപ്പീനിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ദീപോൽപത്തി എന്നൊരു പുസ്തകം വായിച്ചപ്പോൾ വളരെ അത്ഭുതത്തോടെ ഞാനത് വായിച്ചു. ഒരു കഥ വായിക്കുന്ന പോലെയാണ് ചരിത്രം വായിക്കുന്നത് എനിക്ക് തോന്നിയത്. അതിലൂടെ ദീപുകാരൻ അനുഭവിച്ച പ്രയാസങ്ങൾ, ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിച്ചത്, ഇതെല്ലാം ചരിത്രം മാത്രമല്ല കൗതുകം കൂടി നമുക്ക് ഉണർത്തുന്നതാണ്. ആ പുസ്തകങ്ങളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. വളരെ ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ ലൈബ്രറിയിൽ കിട്ടി എനിക്ക്. അത് വായിച്ചു. അതിൽ നിന്നും കൊണ്ട വളരെ ചെറിയ നാല് വരിയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ എഴുതിയ വാമിനൻ നോവൽ ഉണ്ടായത്. അത് മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അതിപ്പോൾ എല്ലാ ബുക്ക് സ്റ്റാളുകളും ലഭ്യമാണ്. ഞാൻ എൻ്റെ നോവലിലൂടെ പറയാൻ ശ്രമിച്ചത് ലക്ഷദ്വീപിൻ്റെ ചരിത്രം മലയാളികളും അല്ലാത്തവരും കേരളത്തിലുള്ളവരും പുറത്തും എല്ലാവരും അറിയണം. ഈ ലക്ഷദ്വീപിൻ്റെ തനത് സംസ്കാരം എന്താണെന്ന്, അവരനുഭവിച്ച പ്രയാസങ്ങൾ എന്താണെന്ന്, അന്നും ഇന്നും അനുഭവിക്കുന്നതെന്നാണെന്ന് ആളുകൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ നോവലുകൾ എഴുതിയത്. എൻ്റെ ആദ്യ നോവൽ എൻ്റെ എഴുത്ത് തന്നെ യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ എന്ന് പറയുന്ന നോവലായിരുന്നു. ആ നോവലിലേക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു ചെറുകഥ പോലും എഴുതാത്ത ഒരാളായിരുന്നു. പിന്നീട് ആദ്യമായി ഞാൻ എഴുത്ത് തുടങ്ങിയത് എൻ്റെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര എന്ന യാത്രാവിവരണത്തിലൂടെയാണ്. എൻ്റെ ആദ്യ യാത്രാവിവരണം, ലക്ഷദ്വീപിൻ്റെ യാത്രാവിവരണം ഞാൻ എഴുതിയതും അത് മാതൃഭൂമി യാത്രയിൽ വന്നു. പിന്നീട് ഒരുപാട് മാസികകളിൽ വന്നു. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് എൻ്റെ ആദ്യ നോവലും പിന്നീടുണ്ടായ എല്ലാ നോവലുകളും, മാസികയിൽ വന്ന നോവലുകളും എല്ലാം പിന്നീടുണ്ടായത്. അതിന് കാരണം എന്നിലെ കലാകാരനെ കണ്ടെത്താൻ ലക്ഷദ്വീപ് ഒരു കാരണമായി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദ്വീപിലെ എഴുത്തുകാരായിട്ടുള്ള, പുതുതലമുറയ്ക്ക് എഴുത്തുകാരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് മുന്നിലുണ്ട്. ഞാൻ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ട് ഒരുപാട് പേരെ, എനിക്ക് തോന്നുന്നു ദ്വീപിലെ എഴുത്തുകാർക്ക് പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, അവർ പുസ്തകം ഒരുപാട് ആഗ്രഹിച്ച് ഇറക്കുന്നു, പക്ഷെ അതിന് അധികം വായനക്കാരെ ലഭിക്കാറില്ല എന്നുള്ളതാണ്. അതിൽ എനിക്ക് ദ്വീപിലെ പുതു എഴുത്തുകാരായിട്ടുള്ള യുവാക്കളോടാണെങ്കിലും പുതിയ എഴുത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർ ആരോടായാലും എനിക്ക് പറയാനുള്ള കാര്യം, കഴിയുന്നതും ദ്വീപിൻ്റെ കഥകളും ചരിത്രങ്ങളും നിങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട വലിയ വലിയ ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർക്ക് അയച്ചു കൊടുത്ത് അത് പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്ന് അവർ പറയും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിൻ്റെ നല്ല കണ്ടന്റുകളുള്ള കഥകൾ ഒരുപാടുണ്ട്. അത്തരം വലിയ വലിയ പ്രസാധകർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഥാമൂല്യം വർദ്ധിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റമാകും അത്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കഥയും അനുഭവങ്ങളും കൂടുതൽ ആളുകളിലേക്ക് എത്തും. അത് മാർഗം നമ്മുടെ ദ്വീപിലെ കഥകൾ മാത്രമല്ല നമ്മുടെ ജീവിതം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കും. അതുവഴി കൂടുതൽ ആളുകളെ ദ്വീപിലേക്ക് ആകർഷിക്കാനും കൂടെ നമുക്കത് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.
1: ആദ്യം എഴുതി തുടങ്ങിയത് ഏതാണ്?
0: എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ ഒരു കഥയോ ചെറുകഥ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടില്ല. അതിന് കാരണവും ലക്ഷദ്വീപ് യാത്ര തന്നെയാണ്. കാരണം എൻ്റെ 15 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ലക്ഷദ്വീപ് വന്ന സമയത്ത് ലക്ഷദ്വീപിൻ്റെ യാത്രാ വിവരണം എന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിലുണ്ടായി ഇടണ്ടായി. അത് പോസ്റ്റ് ചെയ്തോടുകൂടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ആളുകൾ അത് വായിക്കുകയും അത് മാസികകളിലും മാതൃഭൂമി പോലത്തെ യാത്രാ വിവരണത്തിലൊക്കെ വന്നതോടുകൂടിയിട്ട് എൻ്റെ എഴുത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറി. ആളുകൾ, പലതരം ആളുകൾ എന്നോട്, എന്നെ പരിചയമില്ലാത്ത ആളുകൾ, എന്നെ ഇത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും എന്നോട് സംസാരിച്ചു, നിങ്ങളുടെ എഴുത്ത് വളരെ മനോഹരമാണ്, നിങ്ങൾ കൂടുതൽ എഴുതണം. ചില ആളുകൾ നിങ്ങൾക്ക് ഈ കഥകൾ എഴുതാനുള്ള അല്ലെങ്കിൽ നോവലുകൾ എഴുതാനുള്ള ഒരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അത്ര ഇഷ്ടപ്പെട്ടോ? കാരണം ഞാൻ ഒരു 10ാം ക്ലാസ്സുകാരനാണ്. കാരണം ഞാൻ കോളേജിൽ പോയിട്ടില്ല, മലയാള ഭാഷയുടെ വ്യാകരണം പോലും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എഴുത്തുകൾ എൻ്റെ അനുഭവങ്ങളായിരുന്നു.

0: ആയിട്ടാണ് ഞാൻ ഈ ദ്വീപുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എഴുത്തിലേക്ക് വന്നതെന്ന് പറയുന്നത്. എൻ്റെ ആദ്യ എഴുത്ത് യൂഫ്രട്ടീസിന്റെ കണ്ണുനീർ എന്ന് പറയുന്ന നോവലാണ്. താങ്കൾക്ക് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് എഴുതിയതോടുകൂടിയിട്ട് ആളുകൾക്ക് വളരെ ഇഷ്ടമായി. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വായിച്ചു, ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതോടുകൂടി കൂടുതൽ എഴുതാനും പഠിക്കാനുമുള്ള ഒരു ഓട്ടത്തിലായി. പിന്നെ അങ്ങനെയാണ് ഞാൻ ലക്ഷദ്വീപിൻ്റെ ചരിത്രം പഠിക്കുന്നത്. ലക്ഷദ്വീപിലെ ആന്ത്രോത്തി ദ്വീപിലുള്ള ലൈബ്രറിയിൽ പോയിട്ട് മാക്സിമം കിട്ടാവുന്ന ചരിത്രം വെറുതെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ, ലക്ഷദ്വീപിൻ്റെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വായിക്കുകയാണ്. ആ സമയത്താണ് ദ്വീപോൽപത്തി എന്ന് പറയുന്ന പി ഐ പൂക്കോഴ് എഴുതിയിട്ടുള്ള ദ്വീപോൽപത്തി എൻ്റെ കൈ കിട്ടുന്നത്. അതെനിക്ക് കോപ്പി മറ്റെവിടെയൊന്നും കിട്ടിയില്ല. ഇത് കിട്ടുന്ന സമയത്താണ് അഗത്തി ദ്വീപിൽ നടന്ന വലിയയില്ലത്ത് കവർച്ച എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ വായിക്കാനിടയായത്. ആ കഥയിലെ ബീക്കുഞ്ഞിയെ രക്ഷപ്പെടുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത്. ഈ ബീക്കുഞ്ഞിയെ അറക്കൽ ഭരണകൂടം ഭരിക്കുന്ന സമയത്ത് ആ ദ്വീപിൽ, അഗത്തി ദ്വീപിലെ കാര്യക്കാരനായ കുഞ്ഞഹമ്മദ് സാഹിബിൻ്റെ കുടുംബത്തെ മൊത്തം അറക്കൽ സ്വരൂപത്തിനെതിരായി സംസാരിച്ചു എന്ന കാരണത്താൽ അടിച്ചു കൊന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ നിന്ന് ആ വലിയയില്ലത്തുള്ള കുടുംബത്തെ മുഴുവൻ അടിച്ചു കൊല്ലുകയുണ്ടായി. അതിൽ ബീക്കുഞ്ഞി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു. പൂവത്തിയോട് അടിയാൻ എന്ന് പറയുന്നൊരു യുവാവ് ആ ബീക്കുഞ്ഞിയെ ഒളിപ്പിച്ച് കൽപ്പിട്ടി ദ്വീപിലെ പാറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു എന്നാണ് കഥ. ആ പാറ എല്ലാവർക്കും അറിയാം, ലക്ഷദ്വീപിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ആ കഥകൾ. ഞാൻ വീണ്ടും കൂടുതൽ പറയുന്നില്ല. അപ്പം ആ കഥകൾ, ആ ബീക്കുഞ്ഞി പിന്നീട് രക്ഷപ്പെട്ടു, അമ്മീനി പോയി എന്നാണ് ചരിത്രം. പക്ഷേ എൻ്റെ ചിന്തയിൽ നിന്ന് അങ്ങനെയല്ലായിരുന്നു വന്നത്. എന്തുകൊണ്ട് ഈ ബീക്കുഞ്ഞിക്ക് മറ്റൊരു കഥ ഉണ്ടായിക്കൂടാ? നമ്മൾ കുടുംബത്തെ നശിപ്പിച്ച ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ഇതിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു വാശി ഉണ്ടാവേണ്ടതല്ലേ? കരഞ്ഞിരിക്കേണ്ടവളാണോ ബീക്കുഞ്ഞി? അല്ല, അവളെ ഒരു യോദ്ധാവാണ്. അവൾക്ക് അത്രയും ധൈര്യം ഉണ്ടാകണം അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ. ആ ധൈര്യമുള്ള യോദ്ധാവിനെയാണ് ബീക്കുഞ്ഞി എന്ന കഥാപാത്രം ഞാൻ സൃഷ്ടിക്കുകയും ആമീൻ എന്ന് പറയുന്ന നോവലിലൂടെ പുനർജീവിപ്പിക്കുകയും ചെയ്തത്. ആ ബീക്കുഞ്ഞി തനിക്കുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി അവൾ ചെയ്യുന്ന പോരാട്ടമാണ് ആമിൻ എന്ന് പറയുന്ന എൻ്റെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എൻ്റെ പുതിയ നോവൽ. എന്തായാലും ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ച സ്റ്റേഷൻ കവരത്തി ആകാശവാണിക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഇനി എഴുത്തുകാരനെ കുറിച്ച്. സുബൈദയുടെയും മനോരമ പറമ്പിൽ ആലിക്കോയയുടെയും മകനായി കോഴിക്കോടിൽ ജനനം. പഠനം കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് സ്കൂളിൽ. മൊബൈൽ ഫോൺ സർവീസിംഗ്, ഇലക്ട്രോണിക്സ് എന്നിവ പഠിച്ച് ജോലി ചെയ്ത് ജീവിതം മെച്ചപ്പെടുത്തി. ലക്ഷദ്വീപിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്തു വരുന്നു. ആനുകാലിക മാധ്യമങ്ങളിലും യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും യാത്രാ വിവരണം പ്രശസ്തരായ ബ്ലോഗ് എഴുത്തുകാരെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ ലക്ഷദ്വീപ് യാത്ര എന്ന യാത്രാ വിവരണത്തിന് യാത്രാ വിവരണത്തിലെ അധികായകരായ സെഞ്ചാരി ഫേസ്ബുക്ക് ഗ്രൂപ്പ് നൽകുന്ന ട്രാവൽ സീരീസ് ഓഫ് ദി വീക്ക് എന്ന അവാർഡിന് അർഹനായിട്ടുണ്ട്. ഭാര്യ അർഫിൽ ഹുസ്നി, മക്കൾ മുഹമ്മദ് റൈഹാൻ, മുഹമ്മദ് അഫ്റാസ് അലി, കൻസ അസ്കില മിഹ്റാജ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷെൽസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷെൽസിലേക്ക് തിരിക്കും. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷെൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷെൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻറാം മാഞ്ചി, സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ യുകെ പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: It's not only about trade in goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഗ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിനു നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിനു നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഗോളുകൾക്കാണ് ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേവ് വെർദി, സൌദി അറേബ്യ, ഉറുഗ്വേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ട് കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റംസീന ബീഗം, ചണ്ടിപ്പുര.

0: ഫാർട്ട് ഫെത്തി ആകാശവാണി കവരത്തി ഫാർട്ട് ഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മാർക്കസ് പ്ലേ സ്കൂളിലാണ്. ഇവിടെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു ടീച്ചറിനെ പരിചയപ്പെടാം. ഇത് ഫാർട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. പേരൊന്ന് പറയാമോ?
1: ഫർസാന. സ്വദേശൻ കവരത്തി.
0: ഫർസാന ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഞങ്ങള് 8 പേരുണ്ട്. ഉമ്മയും ബാപ്പയും അവര് മരിച്ചുപോയി. പിന്നെ 8 പേരുണ്ട്. 2 ആങ്ങളമാരും 6 പെങ്ങളും.
0: ഓക്കെ, നിങ്ങളപ്പോ ഒരു വലിയൊരു ഫാമിലിയാണല്ലേ.
1: അതെ.
0: ഇവിടെ പ്ലേ സ്കൂൾ വന്നിട്ട് എത്ര വർഷമായി?
1: ഞാന് ഇപ്പോ 13 വർഷമായി. June 2 ആയിരുന്നു. ഇപ്പോ ഈ June 2 13 വർഷം തികഞ്ഞു.
0: ഇപ്പൊ 13 വർഷമായാലേ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ കുട്ടികളോട് ഇങ്ങനെ ഇടപെടാനും കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാനും ഒക്കെ?
1: ആ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ അന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ നേരത്തെ ഉള്ള കുട്ടികൾ ഇപ്പൊ 9ാം ക്ലാസ്സായി.
0: ഏകദേശം എത്ര കുട്ടികളുണ്ട് ഇവിടെ?
1: 35 പേരുണ്ട്.
0: ടീച്ചർ ഹെൽപ്പർമാരെ ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ?
1: ഞങ്ങള് 5 പേരുണ്ട്. ടീച്ചറായിട്ട് ഞാനാണ്. പിന്നെ മറ്റുള്ളവരും ഇപ്പോ ഹെൽപ്പർ എന്ന് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളെല്ലാരും ടീച്ചർമാരാണ്. സുലു ടീച്ചർ, നിസാ ടീച്ചർ, റാമീസ ടീച്ചർ, നസീറ ടീച്ചർ, അങ്ങനെ 5 പേരുണ്ട്.
0: സാധാരണ ഇപ്പോ പ്ലേ സ്കൂൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് തൊട്ടാണ് കുട്ടികൾ ഇങ്ങനെ എടുക്കുന്നത് ഇവിടെ?
1: 2 വയസ്സ് സ്റ്റാർട്ടിങ്ങിൽ എടുക്കും. പിന്നെ 3 വയസ്സ് 3.5 ആകുമ്പോഴത്തേക്കും LKG UKG കൊണ്ടുപോകും. ഇവിടത്തെ LKG സ്കൂൾ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് സ്കൂള്, അവിടെ കൊണ്ടുപോകും. പിന്നെ GQ ഉണ്ട്, അവിടെയും ചേർക്കും.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ട്

0: എന്നിട്ടും ഒരു അരിമണി പോലും തിന്നാൻ കിട്ടിയില്ല. സഹറക്കുട്ടി വന്ന് അരിമണി വിതറിയപ്പോൾ കുഞ്ഞിക്കോഴി വന്ന് വയറു നിറച്ചല്ലോ. ഈ പാട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവര് പാടും, നല്ല ഭംഗിയായിട്ട് പാടും.
1: വളരെ അടിപൊളിയായിട്ടുണ്ട് പാടിയത്.
0: എനിക്ക് ഇപ്പൊ സങ്കടമൊക്കെ വന്നാലും, വീട്ടിൽ എന്തെങ്കിലും സങ്കടം വന്നാൽ, മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും, സ്കൂൾ വന്നാലും പിന്നെ സങ്കടമൊന്നും ഇല്ല. ഇവിടത്തെ കുട്ടികളും അങ്ങനെയായിട്ട് അവരുമായിട്ട് ഇടപെട്ട് സന്തോഷമായിരിക്കും. പിന്നെ വേറൊരു നമ്മളെ മനസ്സിലൊരു ചിന്തയും ഉണ്ടാവില്ല. നല്ല ഹാപ്പിയാണ്. സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളെ നോക്കാനും ഇഷ്ടം.
1: ഇവിടെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് ആരാ? ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ മാനേജ്മെന്റ് ഉണ്ടാവില്ലേ, അതാരാ?
0: മാനേജ്മെന്റിൽ കുറെ പേരുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഉള്ളത് മോസിൻ സാറാണ്. ഞങ്ങൾക്ക് വലിയ കാര്യമാണ്, എല്ലാ കാര്യവും ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു സാറാണ്.
1: മാഷാല, നല്ലൊരു സംരംഭമായിരിക്കട്ടെ ഇത്. നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
0: ആ, കേൾക്കാറുണ്ട്, ദിവസവും കേൾക്കും. ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിലൊന്ന് പാടണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്ന് സാധിച്ചു. താങ്ക് യു, വളരെയധികം നന്ദിയുണ്ട്.
1: ഈ പാട്ടുപാട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
0: ഞങ്ങളെ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു, നമ്മുടെ നബിയുടെ പാട്ടായിരുന്നു. അവര് കുട്ടികളെപ്പോഴും പാടും ആ പാട്ട്, അതാണ് എനിക്കിഷ്ടം. സീക്കിയുടെ കുട്ടികൾക്കും, മാർക്കസ് പ്ലേ സ്കൂളിലെ കുട്ടികൾക്കും, മാർക്കസ് ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചരാം. ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിനും ഒരുപാട് നന്ദി.
0: താങ്ക് യു.

0: ഫാട്ടു ഫെത്തി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
0: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫെൻ ഫോറിഷ എന്ന പരിപാടി കേൾക്കാം. ആകാശവാണി കവരത്തി
2: ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം. ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
0: ഫെൻ ഫോറിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻ ഫോറിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഒരു സംരംഭകയും ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഫർഹാന തസ്ലീന ബാനു. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല അവ യാഥാർത്ഥ്യമാക്കാനും ധൈര്യപ്പെടുന്ന സ്ത്രീകളാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രചോദനം. സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും വിശ്വസിച്ച് ഒരു സംരംഭം ആരംഭിക്കുകയും ഇന്ന് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സംരംഭയാണ് ഫർഹാന. അവരുടെ അനുഭവങ്ങളും സ്വപ്നങ്ങളും ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നു. നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ ഫെൻ ഫോറിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
4: എന്റെ പേര് ഫർഹാന എന്നാണ്. ഞാൻ ലക്ഷദ്വീപുകാരിയാണ്. ഞാൻ ജനിച്ചത് ആന്ത്രോത്ത് ദ്വീപിലാണ്. 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് എന്റെ ഫാമിലി. എന്റെ അമ്മക്കും പാപ്പക്കും ഞങ്ങൾ 4 കുട്ടികളാണ് ഉള്ളത്. 1 ആൺകുട്ടിയും 4 പെൺകുട്ടികളാണ് ഉള്ളത്. എന്റെ കല്യാണം കഴിഞ്ഞതാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. എന്റെ ഉമ്മ മലപ്പുറംകാരിയാണ്. എന്റെ പാപ്പ ആന്ത്രോത്തുകാരനാണ്. എന്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലും ലക്ഷദ്വീപിലായിരുന്നു. ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ ചെറിയ ഓലമടഞ്ഞ വീടായിരുന്നു. പാപ്പക്ക് ആ ടൈമിൽ ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെയായിരുന്നു എന്റെ പാപ്പക്ക് ജോലി കിട്ടുന്നത്. അതുവരെ ഉള്ളത് കൊണ്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത്. പിന്നെ എന്റെ പാപ്പക്ക് ജോലി കിട്ടി. എന്റെ പാപ്പ സ്വന്തമായിട്ട് വീടും എടുത്തു. ആ ടൈമിലായിരുന്നു പാപ്പക്ക് വേറെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അങ്ങനെ ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ കവരത്തിയിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്ഫറായി, നാട്ടിലേക്ക് തന്നെ പോയി.
0: സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു ദ്വീപിലെത്തി പുതിയ ജീവിതം തുടങ്ങുക എന്നത് തന്നെ വലിയൊരു തീരുമാനമാണ്. കവരത്തിയിലേക്ക് വരാനും ഇവിടെ താമസിക്കാനും കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
4: ഞാൻ കരയിലായിരുന്നു കൂടുതലായിട്ടുള്ളത്, മലപ്പുറം. ഞാൻ കല്യാണം കഴിച്ച് അവിടെയായിരുന്നു ഫസ്റ്റ് ടൈമിൽ എന്റെ ഹസ്ബൻഡ് ജോലി കിട്ടി പോകുന്നത്. ആ ടൈമില് ഞങ്ങള് എന്റെ ഹസ്ബൻഡ് കോൺട്രാക്ട് രീതിയിലൊരു പണി അവിടെ എടുത്തു. ചെറിയ ഇഷ്യൂസ് വന്നു അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തെടുത്തെന്ന്. കൂടെയുള്ള ആൾക്കാർ തന്നെ നമ്മളെ കുറച്ച് പ്രോബ്ലത്തിൽ ഞങ്ങള് വീണുപോയി. അങ്ങനെ ഞങ്ങള് അതിന്ന് കരയേറി ഞങ്ങള് ദ്വീപിലേക്ക് വന്നു, ആന്ത്രോത്ത് ദ്വീപിലേക്ക് വന്നു. ആ ടൈമില് ഞങ്ങളെ കുറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കടങ്ങളായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഉബൈദിന്റെ ഉമ്മയും ഉപ്പയും, അതുപോലെ തന്നെ എന്റെ ഉമ്മയും ഉപ്പയും, ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളെ സഹായിച്ചത്. പിന്നെ ചെറിയൊരു ഇഷ്യൂസ് ആയപ്പോഴാണ് ഞാൻ കവരത്തിയിലേക്ക് കാണിക്കാനായിട്ട് വന്നത്. ആ ടൈമിൽ എന്റെ പാപ്പാക്ക് ഇവിടെയായിരുന്നു ജോലി. അപ്പൊ ഞാൻ വന്ന ടൈമില് വീട്ടില് കുറെ ദിവസങ്ങൾ ഇരിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ ഞാൻ വെറുതെ ഇരിക്കല്ലേ വീട്ടില്, എന്തെങ്കിലും ജോലിക്ക് പോയാൽ പൈസ കിട്ടൂലേ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ, ഞാൻ ഫസ്റ്റ് പോകുന്ന എഡ്യൂക്കേഷൻ ഡയറക്ടറിന്റെ വീട്ടിലേക്കാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അവിടെ ഒരുപാട് നല്ല ആൾക്കാരായിരുന്നു അവര്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മാഡം നല്ല ആളായിരുന്നു. അപ്പൊ ഞങ്ങള് കുഴപ്പമില്ല, ഞാനങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക്, ഞാൻ വിചാരിച്ചു ഈ പൈസ കൊണ്ട് എനിക്കിത് മുന്നോട്ട് പോയി കിട്ടൂല എന്ന് എനിക്ക് തോന്നി.
0: ഓരോ വിജയത്തിനും പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഉണ്ടാകാറുണ്ട്. സ്വയം ഒരു സംരംഭം തുടങ്ങണമെന്ന ചിന്ത എങ്ങനെ മനസ്സിൽ വന്നു?
4: ഒരുപാട് കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ചെറിയ പൈസ കൊണ്ട് എവിടെ എത്തൂല, ആരതും കൊടുത്തെത്തൂല എന്ന് എന്റെ മനസ്സിൽ ചിന്ത വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പാനിപ്പൂരി ഉണ്ടാവും. പാനിപ്പൂരിയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ മാഷാല്ലാ അത് നല്ല കച്ചവടം പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ പാനിപ്പൂരിൻ്റെ ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് മാറ്റി മാറ്റി ഞാൻ വെച്ചു. ഞാൻ വിചാരിക്കുന്നു ആ പാനിപ്പൂരി കൊണ്ട് പിന്നെയും എനിക്കിത് ബുദ്ധിമുട്ടുകൾ തീരാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കടയിട്ടൂടാ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ പാപ്പയും ആണ് കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞങ്ങളങ്ങനൊരു കട ഇൻഷാല്ല കുറെ ബുദ്ധിമുട്ടുകൾ താണ്ടി ഞങ്ങളായി കടയിട്ടു. ആദ്യം കടയിട്ടെടുത്ത് കുറെ പ്രോബ്ലങ്ങളായിട്ടാണ് ഞങ്ങൾ വേറെ കട തിരഞ്ഞെടുത്തിട്ടത്.
0: തുടക്കത്തിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമാണല്ലോ. ആദ്യകാലത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? അവയെങ്ങനെയാണ് മറികടന്നത്?
4: ആദ്യം ഞങ്ങള് ഫസ്റ്റ് കട തുടങ്ങാനായിട്ട് ഞങ്ങൾ വേറൊരു ഏരിയ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു മൂവിംഗ് ട്രക്ക് ഒരാളെ കയ്യിന്ന് പൈസ കൊടുത്ത് വാങ്ങിയെടുത്ത് അങ്ങനെ പൈസ കൊടുത്ത് അന്ന് പൈസയും കൊടുത്ത് മൂവിംഗ് ട്രക്ക് എടുത്ത ടൈമിലാണ് ചെറിയ ഇഷ്യൂസ് ആവുന്നത്. ഞാനും എൻ്റെ ബാപ്പയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും കൂടിയാണ് ആ വണ്ടി എങ്ങനെയോ ഞങ്ങൾ ഉണ്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിലെത്തിച്ചത്. കോട്ടേഴ്സിലായിരുന്നു അപ്പോൾ താമസിക്കുന്നത്, ബാപ്പൻ്റെ അടുത്തായിരുന്നു. ടൈമിൽ ഞാനത് ഉന്തി എങ്ങനെയോ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ അവരെ എത്തിച്ചു. അങ്ങനെ ഞങ്ങളത് എത്തിച്ച് ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി. പിന്നെ നടക്കുന്നത് പറഞ്ഞാല് ഞങ്ങള് പിന്നെ വണ്ടി ഇടാനുള്ള സ്ഥലം എവിടെ വെച്ച് നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയും എന്നൊരു സ്ഥലം. എൻ്റെ കയ്യിൽ മൂവിംഗ് ട്രക്കിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൂവിംഗ് ട്രക്കിന്റെ ലൈസൻസും എടുത്തു. അങ്ങനെ അത് ഇടാനുള്ള സ്ഥലമാണ് ഇനി എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് അന്വേഷിച്ചുകൊണ്ട് പോയി തിരഞ്ഞുകൊണ്ട് പോയി ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി. നമ്മുടെ പാർക്കിന്റെ അടുത്തായിരുന്നു ആ സ്ഥലം ഉള്ളത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ആ പാർക്കിന്റെ അവിടെ ആ വണ്ടി കൊണ്ടുപോയിട്ടു. അവര് നല്ല സപ്പോർട്ടായിരുന്നു. ഈ കാടുകാര് ഒരുപാട് സഹായിച്ചു അവിടെ അവിടെ റെഡിയാക്കാനും അവിടെ മരം വെട്ടി സെറ്റാക്കാനും ഒക്കെ ഒരുപാട് സഹായിച്ചു. അയാളും സഹായിച്ചു, അവരെ കുട്ടികളും സഹായിച്ചു. അപ്പൊ അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പ്രശ്നമാണ്. പിന്നെ ഒരുപാട് ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് ഒരുപാട് കയറി ഇറങ്ങി ഒരുപാട് ആൾക്കാരോട് സഹായിച്ചു, അവരൊക്കെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയ അന്നാണ്, ഒരു മാസം ശേഷമാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത്. അത് കിട്ടിയ ശേഷമാണ് ബാക്കി പ്രോബ്ലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ അവിടെ കട നടത്തണ്ടെന്ന് ഒരു തീരുമാനം വന്നു. ഒരുപാട് പൈസ അവിടെ ചെലവായി, ഏകദേശം 100,000 അടുക്ക് വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ ചെലവായി. എന്നിട്ട് കൂടിയും ഞങ്ങൾക്ക് എന്താ അവിടെ കട നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു മൂവിംഗ് ട്രക്കിന്റെ. അപ്പൊ അതിന്റെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കാർഡൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങളത് വണ്ടി കൊണ്ടുവരാൻ കഴിച്ചു. ആ ടൈമില് ഞങ്ങൾ വണ്ടി രാത്രിയാണ് കൊണ്ടുവരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ബാപ്പനോട് പറഞ്ഞു ഞങ്ങൾ വരണ്ട ഊന്തണ്ട എന്ന് പറഞ്ഞപ്പോ തന്നെ ബാപ്പ ഞങ്ങളെ കണ്ടപ്പോ അപ്പൊ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്റെ ബാപ്പ. അങ്ങനെ ബാപ്പയെ ഞങ്ങളൊക്കെ ഈ വണ്ടി ഇങ്ങനെ ഊന്തിക്കൊണ്ടുവന്ന് അതുപോലെ തന്നെ വേറെ റൂട്ടിൽ നിന്ന് രണ്ടുപേരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് കവരത്തിയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പിന്നെ ആന്ധ്രത്തിലുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവര് മുൻപരിചയമില്ല ഞങ്ങളെ. എന്നിട്ട് ഞങ്ങളെ വന്ന് അവര് സഹായിച്ചു, അവരവിടെ വരെ ഊന്തിക്കൊണ്ടുപോയി വെക്കാനായിട്ട് സഹായിച്ചു. പിന്നെ അതൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് വാപ്പക്ക് നെഞ്ചു വേദന വന്നെന്ന് പറഞ്ഞു. അതിന് മുന്നേ വാപ്പ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നെഞ്ച് വേദന ഉണ്ടെന്ന് വാപ്പ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പിന്നെയും വാപ്പ എന്നോടത് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്തു, വാപ്പ വന്നടക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് വാപ്പനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ പോകുമ്പോഴാണ് പറയുന്നത് വാപ്പക്ക് അറ്റാക്കാണെന്ന്, മേജർ അറ്റാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേടിച്ചു ഞാൻ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒരുപാട് പേടിച്ചു. വാപ്പ എന്നിട്ടും വാപ്പ പറയുന്ന ഒറ്റ വാക്ക് മാത്രം, മക്കളെ നിങ്ങൾ കട തുടങ്ങ് എന്നൊരിത് വാപ്പ പിന്നെയും പിന്നെയും പറയുന്നുണ്ട്. നിങ്ങളേത് നോക്കണ്ട, എന്നെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ആ കട ഫസ്റ്റ് ഓപ്പൺ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് വാപ്പ ഒരുപാട്. ഞങ്ങൾക്കത് കേട്ട ടൈമിൽ ഞാൻ വിചാരിക്കുന്നു ബാപ്പാന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് എന്തായാലും കട തുടങ്ങണം, ഇനി പിന്നോട്ട് മാറിയാൽ ശരിയാവൂല എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡും പറഞ്ഞു, ഹസ്ബൻഡ് ഒരു വാശി തന്നെ എന്റെ ബാപ്പാന്റെ ഒരു ഇതിൽ തന്നെ എനിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, എന്നിട്ട് അതിന്റെ ബാഗിൽ പോയി. എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, ബാപ്പ ഇവിടെ കിടക്കാണ്, ബാപ്പനെ എങ്ങനെയും കരക്കേറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ച് നോർമലായ ടൈമിലാണ് ബാപ്പനെ ഓപ്പറേഷൻ എന്തായാലും ചെയ്യണം പറഞ്ഞിട്ട് ബാപ്പനെ കയറ്റുന്നത്. അങ്ങനെ ബാപ്പനെ കയറ്റിയിട്ടും കൂടി എന്റെ മനസ്സ് ശരിയില്ല, എന്നാ ഇനി എന്ത് ചെയ്യും എന്നാലൊരു ഇതുപോലെ. എന്നിട്ടും ബാപ്പ തന്ന ധൈര്യത്തില്, എന്റെ അസ്മിത തന്ന ധൈര്യത്തില് ഞാൻ എന്ത് ചെയ്തു, ആ കടയിലുള്ള ഒരുപാട് ഇതൊക്കെ ഞങ്ങള് നോക്കി. എന്നിട്ട് ഞങ്ങള് അങ്ങനെ കറണ്ട് കിട്ടിയ പിറ്റിയാന്നാണ് പറയുന്നത് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, അങ്ങനെ പിന്നെ അവിടെ കട നടത്തേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് സങ്കടമായി, ഒരുപാട് പൈസ അവിടെ ചിലവായതാണ്. ഇല്ലാത്ത പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വറിച്ചെടുത്ത് അവിടെ വരെ എത്തിച്ചതായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടമായി അവിടെ നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയും ഞാൻ വിചാരിക്കുന്നു അവിടെ തോറ്റാ ശരിയാവൂല, വീണ്ടും നോക്കണം, ശ്രമിക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എന്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരു സന്തോഷത്തായിട്ട്, കടനില്ലാത്തൊരു ലൈഫ്, സന്തോഷത്തായിട്ട് ജീവിക്കാനുള്ള ഒരു ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ തീരുമാനം മുന്നോട്ടെടുത്തത്. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇന്നെ പോലെ ഏതെങ്കിലും കടയുണ്ടോ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റത്തില്ല, ഒരുപാട് സാധനങ്ങൾ വാങ്ങിയതാണ്, നിർത്താൻ പറ്റത്തില്ല, എന്തായാലും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഫ്രണ്ട് പറഞ്ഞു, എന്റെ എളാമാന്റെ ഒരു കട ഉണ്ട്, ഒരു ചെറിയ പെട്ടിക്കടയാണ്, നിനക്കത് പറ്റുമോ, അതിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി, എന്റെ ഹസ്ബൻഡും കൂടി, ആദ്യം എന്റെ ഫ്രണ്ടും ഞാനും കൂടി ആയിരുന്നു നോക്കാൻ പോയിരുന്നു. അതേ അവര് വീട്ടിൽ പോയി ചോദിച്ചു. അവര് പറഞ്ഞു ആ നിങ്ങൾ നടത്തിക്കൂ, ഒരു പ്രശ്നവും ഇല്ല, ചെറിയ വാടകയായിരുന്നു, ചെറിയ പെട്ടിക്കടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്. എനിക്ക് അപ്പോൾ ടൈമിൽ സന്തോഷമായി, പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടുമെന്നും കട ഇതാക്കാൻ പറ്റുമെന്നൊന്നും എന്റെ ഒരു ഇതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പോ ഞാൻ ഹസ്ബൻഡും സന്തോഷമായി. ഞങ്ങൾ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്, അവിടെ കറണ്ടും ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ പണിയും കഴിച്ചു. ഹസ്ബൻഡ് ഒറ്റ വാശി പറഞ്ഞു, പെട്ടെന്ന് കട തുടങ്ങണം, വാപ്പയുടെ ആഗ്രഹമല്ലേ, പെട്ടെന്ന് വാപ്പ വരുമ്പന്നെ തുടങ്ങണം. ഞങ്ങളൊന്നും നോക്കിയില്ല, ആ ടൈമിൽ എന്റെ കയ്യിൽ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, ഈ കടക്കുള്ള സാധനമേ വാങ്ങാൻ പറ്റിയുള്ളൂ, പിന്നെ എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അതിൽ ചായക്കായാലും വെള്ളറ്റിലായാലും ഒരു എമൗണ്ട് വെച്ച് വാങ്ങണം. അപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അപ്പം എന്നെ ഒരുപാട് സഹായിച്ചു ഒരു കടയിലെ ഒരു വ്യക്തി. അവര് സഹായിച്ച ഒരു ഇതിൽ കൊണ്ട് അന്ന് തന്നെ ഞങ്ങൾ കട സ്റ്റാർട്ട് ചെയ്തു. മാഷാല്ലാ,
5: ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ തീർച്ചയായും സന്തോഷം തോന്നുമല്ലോ. ഇന്നിപ്പോ പിന്നിലേക്ക് നോക്കുമ്പോൾ ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു?
4: ആദ്യം ചെറിയൊരു സംരംഭമായിരുന്നു ഞാൻ തുടങ്ങിയത്. ഇപ്പോ മാഷാല്ലാ കുറച്ചുകൂടി ഉയർന്നെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ പ്രതീക്ഷയില്ല ഇവിടെ വരെ എത്തുമെന്ന്. എന്റെ പാപ്പ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ വീണപ്പോൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നീ ഒരുപാട് ആൾക്കാരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട് ഓരോ ടൈമില്. നമ്മളൊരു അടി വീഴുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ടെന്ന് വിശ്വാസം ഉണ്ടായാലേ അവർക്ക് ഉയരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്തായാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. എനിക്കിപ്പോ പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്.
5: ഈ യാത്രയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു പാഠം, വലിയൊരു പാഠം എന്താണ്?
4: നമ്മൾ പിന്നോട്ട് വെക്കുന്ന കാല് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എന്തായാലും മുന്നേറും, അത് ഉറപ്പാണ്. നമ്മൾ പിന്നോട്ടാകും പോലെ നമ്മുടെ മനസ്സും പിന്നോട്ടാകും. നമ്മൾ മുന്നോട്ട് വെക്കുന്ന പോലെ നമ്മുടെ മനസ്സും മുന്നോട്ട് തന്നെ പോകും.
5: ഇന്നിപ്പോ പല സ്ത്രീകളും സ്വന്തം കഴിവുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോടും യുവതികളോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
4: എനിക്ക് ഇവിടുത്തെ സ്ത്രീകളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഒരുപാട് ആൾക്കാര് അടിച്ചു താത്താനായിട്ടുണ്ടാവും. നമ്മളൊരു സ്ത്രീയാണ്, മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞാല് ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും പുറത്തുനിന്നായാലും നമ്മൾ മുന്നോട്ട് തന്നെ ശ്രമിക്കുക പോവാനായിട്ട്. അപ്പം നമ്മളെ ആൾക്കാർ മനസ്സിലാക്കുള്ളൂ. നമ്മളെ ഫാമിലി ആയാലും ഹസ്ബൻഡ് ആയാലും ആരായാലും നമ്മളത് നടത്തി കൊടുത്താലേ അവരത് വിശ്വസിക്കുള്ളൂ. അതുവരെ അവരാരും നമ്മളെ വിശ്വസിക്കൂല. മെയിൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നോക്കിയിട്ട് കാര്യമല്ല, എന്ന് ചെയ്താലും മുന്നോട്ട് ശ്രമിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ.
5: വളരെ നല്ലൊരു അനുഭവങ്ങളാണ് നിങ്ങളിവിടെ പങ്കുവച്ചത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിട്ടെന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
4: ഇങ്ങനൊരു അവസരം തന്നതിന് ആകാശവാണി കവരത്തിന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെയിൻ ഫോരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി സംരംഭകൻ, ആന്ധ്രോതുദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഫർഹാന. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
2: ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സത്യം കാട്ടാപ്പടിയുടെ വരികൾക്ക് ലെനീഷ് കാര്യാട് സംഗീതം നൽകി. നിഖിൽ രാജ് ആലപിച്ച ഗാനം ചിത്രം ഏണി.

0: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പ്രസൂൺ ജോഷിയുടെ വരികൾക്ക് ജതിൻ ലളിത സംഗീതം നൽകി സോനു നിഗം, സുനിധി ചൌഹാൻ, അമീർ ഖാൻ, കാജോൾ എന്നിവർ ചേർന്ന ലപ്ശഗാനം ചിത്രം ഫനാ.

0: अधूरी सांस थी, धड़कन अधूरी थी, अधूरे हम, मगर अब चांद पूरा है फलक पे और अब पूरे हैं हम।
1: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാൻ മറക്കണ്ട മൻ കി ബാത്ത്.
2: അടുത്തതായി ശബരീഷ് വർമ്മയുടെ വരികൾക്ക് ആർക്കാടോ സംഗീതം നൽകി മാളവിക സുന്ദർ ആലപിച്ച ഗാനം, ചിത്രം വായ 2.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി പി വിജയന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ചിത്രം അഴകിയ തമിഴ് മകൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവരത്തി. അടുത്തതായി ആന്റണി ജെയിംസ് ഈശ്വര്യ എന്നിവർ ചെന്ന ലഭ്യഗാനം ചിത്രം, ഒരു വയനാടൻ പ്രണയകഥ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

സമയം 9 മണി. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സത്യൻ അന്തിക്കാട് എഴുതി, ശ്യാം സംഗീതം നൽകി, എനിക്കും ഞാൻ സ്വന്തം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ചിത്രം അനിയത്തിപ്രാവ്, പഠിത യേശുദാസും സുജാതയും. എസ് രമേശൻ നായരുടെ വരികൾ. സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം മീനത്തിൽ താലികെട്ട്.

0: കേന്ദ്ര സാമൂഹ്യ നീതി മന്ത്രാലയം ശ്രേഷ്ഠ പദ്ധതിയിലൂടെ രാജ്യത്തെ ഏറ്റവും മികച്ച സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം നേടാം. 9-11 ക്ലാസുകളിലേക്കാണ് പ്രവേശനം നൽകുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓരോ വർഷവും ഏകദേശം 3000 വിദ്യാർത്ഥികൾക്ക് ഈ അവസരം ലഭിക്കും. നിങ്ങളുടെ മികച്ച ഭാവിക്കായി ഇന്ന് തന്നെ തയ്യാറെടുക്കൂ.
1: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, പഞ്ചലോഹം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്.

ഗമനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾ, സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് ഇനി.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണിനി. കിന്നരിപ്പുഴയോരം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറിപ്പ് എഴുതി, ശരത് സംഗീതം നൽകി. പവിത്രം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്.

0: സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ എബി ടൈറ്റസുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർവഴിയിലേക്ക് സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എബി ടൈറ്റസ് സാറാണ്. സാറ് യു പി സ്കൂൾ അധ്യാപകനാണ്, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. സാറ് ഏത് വിഷയമാണ് മെയിനായിട്ട് എടുക്കുന്നത്?
1: ഞാന് യു പി ആണ്. യു പി ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്റെ മെയിൻ സബ്ജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം എടുക്കേണ്ടി വരും. കൂടുതലും സോഷ്യലും മലയാളം ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്.
0: സാറ് ഡിഗ്രി ഒക്കെ എവിടെയാണ് പഠിച്ചത്?
1: ഞാന് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. എന്റെ സ്വദേശം തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ കൂടുതലും തിരുവനന്തപുരത്തുള്ള സ്കൂളിലായാലും കോളേജിലൊക്കെ ആയാലും കൂടുതലും പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ജോലിക്ക് വേണ്ടിയിട്ടാണ് ആലപ്പുഴ പോകുന്നത്.
0: ഏത് വർഷമാണ് ഡിഗ്രി?
1: ഞാൻ 2010-13 ഡിഗ്രി പഠിക്കുന്നത്.
0: സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു?
1: ഇപ്പോഴും റിലേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ നമ്മള് ഏത് കാലഘട്ടത്തിലായാലും ബലമാണ്.
0: തീർച്ചയായിട്ടും കോളേജ് കാലഘട്ടത്തിലെ കുറെ ഓർമ്മകൾ ഉണ്ടല്ലോ കോളേജുമായി
1: ബന്ധപ്പെട്ട്.
0: അങ്ങനെ സാർ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും നല്ല ഓർമ്മ നമ്മൾ പങ്കുവെക്കാമോ?
1: ഞാൻ ഡിഗ്രിയും പി ജിയും സെയിം കോളേജിൽ തന്നെ പഠിച്ചത്. അപ്പോ ശരിക്കും ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ സമയമാണ്. കൊണ്ടുവരുന്ന ഫുഡുകൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് വാരി കഴിക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളൊരു അടിയുണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ്. ചിലവർക്ക് അത് കിട്ടാതെ വരും, ആക്രാന്തത്തിൽ കഴിക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഇപ്പോഴും ഓർക്കുമ്പോ ഇന്നും ഞാൻ എങ്ങനെ ആലോചിക്കുക, ആ ഒരു കാലഘട്ടം തിരികെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു അതൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം.
0: പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെ എന്തായിരുന്നു കോളേജ് കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
1: കോളേജ് കാലഘട്ടത്തിൽ ഒഴിവ് സമയങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അന്ന് ഈ പറയും പോലെ നമുക്ക് സാമ്പത്തികം വളരെ കുറവായിരുന്നു. വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതില് ഞാൻ മാക്സിമം സമയം കണ്ടെത്താറുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ട്രാവലറാണ്.
0: ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്?
1: മഹാരാഷ്ട്ര വരെ
0: ഒറ്റയ്ക്ക്.
1: സ്റ്റേറ്റിന് പുറത്ത് ഒറ്റയ്ക്കായിരിക്കില്ല, ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും. ഞാൻ സ്കൂളിൽ വർക്കെയാണ്. 2 മാസം അവധിക്ക് ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും സ്ഥലങ്ങൾ സന്ദർശിക്കണം. അതായത് 14 ജില്ലയും കവർ ചെയ്യാം. ചിലപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്ഥലമായിക്കോട്ടെ. അങ്ങനെ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ആ ചലഞ്ച് സക്സസ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
0: അപ്പൊ ഈ 14 ജില്ലകളിലും പോയ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു?
1: 14 ജില്ലകളും വ്യത്യസ്തമാണല്ലോ. അവിടുത്തെ അന്തരീക്ഷം ആയിക്കോട്ടെ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമാണ്. നമുക്കിതെല്ലാം മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും യാത്ര ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക, ഭക്ഷണ രീതി ആസ്വദിക്കുക. എനിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ മലബാർ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട് അല്ലെങ്കിൽ കോഴിക്കോടിനപ്പുറം പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴിക്കോട് ഇറങ്ങും. ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പിന്നെ പോവുക. പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ല, അവിടുത്തെ സ്ഥലങ്ങള് ഭയങ്കര രസമാണ്. എനിക്ക് പാലക്കാടിന്റെ ഒരു പ്രകൃതി ഭംഗി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഈ ചലഞ്ച്, അതിൽ ഏറ്റവും കൂടുതൽ പോയത് പാലക്കാട് ജില്ല. ഏതാണ്ട് 9 സ്ഥലങ്ങളോളം ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പാലക്കാട് പോയി. എന്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതെന്റെ മൈൻഡ് പോലും ഒരിക്കും എനിക്ക് ബോറടിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ അപ്പോഴും ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കും. അപ്പൊ തീരുമാനിക്കും, കൂടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കും. വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും. അത് എന്റെ മൈൻഡ് പോലും ഇരിക്കും. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല. പിന്നെ പ്ലാൻ ചെയ്തു പോകുന്നതുണ്ട്. പക്ഷെ പ്ലാൻ ചെയ്തു പോകുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ പ്ലാൻ ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ
0: ആണ്.
1: തീർച്ചയായും ഒഴിക്കുന്നത് അങ്ങ് നീന്തുക എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ചില ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അവർക്ക് സമയത്തിന് പല്ല് തേക്കണം, സമയത്തിന് കുളിക്കണം, ഫുഡ് കഴിക്കണം. എന്റെ യാത്ര എന്ന് പറയുന്നത് കൂടുതലും എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള യാത്ര. പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യും. ചിലയിടത്ത് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളത് ശരി, കിട്ടുന്നിടത്തു നിന്ന് കഴിക്കാം, അങ്ങനെ ഒരു ഇതാണ്. സ്റ്റേറ്റിന് പുറത്തൊക്കെ പോകുമ്പോ അറിയാലോ, നീറ്റ് അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോ പല്ലു പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ഇത് ഈ പറയുന്ന തടസ്സങ്ങളൊന്നും ഒരു തടസ്സങ്ങളേ അല്ല.
0: മഹാരാഷ്ട്രയിലൊക്കെ പോയല്ലോ. മഹാരാഷ്ട്രയില് പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം?
1: മഹാരാഷ്ട്രയിൽ ഞാൻ ആദ്യം പോയത് ഒരു പാക്കേജിലാണ്. അത് സ്ഥലം ഒന്ന്, ഒരു അംബോളി വാട്ടർഫോൾസ്. അംബോളി വാട്ടർഫോൾസ് പടിക്കെട്ടി കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നു. നല്ല രസം അത് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു റിവേഴ്സ് വാട്ടർഫോൾസ് ഉണ്ട്. ഈ റിവേഴ്സ് വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തിട്ടാലും അത് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരും, കാരണം അത്രയും കാറ്റാണ്. പിന്നെ ഉള്ളൊരു ഹിരണ്യകേശി ടെമ്പിൾ.
0: സ്ഥലങ്ങൾ പോകുമ്പോഴേ

0: ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തരിക, അല്ലെങ്കിൽ ആ ഫീൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്?
1: കൂടുതലും എന്താ പറയാ, ഒരു കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ കൂടെ വരുന്ന ആൾക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരും ഇന്നടുത്ത് ഇന്ന സംഭവങ്ങളുണ്ട് എന്നുള്ളത്. എനിക്ക് കാണാൻ പറ്റാത്തതൊക്കെയാണെങ്കിൽ ഞാൻ മാക്സിമം ചോദിക്കും, കാരണം ആവശ്യം നമ്മുടെയാണ്, ആസ്വദിക്കേണ്ടത് നമ്മളാണ്. അപ്പം ചോദിക്കും അവിടെ എന്താ എന്നുള്ളത് ചോദിക്കും. എനിക്ക് കാണാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ ചോദിക്കും, അപ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും.
0: വാട്ടർഫോൾസ് ഒക്കെ ആകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
1: വാട്ടർഫോൾസ് നമ്മൾ എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് കാണുക മാത്രമല്ലല്ലോ, നമ്മൾ അതിനകത്ത് മാക്സിമം ഇറങ്ങാനും ഇറങ്ങി കുളിക്കാനും ഒക്കെയാണല്ലോ. എല്ലാ തരത്തിലും എൻജോയ്മെന്റുകളുണ്ട്. നമ്മൾ മാക്സിമം കാണുക എന്നതിലുപരി അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും. സ്കൂളിൽ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ എന്താ ചെയ്യാ ഒഴിവ് സമയങ്ങളില്?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് ഈ മ്യൂസിക് ഡയറക്ഷൻ. 2020 എന്റെ ഫസ്റ്റ് മ്യൂസിക്കൽ ആൽബം റിലീസ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ റേഡിയോ കേട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ പാട്ടുകൾ അന്ന് ഇന്ന് എപ്പോഴും, ഇപ്പം ഞാൻ എവിടെ ആയിരിക്കുന്നതിലും അവിടെ പാട്ടുണ്ടാവും. എനിക്ക് കൂട്ടെന്ന് പറയുന്നത് പാട്ടാണ്, പാട്ടിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ റേഡിയോ, എൻ്റെ അപ്പൂപ്പൻ എപ്പോഴും റേഡിയോ കേൾക്കുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളർന്ന ഒരാളാണ്. കൂടുതലും അന്നൊക്കെ ഈ പറയുന്ന പോലെ FM-കളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകാശവാണിയാണ് ഏറ്റവും മെയിൻ, പിന്നെ ആകാശവാണിയുടെ തന്നെ ആനന്ദപുരി FM എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് രണ്ടും ആയിരുന്നു ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരെ FM വന്നപ്പോൾ ഇതെല്ലാം കൂടെ മാറി മാറി കേൾക്കും. നമുക്ക് മെയിൻ പ്രോഗ്രാംസ് കേൾക്കുന്നതിലുപരി പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് പിന്നെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ചെറിയ റേഡിയോ വാങ്ങിച്ചു, നമുക്ക് പാട്ട് കേൾക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു കളക്ഷൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കളക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് കേൾക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്തുകൂടാ എന്നൊരു ഇത് വന്നു. സത്യം പറഞ്ഞു എനിക്ക് ഒരു മ്യൂസിക്കിന്റെ APCD രാഗങ്ങളെ കുറിച്ച്, മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. രാഗങ്ങളെ കുറിച്ച് യൂട്യൂബിലും പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു തന്നതിന്റെ ആ ഒരു അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ. അതിപ്പോഴും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഏകദേശം 14 മ്യൂസിക്കൽ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗായകന്മാരായിട്ടുള്ള ഭാവഗായകൻ PJ ജയചന്ദ്രൻ സാറും പിന്നെ നമ്മുടെ വിധു പ്രതാപ് സാറും പിന്നെ അതുപോലെ പന്തളം ബാലൻ, ഇവരും മൂന്ന് പേരും എന്റെ പാട്ടുകൾ പാടി എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു മൊമെന്റ് ആണ്.
0: പാട്ട് ഏതെങ്കിലും പാടുവോ നമുക്ക് വേണ്ടി?
1: ഞാനങ്ങനെ പാട്ടങ്ങനെ പാടാറില്ല, പാട്ട് പാടിപ്പിക്കാറുണ്ട്, പാടാറില്ല.
0: എന്നാലും നമുക്കൊന്ന് എങ്ങനെയാണ് ഈ ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് പറയാമോ? ലിറിക്സ് ഇപ്പൊ ഒരാൾ തന്നാ എങ്ങനെയാ ചെയ്യുന്നത്? കമ്പോസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇന്ന രീതിയിൽ വേണം, കൊറേ സമയം എടുത്ത് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ട്യൂണോ? ചിലപ്പോ നമ്മളിങ്ങനെ ആക്സിഡന്റലി അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ ആ സാർ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് പറയുന്നത്?
1: അത് ഈ പറയുന്ന പോലെ നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മൾ ചിലപ്പോ ഒരു മാസം ഇരുന്നാലും ചിലപ്പോ സെറ്റ് ആവൂല, ചില പാട്ടുകൾ ഒരാഴ്ച ഇരിക്കേണ്ടി വരും, ചില പാട്ടുകൾ 2 ദിവസം എടുക്കും. അതിങ്ങനെ ചില ആൾക്കാർ നമുക്ക് തരുന്ന പ്രഷർ പോലെ, ഒരുപാട് പ്രഷർ ആയാൽ നമുക്ക് ചെയ്യാനും പറ്റില്ല. മറ്റൊരാൾ പ്രഷർ എന്ന് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏറ്റവും പെട്ടെന്ന് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറും കൊണ്ട് ചെയ്ത ഒരു പാട്ടെന്ന് പറയുന്നത്, നമ്മുടെ തിരുവനന്തപുരത്ത് മണക്കാട് ഗേൾസ് ഹൈസ്കൂളില്ലേ, ആ സ്കൂളിന്റെ ഒരു തീം സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടിരുന്ന ഒരു ടീച്ചർ എഴുതിയ പാട്ട്, എന്റെ ഫ്രണ്ടാണ്, ആളും ഇതുപോലെ പാർഷ്വലി ബ്ലൈൻഡ് ആണ്. അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത്യാവശ്യമാണ്, മന്ത്രിയൊക്കെ വരുന്ന പരിപാടിയാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ആ പാട്ട്, അങ്ങനെ ഞാൻ ഒരു പാട്ടും ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞത് 2 ആഴ്ചയെ കൂടുതലെങ്കിലും എടുക്കും. കാരണം നമ്മളൊരു പാട്ട് ചെയ്യുന്നതിന് ചിലപ്പോ 10 രൂപ ട്യൂണ് വേണ്ടി വരും. ആദ്യം ചെയ്യുന്ന ട്യൂൺ എന്ന് പറയുന്നത് ചിലപ്പോ അത് നമ്മുടെ മനസ്സിൽ ആ ഒരു ദിവസം മുഴുവൻ അങ്ങ് കിടക്കും. നമ്മളിനി എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സാധനമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്കിത് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ അത് മാറ്റണം, കാരണം ആ ട്യൂണ് മാറ്റി നമുക്ക് വേറെ ഒരു ട്യൂണിലേക്ക്, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ട്യൂണ് വേണമെങ്കിൽ കുറെ സമയം എടുക്കും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ പോരായ്മകളും ഉണ്ട്.
0: ഇപ്പൊ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 2 പേര് പറയാവോ?
1: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3-4 പേരുടെ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു പ്രത്യേകിച്ചൊരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഈ പറയുന്ന സംഭവം എല്ലാവരും കേൾക്കുന്നവരാണ്. എനിക്ക് എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരാണ്, എല്ലാവരുടെയും പാട്ടുകൾ ഇനിയും ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു വരി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നോട് പിണങ്ങും.
0: അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതുവരെ നമ്മൾ പല പാട്ടുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല മ്യൂസിക് കമ്പോസേഴ്സിന്റെയും പാട്ട് കേൾക്കാം.
1: തീർച്ചയായും
0: ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ്?
1: നമ്മുടെ വിദ്യാസാഗർ സാറ്, ഹെയർ റഹ്മാൻ, അവരൊക്കെയാണ്.

0: എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രമേ ഞാൻ ഇങ്ങനെ നടത്താറുള്ളൂ.
1: ഇതാണെങ്കിലും വളരെ രസകരമായ കുറച്ച് സമയങ്ങളാണ്. യാത്ര പോയി, അതുപോലെ തന്നെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു, സ്കൂൾ ടൈമിൽ തയ്യാറെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനിയും സാറിന് കൂടുതൽ കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, യാത്ര പോവാൻ സാധിക്കട്ടെ, കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കാനുള്ള ആരോഗ്യവും ലഭിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു.
2: അധ്യാപകനായ യബി ടൈറ്റസുമായി സിവിൽ ജിഹൽ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. നേർവഴി.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
2: ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: മൻ കി ബാത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
2: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12-ാം ക്ലാസ് വരെ പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവ് ഉൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9-ാം ക്ലാസിൽ 1 ലക്ഷം രൂപ വരെയും 12-ാം ക്ലാസിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

തൊഴിലക്ഷിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ച്ചൊല് മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗഴ്ചിയിൽ നിറയുമടുകിന്തിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: കി ബാത്ത്
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധത, ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും, ദസ്തേവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം ഭാഗം 57, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കുറ്റവും ശിക്ഷയും.

0: സമയം 11 മണി. ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: മഹാരാജാക്കന്മാരിലെ സംഗീതജ്ഞനും സംഗീതജ്ഞരിലെ മഹാരാജാവുമായിരുന്ന ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ രചിച്ച പദങ്ങൾ ഗാനകൈരളിയുടെ മുൻ അധ്യായങ്ങളിലൂടെ നമ്മൾ കേട്ടിരുന്നു. മോഹനസുന്ദരങ്ങളായ സ്വാതിപദങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം ഇന്നത്തെ അധ്യായത്തിലൂടെ. കേരളത്തിന്റെ ശാസ്ത്രീയ സംഗീത പാരമ്പര്യത്തിന്റെ ആധാരശിലയെന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന സ്വാതികൃതികളുടെ മാധുര്യം നമുക്ക് ആസ്വദിക്കാം.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അടുത്തതായി ഹാഹന്ത സന്താവം എന്നു തുടങ്ങുന്നു. നീലാംബരി രാഗം, മിശ്രചാപ്പ് താളം. പാടിയത് മായാ നാരായണൻ.

0: മഹാരാജ ശ്രീ സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളാണ് ഇന്ന് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം സന്ദീപ് സുരേഷ്.

ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. ഡോക്ടർ ബീന ഡിയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് രാത്രി 8 നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജെ ബി, അനുജ ഭാസ്കർ. രാത്രി 8 നാടകം ഒരു ഗോവൻ ട്രിപ്പ്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിച്ചു തിരുമല എഴുതി ജെറി അമൽ ദേവ് സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയത് ചിത്രം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്.

മംഗളം നേരുന്നു. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും കല്യാണി മേനോനും ചേർന്ന് പാടിയ ഗാനമാണിനി. എം ഡി രാജേന്ദ്രന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

സായന്തനം എന്ന പടത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം സുദിനം എന്ന ചിത്രത്തിലേത് ചിത്ര പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രാജാമണി.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഒരു മണിക്ക് രഞ്ജിനിയിൽ ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ചേർത്തല ബിനു എസ് ആനന്ദ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. എന്റെ പ്രണയം നിനക്കുമാത്രം, എന്റെ ഹൃദയം നിനക്കുമാത്രം. ഗാനമെഴുതിയത് ശശി മാവിൻമൂട്, സംഗീതം നൽകിയത് ചിത്ര എസ് ദിലീപ് കുമാർ.

ചിത്ര എസ് ദിലീപ് കുമാർ സംഗീതം നൽകിയ ഒരു ഗാനം കൂടി കേൾക്കാം. പ്രണയ പൂമഴ പൊഴിയും മിഴിയോരം എന്ന് തുടങ്ങുന്നു ഗാനമെഴുതിയത് പകൽക്കുറി വിശ്വൻ.

0: ഷജി മാവിൻമൂട്, പകൽക്കുരി വിശ്വൻ, ആലപ്പി രംഗനാഥ് എന്നിവർ ഗാനങ്ങൾ എഴുതി. ചിത്ര എസ് ദിലീപ് കുമാർ, ആലപ്പി രംഗനാഥ് എന്നിവർ സംഗീതം നൽകി. ചേർത്തല ബിനു എസ് ആനന്ദ് പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. എംഎസ്എംഇ ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷസ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിന സെയ്ഷസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശന വേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എംഎസ്എംഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ എംഎസ്എംഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 എംഎസ്എംഇ

0: ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027-ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: ദേശീയ സെൻസസ് 2027-ന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ar_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് ar_News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. 1 മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
0: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചിന്നയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRTയുടെ പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.

0: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുന്നു.
1: നിറങ്ങൾ മാഞ്ഞുപോയ ഒരു ലോകത്തെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉടുക്കുന്ന വസ്ത്രത്തിനോ അണിയുന്ന ആഭരണത്തിനോ ചെടികൾക്ക് പൂക്കൾക്ക് സർവചരാചരങ്ങൾക്കും എന്തിന് ആഹാരത്തിന് പോലും നിറമില്ലാത്ത ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയാണ് വർണ്ണാന്ധത അഥവാ കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത്. വർണ്ണാന്ധത വരുമ്പോൾ ഏതെങ്കിലും ഒരു നിറമോ അല്ലെങ്കിൽ ഒന്നിലധികം നിറങ്ങളുടെയോ അന്ധത ഉണ്ടാകാം. ഉദാഹരണത്തിന് ചുവപ്പ് പച്ച വർണ്ണാന്ധത, നീല പച്ച വർണ്ണാന്ധത, പച്ച മഞ്ഞ വർണ്ണാന്ധത. ഇതിൽ ചുവപ്പ് പച്ച വർണ്ണാന്ധതയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ജോൺ ഡാൾട്ടൺ എന്ന രസതന്ത്രജ്ഞനാണ് ആദ്യമായി ഈ അസുഖത്തെപ്പറ്റി പ്രബന്ധം തയ്യാറാക്കിയത്. 1798 വർണ്ണങ്ങൾ കാണുന്നതിനെക്കുറിച്ചുള്ള അസാധാരണമായ വസ്തുതകൾ എന്ന ഈ പഠനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. തന്റെ തന്നെ വർണ്ണാന്ധതയെക്കുറിച്ച് മനസ്സിലായതാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഗവേഷണം നടത്താൻ പ്രേരണയായത്. ഈ അസുഖത്തെ ഡാൾട്ടിനിസം എന്നും അതുകൊണ്ട് വിളിക്കപ്പെടാറുണ്ട്. വർണ്ണാന്ധത എന്നത് ഒരു അസുഖം എന്നല്ലാതെ ഒരു വൈകല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എങ്ങനെയാണ് നമ്മൾ നിറങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പലതരം കിരണങ്ങൾ പ്രവഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കിരണങ്ങൾ വ്യത്യസ്ത തരംഗ ദൈർഘ്യത്തിൽ അഥവാ വേവ്ലെങ്തിലാണ് ഉള്ളത്.

0: 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കുള്ള തരംഗ ദൈർഘ്യമുള്ള രശ്മികളുടെ കൂട്ടത്തെയാണ് കാഴ്ചയുടെ വർണ്ണരാജി അഥവാ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈ പരിധിയിൽപ്പെടുന്ന തരംഗ ദൈർഘ്യത്തിലുള്ള രശ്മികൾ മാത്രമേ മനുഷ്യന് കാണാൻ കഴിയൂ. നിറങ്ങളുടെ ലോകമുണ്ടാകാൻ കാരണം നമ്മുടെ കണ്ണുകളിലെ കാഴ്ചപടലമായ റെറ്റിനയിലെ കോൺ എന്ന പ്രത്യേക കോശങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. 3 തരം കോൺ കോശങ്ങളാണ് നേത്രപടലത്തിൽ ഉള്ളത്. 400 മുതൽ 500 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം സംഭവിക്കുന്ന നീല കോൺ കോശങ്ങളും 450 മുതൽ 630 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന പച്ച കോൺ കോശങ്ങളും 500 മുതൽ 700 വരെ തരംഗ ദൈർഘ്യത്തിൽ ഉത്തേജനം കൊള്ളുന്ന ചുവന്ന കോൺ കോശങ്ങളുമാണ് ഇവ. കണ്ണിലേക്ക് പ്രതിഫലിച്ച് എത്തുന്ന കിരണങ്ങളുടെ തരംഗ ദൈർഘ്യങ്ങൾക്ക് അനുസരിച്ച് മുൻപറഞ്ഞ കോൺ കോശങ്ങൾ വ്യത്യസ്ത അളവിൽ ഉത്തേജിക്കപ്പെടുകയും കാഴ്ചയുടെ നാഡികളിലൂടെ ഈ സിഗ്നലുകൾ തലച്ചോറിലെ ഉന്നത കേന്ദ്രത്തിലേക്ക് എത്തുകയും അവിടെ വെച്ച് പ്രാഥമിക നിറങ്ങളുടെ മിക്സിംഗ് സംഭവിക്കുകയും ചെയ്യുന്നു. ഏത് നിറം കാണുവാനും പ്രാഥമിക നിറങ്ങളുടെ ചുവപ്പ്, നീല, പച്ച എന്നിവ വിവിധ അളവിൽ സംയോജിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. എപ്പോഴാണ് നിറങ്ങളെ തിരിച്ചറിയുന്നത് എന്ന് നോക്കാം. നവജാത ശിശുവിന് 5 മാസമാകുന്നതോടുകൂടി വിവിധ നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആ സമയത്ത് കളിപ്പാട്ടങ്ങളിലെ പല നിറങ്ങളിലും കുഞ്ഞുങ്ങൾ സൂക്ഷ്മതയോടെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്ത് പല നിറങ്ങളിലുള്ള കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങളുടെ കാഴ്ച മണ്ഡലത്തിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് വർണ്ണാന്ധതയുടെ കാരണങ്ങൾ? മിക്കവരിലും വർണ്ണാന്ധത ജനിതകപരമായ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ആർജിതമായും വർണ്ണാന്ധത കണ്ടുവരാറുണ്ട്. കാഴ്ച ഞരമ്പിനോ അഥവാ മാക്കുല അഥവാ പീത ബിന്ദുവിലോ കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലമാണ് ആർജിത വർണ്ണാന്ധത ഉണ്ടാകുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രമേഹം, ഗ്ലോക്കോമ, മദ്യപാനം, ചില മരുന്നുകളുടെ ദീർഘനാളായുള്ള ഉപയോഗം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രായാധിക്യം കൊണ്ടും നേത്രഗോളത്തിനുള്ളിലെ ലെൻസിലെ ചില മാറ്റങ്ങൾ കൊണ്ടും ചിലരിൽ വർണ്ണാന്ധത ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരെയാണ് ഈ അവസ്ഥ കൂടുതൽ ബാധിക്കുക. ലോകത്ത് പുരുഷന്മാരിൽ 5 മുതൽ 8% പേരെയും സ്ത്രീകളിൽ 0.5 മുതൽ 1% വരെയും ബാധിക്കുന്ന രോഗമാണ് വർണ്ണാന്ധത. എന്തുകൊണ്ടാണ് വർണ്ണാന്ധത പുരുഷന്മാരെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് നോക്കാം. കളർ ബ്ലൈൻഡ്നസ് ഒരു എക്സ്ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. അതായത് നമുക്കറിയാം, ഒരു പുരുഷന് സെക്സ് ക്രോമസോം XY ആണെന്നും ഒരു സ്ത്രീക്ക് XX ആണെന്നും ഈ എക്സ് ക്രോമസോമിലുള്ള ഒരു ജീനിനുണ്ടാകുന്ന വ്യതിയാനം കാരണമാണ് വർണ്ണാന്ധത ഉണ്ടാകുന്നത്. പുരുഷന്മാരിലുള്ള ഒരു എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ അഥവാ വ്യതിയാനം സംഭവിക്കുമ്പോൾ വർണ്ണാന്ധത ഉണ്ടാകുന്നു. എന്നാൽ സ്ത്രീകളിൽ 2 X ക്രോമസോം ഉള്ളതിനാൽ ഒന്നിന് വ്യതിയാനം സംഭവിച്ചാലും അസുഖം ബാധിക്കാറില്ല. പക്ഷേ അവർ കാരിയറായി അടുത്ത തലമുറയിലേക്ക് ഈ രോഗം കൈമാറ്റം ചെയ്യുന്നു. ഒരു സ്ത്രീക്ക് കളർ ബ്ലൈൻഡ്നസ് വരണമെങ്കിൽ അവരുടെ 2 X ക്രോമസോമിലും വ്യതിയാനം സംഭവിക്കണം. അതായത് അച്ഛൻ രോഗമുള്ള ആളും അമ്മ കാരിയറും ആയിരിക്കണം. അപ്പോൾ ഒരു പുരുഷന് വർണ്ണാന്ധത പാരമ്പര്യമായി കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്, ഒരിക്കലും അച്ഛനിൽ നിന്നല്ല. ഇനി വർണ്ണാന്ധത എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. വർണ്ണാന്ധത പരിശോധിക്കാനായി നേത്രവിഭാഗം OP-യിലും മറ്റും ഒരു ബുക്ക് വച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബുക്കിൽ പല നിറത്തിലുള്ള പേജുകളിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്പറുകൾ വർണ്ണാന്ധത ഉള്ളവർക്ക് തീവ്രതയനുസരിച്ച് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇഷിഹാരാസ് ചാർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിൽ ഇഷിഹാര പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്ന നിരവധി നിറത്തിലുള്ള പ്ലേറ്റുകളുണ്ട്. ഇവയിൽ ഓരോന്നിനും നിറത്തിലും വലിപ്പത്തിലും ക്രമരഹിതമായി പ്രത്യക്ഷപ്പെടുന്ന പൊട്ടുകൾ അടങ്ങിയ ഒരു വൃത്തമുണ്ട്. വൃത്തത്തിനുള്ളിൽ സാധാരണ വർണ്ണദർശനമുള്ളവർക്ക് വ്യക്തമായി കാണാവുന്നതും വൈകല്യമുള്ളവർക്ക് അദൃശ്യമായതോ കാണാൻ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു സംഖ്യയോ രൂപമോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ 38 പ്ലേറ്റുകൾ അടങ്ങിയിരിക്കുന്നു. ഇഷിഹാര ടെസ്റ്റ് വഴി സ്കൂൾ ടീച്ചർമാർക്ക് വർണ്ണാന്ധത കണ്ടുപിടിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. അതുവഴി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളിലെ വർണ്ണ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സഹായിക്കുവാനും അധ്യാപകർക്ക് കഴിയും. മറ്റു പല പരിശോധനകൾ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് സ്ക്രീൻ ചെയ്ത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. വർണ്ണാന്ധത ഇനി എങ്ങനെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമെന്ന് നോക്കാം. അധികം പേരിലും മൈൽഡ് അഥവാ ലഘുവായ പ്രശ്നമാണ് ഉള്ളത്. പരിശോധന സമയത്ത് മാത്രമേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പോലും അറിയുകയുള്ളൂ. അത് അവരുടെ സാധാരണ ജീവിതത്തെ ഒട്ടും ബാധിച്ചിട്ടും ഉണ്ടാകില്ല. മോഡറേറ്റ് അഥവാ അല്പം കൂടിയ തരം ആണെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കളറോ ഷാഡോയോ ആണ് കാണുന്നത്. എങ്കിലും സാധാരണ പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയില്ല. പ്രതിവിധി ഇല്ലെങ്കിലും വിവിധ അനുരൂപപ്പെടുത്തലുകൾ അഥവാ അഡാപ്ഷൻ ടെക്നിക് ഈ രോഗികൾക്ക് സഹായകമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ട്രാഫിക് സിഗ്നൽ പോലുള്ള കാര്യങ്ങളിൽ ചുവപ്പ്, മഞ്ഞ, പച്ച മുതലായ ലൈറ്റുകൾക്ക് ഒരു ക്രമമുണ്ട്. അവയുടെ സ്ഥാനം വെച്ച് സിഗ്നൽ പാലിക്കാൻ ഇവർക്ക് കഴിയും. കൂടാതെ മറ്റു ദൈനംദിന പ്രവൃത്തികളെയും അനുരൂപപ്പെടുത്താൻ അവർക്ക് സാധിക്കും. മുൻകാലത്ത് ഇത്തരം വ്യക്തികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക പ്രയാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ 24/7/2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയിലൂടെ ലഘുവായതോ അല്പം കൂടിയതോ ആയ വർണ്ണാന്ധതയുള്ള വ്യക്തികൾക്ക് ലൈസൻസ് ലഭിക്കും. പൂർണമായും വർണ്ണാന്ധത ഉള്ളവരെ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. വർണ്ണാന്ധതയുടെ ദോഷവശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയപ്പെടാതെ ഇരിക്കുന്നത് മൂലം നിത്യജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയായിട്ടുണ്ട്. 1875 സ്വീഡനിൽ ഒരു തീവണ്ടി അപകടത്തിന് തന്നെ ഇടയായി. എഞ്ചിൻ ഡ്രൈവർ കളർ ബ്ലൈൻഡ് ആയിരുന്നതാണ് അപകട കാരണമെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. നിറങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർക്ക് ഈ രോഗം ബുദ്ധിമുട്ടുകൾ തന്നെ വരുത്തിവെക്കുന്നു. പെയിന്റിംഗ്, ഡിസൈനിങ്, പ്രിന്റിംഗ് തുടങ്ങി നിരവധി മേഖലകളിൽ നിറങ്ങൾക്ക് മർമ്മ പ്രാധാന്യമുണ്ട്. വർണ്ണാന്ധതയ്ക്ക് ചികിത്സ ലഭ്യമല്ല. എന്നാൽ വർണ്ണാന്ധത തിരിച്ചറിയുന്ന ഒരാൾക്ക് മുൻകരുതൽ എടുക്കാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കും. ഇത്തരക്കാരെ സഹായിക്കുവാനായി ചിലതരം പ്രത്യേക ലെൻസുകളും മൊബൈൽ ആപ്പുകളും വിപണിയിൽ ലഭ്യമാണ്.
1: കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധതയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജാസ്മിൻ എൽ ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷെൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: MSME in Bharat, it represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small businesses and have transformed the challenges into opportunities.
1: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിൽ അവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട

വിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഒന്നിനെതിരെ 5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2-ാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തരിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാവ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

രഞ്ജിനി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കൾക്കെല്ലാം ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹാർദമായ സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ നിന്ന് ചന്ദ്രൂർ താഹ അയച്ച കത്താണ് ആദ്യം. രഞ്ജിനിയിലൂടെ മനോഹരമായ ഒരു പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാൻ അതിയായ മോഹം. എത്ര കേട്ടാലും മതിയാവാത്ത സുന്ദരമായ രചന. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ. ക എന്ന അക്ഷരം കൊണ്ടുള്ള കളിയാണ് ആ പാട്ട് മുഴുവൻ. എക്കാലവും എന്റെ ഇഷ്ടഗാനം. ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂർ നിന്ന് ചന്ദ്രൂർ താഹ അയച്ച കത്തിലെ ഇഷ്ടഗാനം കേൾപ്പിക്കുകയാണ്. എന്റെ ഗ്രാമം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ മനോഹരമായ ഗാനം എഴുതിയത് ശ്രീമൂലനഗരം വിജയൻ. ഈണം പകർന്നത് വിദ്യാധരൻ.

0: സാമൂഹ്യ നീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ശ്രേഷ്ഠ പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യ വിദ്യാഭ്യാസം ഉറപ്പാണ്. പ്രവേശനം ലഭിക്കുന്നവർക്ക് 12-ാം ക്ലാസ് വരെ പഠനച്ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കും. ഭക്ഷണ ചെലവുൾപ്പെടെ സ്കൂൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ് എന്നിവ പൂർണ്ണമായി സ്കോളർഷിപ്പ് വഴി സ്കൂളുകൾക്ക് നേരിട്ട് നൽകും. 9-ാം ക്ലാസിൽ 1 ലക്ഷം രൂപ വരെയും 12-ാം ക്ലാസിൽ 1.35 ലക്ഷം വരെയുമാണ് പ്രതിവർഷ സ്കോളർഷിപ്പ് പരിധി. പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ വിദ്യാർത്ഥികൾക്കായി ബ്രിഡ്ജ് കോഴ്സും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: രഞ്ജനിയിലെ അടുത്ത കത്ത് സുബ്രഹ്മണ്യൻ വി ജി തലക്കുളം അയച്ചതാണ്. എനിക്ക് ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന സിനിമയിലെ മാനത്തെ മാരിവിൽ ചിറകിൽ നിന്ന് ഉതിർന്നൊരു തൂവല് പോലുള്ള കൂട്ടുകാരി എന്ന ഗാനം കേൾപ്പിക്കണം. ഈ ഗാനം പാടിയത് വിജയ് യേശുദാസും മൃദുല വാര്യരുമാണ്. ഈ ഗാനം എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീനാഥ് ശിവശങ്കരൻ. സുബ്രഹ്മണ്യൻ വി ജി തലക്കുളം ആവശ്യപ്പെട്ട ഈ ഗാനം ബിന്ദു ദിലീപ്, ദിവ്യ സന്തോഷ്, ഷീജ ദാസ്, രതീഷ് മഞ്ഞപ്ര, താജുദ്ദീൻ നാട്ടിക, സുലൈമാൻ കൂരിക്കുഴി, ഷീബ കുമരകം, ഷീല വലപ്പാട്, അബ്ദുൽ സലാം അഴീക്കോട്, ഷാജി വേങ്ങൂർ, ലത ചന്ദ്രപ്പിന്നി ഇവർക്ക് സമർപ്പിക്കുകയാണ് സുബ്രഹ്മണ്യൻ വി ജി തലക്കുളം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്,
2: കോട്ടയം നട്ടാശ്ശേരി, ഉദയം റേഡിയോ ക്ലബ് സെക്രട്ടറി സജി ജോൺ ചെറുവള്ളാത്ത് ആവശ്യപ്പെട്ട ഗാനമാണ്. ചോദിച്ച പാട്ടുകൾ വെച്ച് തന്നതിന് ഒത്തിരി നന്ദി. ഇനി അടുത്ത രഞ്ജനയിലൂടെ ഒരേ രാഗ പല്ലവി നമ്മൾ എന്ന ഗാനം വയ്ക്കണേ. ക്ഷമിക്കണം, പടത്തിന്റെ പേര് അറിയില്ല. അനുപല്ലവി എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനമാണിത്. ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ഈണം പകർന്നത് KJ ജോയ്. സജി ജോൺ ചെറുവള്ളാത്തിന്റെ ഇഷ്ടഗാനം.

ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിലെ ബെൺമണി വില്ലേജിൽ കോടുകുളഞ്ഞി കാരോട് പാറപ്പുറത്ത് നിന്നും മായാദേവി എഴുതിയ കത്താണ്. രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾ ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ധാരാളമുണ്ട്. എല്ലാവർക്കും ആകാശവാണിയിലെ പരിപാടികളെല്ലാം വളരെ ഇഷ്ടമാണ്. എനിക്ക് ആകാശവാണിയിലൂടെ ഇനി പറയുന്നൊരു ഗാനം കേൾക്കണം. എന്റെ വളരെ വലിയൊരു ആഗ്രഹമാണ്. എനിക്ക് ഇത് ഏത് സിനിമയാണെന്ന് അറിയത്തില്ല. ഗാനം ഏകദേശം എങ്ങനെയാണ്, താളം അപൂർണം, ഗാനം അപൂർണം, വരികൾ എങ്ങനെയാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഈ ഗാനം എനിക്ക് റേഡിയോയിൽ കൂടി കേൾപ്പിച്ചു തരണം. ആകാശവാണി ശ്രോതാക്കൾക്കും എന്റെ ഗ്രാമത്തിലുള്ള പാറപ്പുറത്ത് എന്ന് പറയുന്നതാണ് എന്റെ ഗ്രാമം, കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും സമർപ്പിക്കുന്നു എന്ന് മായാദേവി ചെങ്ങന്നൂർ കോടുകുളഞ്ഞി കരവിടുന്ന് പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ താളമയഞ്ഞു ഗാനം അപൂർണം എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് ശരത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.
2: പത്തനംതിട്ട അടൂർ കൊടുമൺ കിഴക്ക് നിന്ന് വി ടി കുട്ടപ്പൻ ആവശ്യപ്പെടുന്ന ഗാനം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്ന് വളരെ ആകാംക്ഷയോടെ ആവശ്യപ്പെടുകയാണ്. ആകാശവാണിയുടെ 90th വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടൂർ പത്തനംതിട്ട കൊടുമൺ കിഴക്ക് നിന്ന് എരുത്തുവാക്കുന്നിലെ വി ടി കുട്ടപ്പൻ ആവശ്യപ്പെട്ട ഗാനം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പും ജി ദേവരാജനും. ആകാശവാണിയിലെ എല്ലാ അണിയറ പ്രവർത്തകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും സമർപ്പിച്ചുകൊണ്ട് കത്തിച്ചുരുക്കുന്നു.

മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലമ്പടിയിൽ നിന്ന് അനീഷ് എഴുതിയ കത്താണ്. തിരുവനന്തപുരം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. നിലയത്തിലെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കാറുണ്ട്. അതിൽ ശനിയും ഞായറും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന രഞ്ജിനി വളരെ ഇഷ്ടമാണ്. ജൂനിയർ മാൻട്രക് എന്ന ചിത്രത്തിലെ സോപാനം തന്നിൽ ശ്രീരാഗം പാടുവാൻ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ജൂനിയർ മാൻട്രക് എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ദേവികൃഷ്ണ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് നിന്ന് അനീഷ്, കൊല്ലമ്പടി.

ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവ് ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂർ കായംകുളം അയച്ച കത്ത്. എത്ര വിഷമിച്ചിരുന്നാലും ആകാശവാണി രഞ്ജനിയിൽ കൂടി ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് സന്തോഷിക്കും. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ മധുമുട്ടം വരികൾ എഴുതി എം ജി രാധാകൃഷ്ണനെ പകർന്ന് യേശുദാസ് പാടിയ പലവട്ടം പൂക്കാലം എന്നുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണേ. ഞങ്ങളുടെ ഏവൂർ ക്ഷേത്രവും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഈ പാട്ട് ഏവൂരുള്ള ഹരീഷ് കുമാർ, ഭാര്യ രാഗി, ഹരിപ്പാട് മുട്ടത്ത് പഞ്ചായത്ത് അംഗം വിനീത ശ്രീകുമാർ, ഹരിപ്പാട് അക്ഷയ സെന്റർ നടത്തുന്ന രാധാകൃഷ്ണൻ, ഭാര്യ സിന്ധു, ഹരിപ്പാട് കാഞ്ഞൂർ തകിൽ വാതകൻ വാസുദേവൻ, ഭാര്യ രോഹിണി, കൂടാതെ കീരിക്കാട് പോസ്റ്റ് ഓഫീസിലെ എല്ലാ ജീവനക്കാർ രഞ്ജനയുടെ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ് ഗാനത്തിനെ. കാതോർത്തിരിക്കുന്നു. 27-നോ 28-നോ ഉള്ള രഞ്ജനയിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ആശംസകളോടെ ഗീതാ ഗോപാലകൃഷ്ണൻ, ഏവൂർ.

എന്റെ പേര് കെ കെ രാമകൃഷ്ണൻ. കോട്ടയത്ത് മുക്കൂട്ടുതറയാണ് എന്റെ സ്വദേശം. 6 മാസത്തിന് ശേഷമാണ് ഒരു ഗാനം കേൾക്കാൻ കത്തെഴുതുന്നത്. കടലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി എ എം രാജയും പി സുശീലയും പാടിയ പാലാഴിക്കടവിൽ നീരാട്ടിനിറങ്ങിയ ഈ ഗാനമാണ് കേൾക്കേണ്ടത്. എരുമേലിക്കടുത്തുള്ള മുക്കൂട്ടുതറയാണ് ഞാൻ താമസിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് കെ കെ രാമകൃഷ്ണൻ, മുക്കൂട്ടുതറ. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: പറവൂർ വടക്കേക്കര നിന്ന് ബാബു കെ ഡി ആവശ്യപ്പെട്ട ഗാനമാണ്. പി ഭാസ്കൻ എഴുതി, ആർ കെ ശേഖർ ഈണം പകർന്ന്, യേശുദാസ് പാടിയ. ആരോരുമില്ലാത്ത തെണ്ടി, ആറടി മണ്ണിന്റെ ജന്മി. ചിത്രം ആറടി മണ്ണിന്റെ ജന്മി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പറവൂർ വടക്കേക്കര നിന്ന് ബാബു കെ ഡി.
1: ആരോരുമില്ലാത്ത തെണ്ടി, പക്ഷേ

രഞ്ജിനിയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്ന ഷീല വലപ്പാട്, ഉത്തരം നക്ഷത്രം എന്ന സിനിമയിലെ അനുഭൂതി പൂക്കും നിൻമിഴികളിൽ നോക്കി, ഈ ഗാനമാണ് കേൾക്കേണ്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം സണ്ണി സ്റ്റീഫൻ, പാടിയത് ചിത്ര. എന്റെ മകൻ ആകാശ്, മകൾ അനഘ, മകന്റെ ഭാര്യ സോന, മകളുടെ മകൻ അഹാൻ, പിന്നെ രഞ്ജിനിലേക്ക് കത്തുകൾ എഴുതുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ഷീല വലപ്പാട്.

രഞ്ജനയിൽ ഒരു ഗാനം കൂടി രാധ വയലാർ ആവശ്യപ്പെട്ടത്, ചിരിക്കൂ ചിരിക്കൂ ചിത്രവർണ്ണ പൂവേ എന്ന ഗാനം. പഞ്ചവടി എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീലയും അമ്പിളിയും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സംഗീതം എം കെ അർജുനൻ.

0: third seed Riko Gunji of Japan in the straight games, winning 22-20, 21-19 in the women's singles quarterfinals. And in football, Egypt have reached the knockout stage of the FIFA World Cup for the first time after a 1-1 draw with Iran in the final Group G match. Iran's Ramin Rezaian was named player of the match. Egypt finished the group stage unbeaten and qualified as the runners-up. They will now face Australia in the round of 32. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to arrive in Seychelles in a short while on a 3-day state visit. Describes Seychelles as a valued maritime neighbor and a key partner in India's Vision Mahasagar. U.S. Secretary of State Marco Rubio says Trump administration views India as one of United States' closest strategic partners, sharing common values and interests. Union Home and Cooperation Minister Amit Shah launches cooperative-based taxi service Bharat Taxi in 14 major cities in Gujarat. Noted Tamil film actor and director K. Bhagyaraj passes away in Chennai at 73. IMD forecasts heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. And in FIFA World Cup, Egypt reaches knockout stage for the first time after a 1-1 draw with Iran. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. സംവിധാനം പി എ ബിജു.
3: സ്വപ്നങ്ങളുടെ വിഭ്രമലോകത്തുകൂടിയാണ് കുറ്റവും ശിക്ഷയും എന്ന കഥയുടെ അന്തർധാര ഒഴുകുന്നത്. ഒരർത്ഥത്തിൽ അത് കഥാപാത്രങ്ങളുടെ ചിത്തഭ്രമങ്ങൾ തന്നെയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ അന്യായം അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ ഇടയിൽ നവലോകം സൃഷ്ടിക്കാമെന്നുകൂടി കരുതി കൊള്ളപ്പലിശക്കാരിയെ കൊന്ന റസ്കോൾനിക്കോവ് സ്വപ്നങ്ങളിലൂടെ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടാണ് കഥാന്ത്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. നിക്കോവിനെപ്പോലെ പ്രതിനായക സ്ഥാനത്തുള്ള മറ്റൊരു കൊലപാതകിയും ഒപ്പം ഭോഗലാലസനുമായ സിഡ്രികൈലോകും സ്വപ്നങ്ങളുടെ പീഡന പർവ്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഴയും പുഴയും നിറഞ്ഞ് സർവസംഹാരിയായ പ്രളയം തന്നെ വിഴുങ്ങാനെടുക്കുന്നുവോ? അനാക്രാന്ത കുസുമങ്ങളെ തെരുവുവേശികളാക്കി തീർത്ത തന്റെ പൂർവകാല ചെയ്തികൾ 5 വയസ്സുള്ളൊരു ബാലികയിലൂടെ വിധി പറയാനിണീക്കുന്നുവോ? മാംസനിബദ്ധമല്ലാത്തൊരു രാഗവും ഇനി തേടി വരാനില്ലെന്നോ? അഴുക്കുമണക്കുന്ന എലിക്കൂട്ടങ്ങൾ മരണവെപ്രാളപ്പാച്ചിലാണ്. ദുസ്വപ്നങ്ങളിൽ വീണും ഞെട്ടിയുണർന്നു സുറ്റുകയിലോ.
4: ഈ അർദ്ധരാത്രി പെട്രോവിസ്കിയിലേക്കുള്ള പാലം കടക്കുകയാണ് ഞാൻ. ബാധ്യതകൾ ഓരോന്നായി ഒഴിക്കുകയാണ്. സിഡ്രിഗയിലോ ഒരു മഹാൻ, ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളും സമ്പത്തുമുള്ള വ്യക്തി. 15,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോ എന്റെ ഭാവി വധു പറഞ്ഞത്. പാതിരാവിൽ ഞാൻ അവിടെയും യാത്ര പറഞ്ഞു.

0: ഒരു ചായ കിട്ടുമോ?
1: ആ സാർ, ചായ ഉണ്ടല്ലോ.
0: കഴിക്കാൻ എന്തുണ്ട്?
1: അത് പോത്തിറച്ചി വോഡ്ക ലഘുഭക്ഷണം.
0: ശരി, കുറച്ച് ചായയും പോത്തിറച്ചിയും കൊണ്ടുവാ.
1: സാറിന് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ?
0: ഒന്നും വേണ്ട.
1: ഓ ശരി സാർ.

ഒട്ടും വെളിച്ചമില്ലല്ലോ, ഉറക്കം വരുന്നില്ല. ഉറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പുറത്ത് കാറ്റ് വീശുന്നു. നല്ല മഴ. അതാ സൂചന, പുഴ നിറഞ്ഞൊഴുകുകയാണ്. നേരം വെളുക്കുമ്പോഴേക്കും നഗരത്തിന് കീഴേക്ക് അത് ചുഴികൾ സൃഷ്ടിച്ച് പുളഞ്ഞുകൊണ്ടൊഴുകും. ആ സ്ഥലം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും. മുറികളിൽ വെള്ളം അടിച്ച് കയറും. അതിന് മുകളിലൂടെ എലികൾ നീന്തിപ്പോകും. ഉടനെ പുറത്തു പോകണം, നേരെ പാർക്കിലേക്ക്. മഴയിൽ കുളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്, അതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും ഉചിതമായ സമയമാണിത്.

നാഴി. ആരെയും കാണുന്നില്ലല്ലോ. അരണ്ട വെളിച്ചം. ആ അലമാരയ്ക്കും വാതിലിനുമിടയിൽ എന്തോ വിചിത്ര വസ്തു ഇളകുന്നല്ലോ. അതൊരു പെൺകുട്ടിയാണല്ലോ. 5 വയസ്സിൽ കൂടില്ല. നനഞ്ഞ് കുതിർന്ന് വിറച്ച് വിറച്ച് കരയുന്നു. ഇവിടെ അവൾ എങ്ങനെ വന്നു? നേരത്തെ കയറി ഒളിച്ചിരുന്നതാണോ? രാത്രി മുഴുവൻ ഉറങ്ങിക്കാണില്ലല്ലോ. എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോയി ഭദ്രമായി

ഏ കുട്ടി ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണല്ലോ. ആ മുഖം കുഞ്ഞിൻ്റേതുപോലെ അല്ലാതാവുന്നല്ലോ. അത് ലജ്ജ. പ്രകോപനപരമായി എന്തോ തെളിഞ്ഞു വരുന്നു. ഒരു അപിസാരികയുടെ മുഖം. നാണമില്ലാത്തൊരു ഫ്രഞ്ച് അഴിഞ്ഞാട്ടക്കാരി. ഇപ്പോൾ രണ്ട് കണ്ണുകളും വിടർന്ന് തിളങ്ങുന്നു. നിർലജ്ജമായ നോട്ടം, പുഞ്ചിരിച്ചുകൊണ്ടുള്ള ക്ഷണം. വിസ്മയമായിരിക്കുന്നു. സ്വപ്നമാണോ ഇത്? വേണ്ട, ജീവിതത്തിലേക്ക് ഞാൻ വരുന്നില്ല. പോകണം, ഒന്നിനും എന്നെ തടുക്കാനാവില്ല. പുലരാൻ ഇനി അധികം നേരമില്ല. ആ അഞ്ചാം വയസ്സിൽ എന്താണിതിന്റെ അർത്ഥം? ശാപിക്കപ്പെട്ട കുട്ടി. സ്വപ്നമായിരുന്നോ? അതെ, സ്വപ്നം. രാത്രി മുഴുവൻ ഞാൻ ദുസ്വപ്നം കാണുകയായിരുന്നോ? ജാക്കറ്റ് നനഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഓവർകോട്ട്. പോക്കറ്റിൽ തോക്ക് ഭദ്രമായി വയ്ക്കാൻ. ഡോനെ വലിച്ചെറിഞ്ഞ മൂന്ന് കൂടുതൽ കൈത്തോക്ക്. ഒരു മുട ബാക്കി.

0: ഹേയ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? ഒന്നുമില്ല, ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവിടെ കറങ്ങി കിടക്കുന്നത്? ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല.
1: ആ അറിയാം.
0: പിന്നെ
1: ഞാൻ വിദേശ യാത്രക്ക് പോവാ.
0: ഈ വഴിയോ? എവിടേക്ക്?
1: അമേരിക്കക്ക്.
0: നിങ്ങളെന്താ രസം വിളമ്പുന്നു?
1: അല്ല, അല്ലേ അല്ല, ഞാൻ ഒരു യാത്ര പോവുകയാണ്.
0: കൊള്ളാമല്ലോ സഹോദര, ഇതേ ഡീസന്റ് ആയൊരു സ്ഥലമാണ്.
1: ഡീസന്റ് മുക്കോ?
0: നിങ്ങൾക്ക് തമാശ പറയാനുള്ള സ്ഥലമല്ല.
1: പിന്നെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം അമേരിക്കക്ക് പോവുകയാണെന്ന്.
0: അമേരിക്കക്ക് പോവുകയാണെന്നോ?
1: ആ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ അമേരിക്കക്ക് പോയെന്ന്.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ആ തോക്ക് താഴെ ഇടൂ, താഴെ ഇടാൻ.
1: ഇല്ല, ഞാൻ പോകാൻ ഉറച്ചതാണ്. ഒരു മടക്കം ഇനിയില്ല.
0: തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടി. എന്താണ്, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചോ? ഏയ് ആത്മഹത്യ, ഇവിടെ അത് പറ്റില്ലെന്നേ. ഇതല്ല അതിനുള്ള സ്ഥലം. ഏയ്,
1: അതെ അതെ, മടക്കം അസാധ്യം. നിശ്ചയിച്ചുറപ്പിച്ചു വന്ന് മടങ്ങുന്നതെങ്ങനെ? ഞാൻ അമേരിക്കയ്ക്ക് പോകുന്നു.
0: ഏയ് ഏയ് ഏയ് ഏയ്, ചെയ്യരുത്. ഏയ്.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 57-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോക് അനന്തപുരം രവി, കൂടാതെ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: മൻ കി ബാത്,
7: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
6: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
7: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
6: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
7: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
6: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
7: തുടർന്ന് മലയാള പരിഭാഷ.
6: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.
8: ആകാശവാണി. നേർമൊഴി.
9: ഇന്ന് നേർമൊഴിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
10: യോഗ്യരായ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മോട് സംസാരിക്കുന്നത് പ്രൊഫസർ VP ജഗതിരാജ്. അദ്ദേഹം വൈസ് ചാൻസലറാണ് യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യം എന്താണ്?
11: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ഏജ് ലിമിറ്റ് ഇല്ലാതെയും ഹയർ എഡ്യൂക്കേഷൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. ഈ പഠിക്കുന്നത് നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. നമ്മളവിടെ 18 വയസ്സ് തൊട്ട് 85 വയസ്സ് വരെയുള്ളവർ പഠിക്കുന്നുണ്ട്. എലിജിബിലിറ്റി ആയിട്ടുള്ള, അതായത് +2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് മിനിമം 2 വർഷത്തെ ഗവൺമെന്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് UG പ്രോഗ്രാമും ചെയ്യാം. അതുപോലെ ഏത് ഡിഗ്രി ഉണ്ടെങ്കിൽ അവിടെ ഏത് PG പ്രോഗ്രാം ചെയ്യാം. പണ്ട് നമുക്ക് MA മലയാളം വേണമെങ്കിൽ BA മലയാളം വേണ്ട, ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ BA ഹിന്ദി എടുത്തവർക്ക് വേണമെങ്കിൽ അവിടെ MBA ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ MCA ജോയിൻ ചെയ്യാം. എന്തെങ്കിലും പഠിക്കാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തി.
10: ഇപ്പൊ ഈ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എയിം ചെയ്യുന്നത് ഏതെങ്കിലും സർവീസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണല്ലോ.
11: അത് മാത്രമല്ല സാറേ, നമ്മുടെ 50% റെഗുലർ സ്റ്റുഡൻസാ. മറ്റുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടും. നമ്മുടെ പാസ് പെർസെന്റേജ് നിങ്ങൾ കണ്ടിട്ടില്ല, +2 90-95%. അത്ര എല്ലാവർക്കും നമുക്ക് റെഗുലർ കോളേജിൽ കാറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഒരു അത്താണിയാണ് നമ്മൾ. അപ്പം അങ്ങനെ തന്നെ വരുന്ന ഒരു 50%. പിന്നെ സാർ പറഞ്ഞോണം എല്ലാ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി പോയവർ ഇപ്പം ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നു. കേരളത്തിനെ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടയർഡായിട്ടൊരു ജോയിൻ ചെയ്യുന്നു, പണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റാത്തവർ ജോയിൻ ചെയ്യുന്നു, വീട്ടമ്മമാർ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ ആൾക്കാർക്കും പഠിക്കാനുള്ള ഒരു അവസരം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് 4 വർഷമായി, ഇപ്പൊ 84,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്.
10: കൊല്ലത്താണ് ആസ്ഥാനം.
11: കൊല്ലത്ത് ആസ്ഥാനം. അടുത്ത വർഷം ഇപ്പൊ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് പോർട്ടലിൽ പോയ എന്റെ കംപ്ലീറ്റ് കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടാം. നമ്മൾ ഈ വർഷം 1.5 ലക്ഷം സ്റ്റുഡൻസിനാണ് പ്രതീക്ഷിക്കുന്നത്.
10: അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പം കേരളത്തിലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന കുട്ടികളിൽ എത്ര പെർസെന്റേജ്
11: യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് കാറ്റർ ചെയ്യുന്നുണ്ട്? എല്ലാ യൂണിവേഴ്സിറ്റി ഈ അഫിലിയേറ്റഡ് കോളേജ് അല്ല ഞാൻ ഈ പറയുന്നത്, അതിനകത്ത് വന്നില്ല. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ സർവേ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് അതായത് 24-25 ഡേറ്റ വെച്ചിട്ടാണ്, അന്ന് 64%. അപ്പം നമ്മൾ 43% ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റർ ചെയ്യുന്നത്. അതിപ്പോ ഈ 26 ആകുമ്പോ ഇപ്പം തന്നെ 84, അതന്നെ 50% പോകും. 4 വർഷം കൊണ്ടുള്ള ഡെവലപ്മെന്റ് ആണ്.
10: പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്?
11: 31 പ്രോഗ്രാം ഉണ്ട്. അത് 17 UG 14 PG. അതിൽ 6 എണ്ണം നമ്മൾ 4-year പ്രോഗ്രാമിലുണ്ട്, NEP പ്രകാരമുള്ള. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങളത്. അതെന്ന് വെച്ചാൽ NEP അറിയാമല്ലേ, നമ്മളിപ്പം ഈ ഗവൺമെന്റ് റൂൾസ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. NEP ഫുള്ളായിട്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഈ 4-year ജോയിൻ ചെയ്തെങ്കിൽ 3-year എക്സിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഡിഗ്രി ആയിട്ട് ഇറങ്ങുക, അത് 4-year കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വിത്ത് ഓണേഴ്സ്. പിന്നെ 11 എണ്ണം നമ്മൾ 3-year കണ്ടെങ്കിൽ അടുത്ത വർഷം ഈ 17 പ്രോഗ്രാമും 4-year പോവാണ്. അതിന്റെ എല്ലാം റെഗുലേഷൻ എല്ലാം റെഡിയായി. ഡിഗ്രി പ്രോഗ്രാം BA മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ അതുപോലെ സോഷ്യോളജി, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹിന്ദി, അങ്ങനെയുള്ള എല്ലാ ഒരുവിധം. നമ്മൾ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എല്ലാം കൂടെ ഒരു അമ്പലയുടെ കീഴിൽ. അപ്പം ഫസ്റ്റ് ഫേസായിട്ട് നമുക്ക് ആ കോഴ്സ് എല്ലാം തുടങ്ങണതായിരുന്നു, അത് തുടങ്ങി. ഇപ്പം നമ്മൾ സെക്കൻഡ് ഫേസായിട്ട് ഇപ്പം BSc ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങി, MBA MCA തുടങ്ങി, BBA BCA തുടങ്ങി, പിന്നെ പബ്ലിക് ഇതുപോലെ നമ്മളിപ്പം മൾട്ടിമീഡിയ തുടങ്ങാൻ പോകണം. അടുത്ത വർഷം നമ്മൾ MSW BSW BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BEd NCT അപ്രൂവൽ കിട്ടിയാണെങ്കിൽ BEd തുടങ്ങാൻ പരിപാടിയുണ്ട്. നമ്മളിപ്പോൾ സയൻസ് സ്ട്രീമിലോട്ട് പോവുക, MSc മാത്തമാറ്റിക്സ് അടുത്ത വർഷം ഓഫർ ചെയ്യുന്നുണ്ട്. ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം അടുത്ത വർഷം നമ്മളൊരു വിർച്വൽ ലാബ് ക്രിയേറ്റ് ചെയ്യും. ഇവർക്ക് പ്രാക്ടിക്കൽ വേണമല്ലോ. ഇപ്പോൾ ഒരു AI ബേസ്ഡ് ഒരു വിർച്വൽ ലാബിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് സബ്ജക്ടോടെ,
10: സയൻസ് സബ്ജക്റ്റുകളാകുമ്പോൾ പ്രാക്ടിക്കൽ കമ്പൾസറി ആണല്ലോ.
11: കമ്പൾസറി. അത് 5 LSE ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ് ആൾ ഓവർ ദ കേരളയുണ്ട്. അതെന്ന് പറഞ്ഞ എയ്ഡഡ് കോളേജും മറ്റ് അഫിലിയേറ്റഡ് കോളേജൊക്കെ അവിടെ ഈ ലാബ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അവർ ഞായറാഴ്ചകളിലല്ലേ നമ്മൾ നടത്തുന്നത്. അപ്പൊ ആ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലാബെല്ലാം നടത്തുന്നത്.
10: അപ്പൊ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും.
11: പിന്നെ
10: അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫീസ് കൊടുക്കുക? അങ്ങനെ
11: പിന്നെ നമ്മൾ നല്ലൊരു ഓണറേറിയം കൊടുക്കുന്നുണ്ടല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, അതുകൊണ്ടല്ലേ അവർ അസോസിയേറ്റ്. നമ്മളെല്ലാം നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ലല്ലോ, നമ്മളിത് എല്ലാം ഹയർഡ് ഫെസിലിറ്റീസാണ്. അപ്പൊ അവർക്ക് നല്ലൊരു പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ അത് ഇപ്പൊ 47 എണ്ണമാണ്, അത് നമ്മളൊരു 65-70 ആക്കാൻ ഇപ്പൊ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് വന്നു പോയി പഠിക്കുക എന്ന് വെച്ചാൽ ഈ പ്രായമായുണ്ടല്ലോ. അപ്പൊ അവർക്ക് വലിയ യാത്ര ചെയ്ത് വരാത്ത രീതിയിൽ അത് ഇപ്പൊ ഞാൻ ചാർജ് നോക്കി 22 എണ്ണമേ ഉള്ളത്. രണ്ട് വർഷം കൊണ്ട് ഞാനിപ്പോ 45 ആക്കി, അടുത്ത വർഷം അത് 10-15 എണ്ണം ആക്കും. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വലിയ യാത്ര ചെയ്യാതെ വന്ന് ഞായറാഴ്ചകളല്ലേ പോയി പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഒഴുകുന്നു. അതുപോലെ എക്സാം സെന്ററിന് 60 എണ്ണം ഉണ്ട്. അവരെ വീട്ടിനടുത്ത് ഏകദേശം വന്ന് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരവും.
10: യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന്റെ നടപടിക്രമം എങ്ങനെയാണ്?
11: ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എലിജിബിലിറ്റി ഒരു പോർട്ടലുണ്ട്, ERP.SGOE.AC. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ പോർട്ടൽ ഓപ്പൺ ആണ്. ഫീസൊക്കെ വളരെ കുറവ്, 15,000 to 20,000 രൂപ വരുന്നുള്ളു. MBAക്ക് നമ്മൾ 40,000 രൂപ ഉള്ളു മൊത്തം, ഒരു സെമസ്റ്റർ 10,000 രൂപ.
10: 15,000 to 20,000 എന്ന് പറഞ്ഞ ഏത് കോഴ്സുകൾക്കാണ്?
11: അത് ഡിഗ്രി പ്രോഗ്രാമും PG ഉണ്ട്. അത് ചില കോഴ്സിന് ലാഭം ഉണ്ടെങ്കിൽ ചെറിയൊരു വ്യക്തി, അതാ ഞാൻ റേഞ്ച് പറഞ്ഞു. മറ്റേതല്ലെങ്കിൽ 15,000-16,000 രൂപ
10: മൊത്തം.
11: അതില് MBA MCA 40,000 രൂപ ഉള്ളു. എന്ന് വെച്ചാൽ ഇതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ഒന്നും ഇല്ല. നമ്മുടെ കുട്ടിക്ക് IAS കിട്ടി തവണ, പിന്നെ നെറ്റ് ക്വാളിഫൈഡ് പെർസെന്റേജ് എടുത്താല് ടോട്ടൽ നമ്പർ അല്ല എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി പെർസെന്റേജ്, നമ്മുടെ USP എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അല്ല, അത് മാത്രം വായിച്ചിട്ടാണ് ഇവര് നെറ്റും GRF ഒക്കെ എഴുതുന്നത്. നമുക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ LSE എന്ന് പറഞ്ഞ മഹാരാജാസ്, അല്ല മാറിബാനിയസ്, അതുപോലെ ഫേമസ് കോളേജാണ് നമ്മുടെ. ഇപ്പം പണ്ട് കുട്ടികളിൽ മഹാരാജ പഠിക്കാൻ താല്പര്യം പെട്ടിരുന്നത് ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മഹാരാജൊന്ന് പഠിക്കണം, അതുകൊണ്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്.
10: ഓക്കെ, അപ്പൊ ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആർക്കൊക്കെയാണ് യോഗ്യതയുള്ളത്? എന്റെ യോഗ്യത
11: പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും അവിടെ പഠിക്കാം. 18 വയസ്സ് കഴിഞ്ഞ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ അത് ഡിഗ്രിക്കാണെങ്കിൽ S+2 അല്ലെങ്കിൽ തുല്യതാ പരീക്ഷ, ഈ ഓപ്പൺ സ്കൂൾ വഴി, സാക്ഷരതാ മിഷൻ വഴി, അല്ലെങ്കിൽ
10: +2 പാസ്സായിരിക്കണമെന്ന് നിർബന്ധമില്ല,
11: പാസ്സാവണം. പാസ്സായാലും മതി. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പുതിയൊരു എലിജിബിലിറ്റി കൊണ്ടുവന്ന്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 2-year ഡിപ്ലോമ, ഈ ഫാർമസി ഗവൺമെന്റ് ഡിപ്ലോമ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആക്കി, ഇക്വലൻസി അല്ല, എലിജിബിലിറ്റി അവർക്ക് ഡിഗ്രിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് സ്റ്റുഡൻസ്. ഇതൊന്നും ആരും അഡ്രസ് ചെയ്യാത്ത ഏരിയ.
10: പല യൂണിവേഴ്സിറ്റികളിലെ ഒരു ബ്രിഡ്ജ് കോഴ്സ് നടത്താറുണ്ട്. അപ്പം അതായത് പ്ലസ് ടു പാസ്സായിട്ടില്ലാത്ത കുട്ടിക്ക് അവരൊരു പരീക്ഷ നടത്തിയിട്ട്
11: അതൊക്കെ ഭാവിയിൽ ആലോചിക്കുന്നു. അതായത് നമ്മളിപ്പം റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരാൻ പോകണം. അപ്പൊ അതിനകത്ത് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ളവരെ ഈ ബ്രിഡ്ജ് കോഴ്സ് അതുപോലെ അല്ലെങ്കിൽ പാരമ്പര്യ നോളജ് ഒക്കെ എടുത്തിട്ട് ഒരു ഗ്രേറ്റ് ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ട് നമ്മള് എലിജിബിലിറ്റി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട്. അതുപോലെ ഇപ്പം പുതുതായിട്ട് ഞാൻ വേറെ ഒന്നും കൊണ്ടുവരാൻ പോകുന്ന ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് ഐ ടി കഴിഞ്ഞ കുട്ടികളുണ്ട്. ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നവർക്ക് പി എസ് സി ടെസ്റ്റിനോ യു പി എസ് സിക്കോ അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റിനോ ഒന്നിനും എഴുതാൻ പറ്റത്തില്ല, ഡിഗ്രി ഇല്ലാത്തതുണ്ട്. അങ്ങനെ പതിനായിരക്കണക്കിന് ആറ് പുറത്തുനിപ്പുണ്ട്. അപ്പം നമ്മൾ ഐ ടി കഴിഞ്ഞ കുട്ടികൾക്ക്, പത്താം ക്ലാസ് ഐ ടി കഴിഞ്ഞവർക്ക് നമ്മൾ എലിജിബിലിറ്റി ആയിട്ട് കൊണ്ട്. അപ്പോൾ അവിടെ ഈ സാറ് പറഞ്ഞാണ് ഒരു ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം, 12 ക്രെഡിറ്റ് ലാംഗ്വേജ് പ്രോഗ്രാം. അപ്പോൾ അത് റൂളായിട്ടുണ്ട് അത് ചെയ്യുന്നത്. ഈ രണ്ട് പുതിയ എലിജിബിലിറ്റി ഞാൻ കൊണ്ടുവന്നത് 10,000 പാവപ്പെട്ട കുട്ടികൾക്ക് ഗുണം കിട്ടാൻ പോകുന്നത്. എന്നുവെച്ചാൽ അവർക്ക് ഡിഗ്രി എഴുതിയെടുക്കാം, ജോലി ചെയ്യുന്ന കൂടെ ഡിഗ്രി എഴുതിയെടുത്തിട്ട് നാളെ ഏതെങ്കിലും ഒരു ഹയർ ഓപ്ഷന് പി എസ് സിയോ അല്ലെങ്കിൽ ഇതുപോലെ സിവിൽ സർവീസോ സ്റ്റാഫ് സെലക്ഷനോ ഒക്കെ എഴുതാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് ഞാൻ നേരത്തെ സാറ് പറഞ്ഞില്ലേ, വിദ്യ കൊണ്ട് സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും. അല്ലാതെ എന്തെങ്കിലും പഠിപ്പിച്ച് വിദ്യ മാത്രം എന്ന് പറഞ്ഞാൽ ജോലിക്കല്ലല്ലോ സാറേ, എല്ലാ അർത്ഥത്തിലും സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലാണ് ആ ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്.
10: ഈ യൂണിവേഴ്സിറ്റി നൽകുന്ന ഡിഗ്രികൾക്ക് ഉള്ള
11: കറക്റ്റ് ക്വസ്റ്റ്യൻ. അത് എല്ലാ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും ചോദിക്കുന്ന എല്ലാവരും അപ്രിഹെൻഷൻ അതാ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും. എത്രയോ പേര് നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ പി എച്ച് ഡിക്കും അതുപോലെ എം പി ജി പ്രോഗ്രാമിനെല്ലാം ഈക്വൽ വെയിറ്റേജ്, അങ്ങനെ ഒരു അപ്രിഹെൻഷൻ വേണ്ട. പിന്നെ അതുപോലെ ഈ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ എല്ലാവർക്കും ഈ ശ്രീനാരായണ ഗുരു എന്തോ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇത് ഗവൺമെന്റ് അപ്രൂവ്ഡ് യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ കൊടുത്ത എല്ലാ കോഴ്സിന്റെ യു ജി സി അപ്രൂവലും നമുക്ക് തുടങ്ങാൻ പറ്റും.
10: ഇപ്പോഴത്തെ പുതിയൊരു മാറിയൊരു സാഹചര്യത്തിൽ, തൊഴിൽ സാഹചര്യത്തിൽ, ഈ നൈപുണ്യ വികസനം അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല, അവിടെ ആവശ്യമുള്ള നോളജ് അവർക്കില്ല. അപ്പോൾ ഒരു ഡിഗ്രി പാസ്സായിട്ട് വരുന്ന ആൾക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ചെല്ലുമ്പോൾ അയാൾക്ക് ആ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും
11: ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ഡേ സാറ് പറഞ്ഞത്, അതായത് സ്കിൽ ബേസ്ഡ് ജോബ്സ് ആണ്. സിലബസ് എടുത്ത് നല്ല ഉഗ്രം സിലബസ്, അതിനകത്ത് നമ്മൾ സ്കിൽ കമ്പോണന്റ് ഉണ്ട്, മൾട്ടി ഡിസിപ്ലിനറി കമ്പോണന്റ് ഉണ്ട്, എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു എംപ്ലോയബിലിറ്റി എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഇന്റേൺഷിപ്പിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ആയിട്ട്, അതുപോലെ മൂക്ക് കോഴ്സ് പഠിക്കാനുള്ള, അതായത് ഐ ഐ ടി പോലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കറണ്ട് ഏരിയയിലുള്ള കോഴ്സ് പഠിച്ചിട്ട് ആ ക്രെഡിറ്റ് നമ്മൾ കൂട്ടുന്ന രീതി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ 10-40 5 6 സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, സ്കിൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഒരു 10-50, അത് ഇൻഡസ്ട്രി ടൈപ്പിലാണ് ചെയ്യുന്നത്. വെറുതെ ഒരു പൈസ വാങ്ങിച്ച് പേപ്പർ വാല്യൂ ഉള്ള കൊടുത്തൊക്കെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് കൂടുതലും പാവപ്പെട്ട കുട്ടികളൊക്കെ നമ്മുടെ അവർക്ക് നാളെ ഒരു ഏതെങ്കിലും രീതിയിലൊരു തൊഴിലോ അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അങ്ങോട്ട് ചെല്ലുക, പഠിക്കാൻ താല്പര്യം, ഇത് നമ്മൾ സ്റ്റുഡൻസിന്റെ ഇടയിലോട്ട് ചെന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടത്. എന്റെ 86 സ്റ്റുഡൻസിലല്ലേ എന്റെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എപ്പം വേണമെങ്കിലും എന്നെ വിളിക്കാം, ഏത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരു ഞാനത് കയ്യടി വാങ്ങാനല്ല, അത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് തോന്നിയോണ്ട് ഞാൻ കൊടുത്തത്.
10: റെസ്പോൺസ് എങ്ങനെയാണ് സാർ?
11: പിന്നെ ഇഷ്ടം പോലെ ഇന്ന് തന്നെ ഒരു 10-15 സ്റ്റുഡൻസ് വിളിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്ത്, നമ്മൾ എന്നെ മാത്രമല്ല അവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസേഴ്സിനെ വിളിക്കാം. ആ രീതിയിലാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത്. ആർക്കും എന്നെ നേരിട്ട് വിളിക്കാം, എന്നെ വന്ന് കാണാം.
10: അപ്പൊ ഈ പുതിയ കോഴ്സുകളുടെ കാര്യം സാർ പറഞ്ഞു, സാർ സൂചിപ്പിക്കുന്നുണ്ടായി ഡാറ്റ സയൻസ് പോലെയുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ എഐ ബേസ്ഡ്
11: ആയിട്ട്
10: കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പൊ സാർ തുടങ്ങിയിട്ടുള്ളത്?
11: ഇപ്പം ഡാറ്റ സയൻസ് ആണ് തുടങ്ങി, മൾട്ടിമീഡിയ തുടങ്ങുന്നുണ്ട്, എഐയുടെ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിപ്പോ ഒത്തിരി ഡിപ്ലോമ തുടങ്ങില്ലേ, ഡ്രോൺ ടെക്നോളജി തൊട്ട് മ്യൂസിക്, ഡ്രാമ, ഈ കെയർ ഗീവിംഗ് നമ്മളിപ്പം തുടങ്ങാൻ പോവാണ്, പിന്നെ യോഗ, അതുപോലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടോ അതിനെല്ലാം അവിടെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ പ്രോഗ്രാം. ഡിഗ്രി തുടങ്ങണമെങ്കിൽ നമുക്ക് യു ജി സി ഡപ്ലോ വേണം. ആ രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇതെല്ലാം ഭാവിയിൽ തുടങ്ങുന്ന ഈ ഡിപ്ലോമ പ്രോഗ്രാം എല്ലാം ഭാവിയിൽ നമ്മൾ ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും.
10: ഈ ഇപ്പൊ ഇങ്ങനെയുള്ള കോഴ്സുകൾ, പുതിയ പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തുടങ്ങുമ്പോൾ അതിനുള്ള ലൈബ്രറി സംവിധാനങ്ങൾ, റിസോഴ്സസ്, അതൊക്കെ
11: ഞങ്ങൾ അക്കാദമി കൊളാബറേഷൻ വെച്ചിട്ടുണ്ട്. അപ്പം കെൽട്രോൺ, അസാപ്പ്, ഐ സി ടി അക്കാദമി, അതുപോലെ പല ടി കെ എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൊളാബറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നോൺ പ്രോഫിറ്റ് രീതിയിൽ ചെയ്ത് പോകുന്നത് ജയിൽ ഇൻമേഴ്സിന് പല കാരണങ്ങളുണ്ട്, ജയിലിൽ പോയി ഇപ്പൊ 200-200 ജയിൽ ഇൻമേഴ്സ് ഞങ്ങളുടെ യു ജി പി ജി പ്രോഗ്രാം ഫ്രീ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു നാളെ ശിക്ഷ കഴിഞ്ഞ് പിന്നെയും കുറ്റകൃത്യം ഇങ്ങോട്ട് പോകാതെ എം പി എ, എം സി എ, പി ജി പ്രോഗ്രാം വരെ അവിടെ ജയിൽ ഇൻമേഴ്സ് പഠിക്കുന്നുണ്ട്.
10: ശരി, അപ്പൊ അതിന് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലേ?
11: ഇല്ല, പഠിക്കാൻ ഞങ്ങൾ അവരുമായിട്ട് സൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം സെന്ററാണ്. മറ്റുള്ള ജയിലിൽ ആള് കുറവേണ്ട, അവർ പോലീസ് സെക്യൂരിറ്റി സെന്ററിൽ കൊണ്ടുവന്ന് പരീക്ഷ എഴുതിച്ചിട്ട് തിരിച്ചുകൊണ്ടുപോകും. പിന്നെ ട്രാൻജെൻഡേഴ്സിന് പ്രീ എഡ്യൂക്കേഷൻ, ഡിഫറൻറ് ലെവലിന് പ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെ പിന്നെ ഈ ഗ്രാൻഡ് ഫെസിലിറ്റീസ് ഉണ്ട്, ഫിഷറി സ്കോളർഷിപ്പിന് എലിജിബിൾ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ്, അങ്ങനെ പിന്നെ റെഗുലർ സ്റ്റുഡൻസ് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും നമ്മൾ. അതുകൂടാതെ സാറെ, നമ്മൾ പതിനെട്ട് ഓപ്പൺ ചെയ്യുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കലോത്സവം നടത്തും, സ്പോർട്സ് മീറ്റ് നടത്തി, കൾച്ചറൽ സ്പീച്ച് നടത്തി. അതിനകത്ത് ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ 75 വയസ്സുള്ളവരൊക്കെ വന്ന്, ഞങ്ങൾ ഏജ് വൈസ്
10: ചെയ്യുന്നത്
11: ഭയങ്കര സാറെ, 75 വയസ്സുള്ള നീന്തൽ മത്സരത്തെ പ്രൈസ്
10: വാങ്ങിച്ചിട്ടുണ്ട്.
11: ഇത് എറണാകുളത്ത് വെച്ച് സ്പോർട്സ് കൾച്ചറൽ ഫെസ്റ്റ് നടത്തിയത് മീൻചന്ത കോളേജ് കോഴിക്കോട് വെച്ച് ആർട്ട് ഫെസ്റ്റിവൽ. അത് ഈ 60-70 വയസ്സുള്ളവരെ ഇത് പങ്കെടുത്തിട്ട് ഇത് പ്രൈസ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നമ്മൾ കാറ്റഗറൈസ് ചെയ്താ ചെയ്യുന്നത് ഏജ് വൈസ്, 25 വയസ്, 25 അങ്ങനെ. അപ്പൊ അവർക്ക് പ്രൈസ് കിട്ടും, അവർ ചെറുപ്പക്കാരോട് കോമ്പീറ്റ് ചെയ്യണ്ട. പിന്നെ സാറ് നോക്കിയാൽ മതി, ഈ രേഖ കോളേജ് പല പിയർ പ്രഷറോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നന്നാ പോയി പഠിച്ചത്, ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല വരുന്നത്. പഠിക്കാൻ താല്പര്യമുള്ളവരാണ്.
10: അപ്പൊ
11: യോഗ നമ്മളിപ്പോ ഈ യോഗയുടെ അല്ലായിരുന്നു അന്ന്, നമ്മൾ ഈ 44 സെന്റിൽ ഓൺലൈൻ, നമ്മളിവിടുന്ന് ട്രെയിനറെ വെച്ചിട്ട് യോഗ കാണിച്ച് 44 ടെലികാസ്റ്റ് ചെയ്ത് 44 സെന്ററിൽ ഞങ്ങൾ ഓൺലൈനിൽ യോഗ നടത്തി,
10: പരീക്ഷ നടത്തി, കുറ്റമറ്റമായ രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ് നടപ്പാക്കുന്നത്?
11: അത് നമുക്ക് 60 exam centers ആൾറെഡി വെക്കുന്നുണ്ട്. അപ്പം കുട്ടികളെ കൺവീനിയൻസ് വെച്ചിട്ട് വന്നിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ കഴിഞ്ഞ് നമ്മൾ ക്യാമ്പ്
10: സെമസ്റ്റർ സിസ്റ്റം ആണോ?
11: സെമസ്റ്റർ സിസ്റ്റം ക്യാമ്പ് നടത്തി എത്രയും പെട്ടെന്ന് വാലി ചെയ്ത് കൊടുത്ത് റിസൾട്ട് സമയബന്ധിതമായിട്ട് ചെയ്യാറുണ്ട്.
10: ആരാണ് ഈ പരീക്ഷ നടത്തിപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്?
11: കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ
10: അല്ല, അത് അതിന്റെ
11: നമ്മൾ ഓൺ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ്
10: സ്റ്റാഫ് അങ്ങനെ അത്രത്തോളം
11: ഇല്ല.
10: എങ്ങനെയാണ്?
11: ചില വേറൊരു കോളേജ് എടുത്ത് അഫിലിയേറ്റഡ് കോളേജ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ 200-ഓളം സ്റ്റാഫ് ഉണ്ട് എക്സാം നടത്തി. ഈ അഫിലിയേറ്റഡ് കോളേജുള്ള വേറെ വലിയ യൂണിവേഴ്സിറ്റി അവിടെ 400, 500, 100 സെഷൻസ് തന്നെ ഉണ്ട് ഇത് നടത്താൻ വേണ്ടി. ഞങ്ങളുടെ അവിടെ 30 പേരെ ഉള്ളൂ. എന്നിട്ട് 30 പേരെ വെച്ചാണ് ഒരു DR, ഒരു അസിസ്റ്റന്റ് DR, കൺട്രോളറും വെച്ചാണ് നമുക്ക് 86 പേരെ പരീക്ഷ നടത്തുന്നത്. സമയബന്ധിതമായി
10: നടത്തുന്നത്.
11: ക്വസ്റ്റ്യൻ എല്ലാം അല്ല, അന്ന് രാവിലെ ഇമെയിൽ അയച്ചു കൊടുക്കുക, അവർ പ്രിന്റ് എടുത്ത് ലോക്കലി ചെയ്യുന്നത്. അപ്പൊ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ഔട്ട് ആവാത്ത രീതി. ഈ ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി എല്ലാം മലയാളത്തിൽ എഴുതാം.
10: ക്വസ്റ്റ്യനും മലയാളത്തിലായിരിക്കും.
11: അതിപ്പോ ഈ വർഷം മുതൽ മലയാളത്തിലാക്കുന്നു. അതുപോലെ SLM നമ്മൾ ഇത്തവണ മലയാളത്തിലാക്കാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് എക്സാം തുടങ്ങിയ ഞങ്ങളാണ്. ഇനിയിപ്പോ പുതിയ 2 സ്കീം കൂടെ ഉണ്ട്, ഓൺ സ്ക്രീൻ വാല്യുവേഷൻ. പിള്ളേരെ ഇത് മന്ത്രം തന്നെ സ്കാൻ ചെയ്ത് അപ്പൊ ഒരു 2 ആഴ്ചയ്ക്കകം റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിന് ഓൺ സ്ക്രീൻ വാല്യുവേഷന്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയ ഒന്ന് എക്സാം വേണ്ടി മതി. ഇപ്പൊ നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് ഈ കേരളത്തിന്റെ വെളിയിലും ഡിഫൻസിലും അതുപോലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അവർ ഇപ്പൊ നമ്മൾ 2 ആഴ്ചകളിലെ പരീക്ഷ എടുത്തു. അപ്പൊ അവർ ആ സമയത്ത് വരുമ്പോൾ അവർക്ക് ഒത്തിരി ലീവ് എടുത്തിരുന്നു. അപ്പൊ അവർ അതിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർ വരും, ലീവിന് വരുമ്പോൾ ഒരു മിനിമം പിരീഡ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്. ഞാൻ നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കി AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അത് ആൾറെഡി ക്വസ്റ്റ്യൻ ബാങ്ക് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പം അവരെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക്
10: മിനിമം എത്ര സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്നു?
11: ഇല്ല, ഒന്നോട്ട് ഒരാളും ആയാലും മതി. പിന്നെ നമ്മൾ വരണം ഇപ്പൊ ആലോചിച്ചിരിക്കുന്ന ഇപ്പം NEP ഈ പരീക്ഷ ഡ്യൂറേഷൻ കുറയ്ക്കുന്നത്, ഈ എല്ലാം പണ്ടത്തെ നമ്മൾ കാണാതെ പഠിച്ച് മെമ്മറി ടെസ്റ്റിലെ. അപ്പൊ അതിനായിട്ട് NEP നല്ലൊരു മോഡലല്ലേ. അപ്പൊ അതിനകത്ത് 3 മണിക്കൂർ എന്നുള്ള പരീക്ഷ മാറ്റിയിട്ട് 2 മണിക്കൂറാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരുടെ കൺവീനിയൻസിന്റെ PSC ടെസ്റ്റ് എടുത്ത് 7-9 വരെ. അപ്പൊ അന്ന് തന്നെ പരീക്ഷ ചെയ്തിട്ട് അവർക്ക് ജോലിക്ക് പോകുന്ന രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതൊരു ജനകീയ യൂണിവേഴ്സിറ്റിയാണ് സാർ. ഒരു സാറ് നോക്കിക്കോളൂ, 3-4 വർഷം കഴിയുമ്പോൾ ഇപ്പം തന്നെ 50% ക്യാറ്റർ ചെയ്യുന്ന ഞങ്ങളാണ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ചെയ്യുന്നത്
10: സംസ്ഥാനത്ത്. അപ്പൊ ഇതിന്റെ പരീക്ഷയുടെ റിസൾട്ട് ഫലപ്രഖ്യാപനം
11: സമയബന്ധിതമായി
10: എങ്ങനെയാണ്? പരീക്ഷ കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനും എന്റെ റിസൾട്ട് വരും, എങ്ങനെയാണ്?
11: ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മൾ 2 ആഴ്ച കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ വരുന്നത്. ചിലപ്പോൾ ചില എക്സാം ഒക്കെ സാറ് പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അപ്പൊ നമ്മൾ വേറെ കോളേജ് അധ്യാപകരെ കൊണ്ടേക്കുന്നു. അപ്പൊ അവർ ഡിലേ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ ഡിലേ ആവും. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ 2 ആഴ്ചയ്ക്കകം റിസൾട്ട് പബ്ലിഷ്. അതാണ് നമ്മളിപ്പോ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ കൊണ്ടുവന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒക്കെ ഇച്ചിരി ഒരു മാസം ചിലപ്പോൾ ഇച്ചിരി കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ഓൺ ഫെസിലിറ്റീസ് ഇല്ല. അധ്യാപകർ കിട്ടാൻ വേലിയാനുള്ള ബുദ്ധിമുട്ട്, അസൈൻമെന്റ് ചിലപ്പോൾ ഈ LSE അപ്ലോഡ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിസൾട്ട് കുറെ ഡിലേ ആവും.
10: ഈ ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് 2 കോഴ്സുകൾ ചേരാൻ പറ്റും.
11: അതായത് UGC അത് പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കുന്നത് ആ സമയത്ത് ജോയിൻ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ TC ഇല്ലാതാക്കി, ഏജ് ലിമിറ്റ് ഇല്ലാതാക്കി.
10: പക്ഷെ നമ്മുടെ റെഗുലർ കോളേജുകളിൽ അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല.
11: ഇപ്പൊ റൂളുണ്ട് സാറേ, അത് ചെയ്യാത്തോണ്ട്. റൂളുണ്ട്, UGC അത് അംഗീകരിച്ചിട്ടുണ്ട്.
10: അംഗീകരിച്ചിട്ടുണ്ട്
11: ഡ്യുവൽ ഡിഗ്രി ഓപ്ഷൻസ്.
10: അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്റ്റുഡൻസ് കൂടുതലായിട്ടുണ്ടോ?
11: കൂടി വരുന്നത് ഇത്തവണയൊക്കെ ഒരുപാട് കൂടും. ഇപ്പം തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു.
10: ഈ സാറ് പഠന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിലെ വിവിധ പഠന കേന്ദ്രങ്ങളുണ്ട്, ഏതൊക്കെയാണ്, അത് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്?
11: എല്ലാ ജില്ലയിലും ഉണ്ട്, 46 ഉണ്ട്. രണ്ടു മൂന്ന് വെച്ചിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് എടുത്തു കഴിഞ്ഞാൽ നാഷണൽ കോളേജ് ഉണ്ട്, മാറിവാനിസ് ഉണ്ട്, സെന്റ് സേവിയേഴ്സ് ഉണ്ട്, ഹിന്ദി പ്രചാര സഭ ഉണ്ട്. ഇപ്പം നമ്മൾ രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ ഡിസ്ട്രിക്ട്സിനും സ്റ്റുഡൻസിന്റെ കൺവീനിയൻസ് വന്ന്
10: അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ലഭ്യമാകുന്നത്?
11: അവിടെ കൗൺസിലിംഗ്, ഫിസിക്കൽ കൗൺസിലിംഗ്. ഇതൊരു സ്റ്റെപ്പ് സ്റ്റഡി മോഡാ സാർ. നമ്മൾ മെറ്റീരിയൽ കൊടുത്ത് കുട്ടികളുടെ സംശയം ഉണ്ടെങ്കിൽ ഞായറാഴ്ച നടക്കുന്നത് നമ്മളിവിടെ ലേണേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് ആണ്, മറ്റേ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. വന്നിട്ട് നമ്മളവിടെ ഫിസിക്കൽ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്ന സംശയം. പക്ഷേ നമ്മൾ ഫിസിക്കൽ കൗൺസിലിംഗ് നമ്മൾ റെഗുലർ ക്ലാസ്സിലെടുക്കുന്ന രീതി തന്നെ പോകുന്നത് ആദ്യം പോലെ. അതൊന്ന് ആ കോളേജിൽ പഠിക്കുന്ന യു ജി സി ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ കൗൺസിലേഴ്സ് എടുക്കുന്നത്. അത് ക്വാളിഫൈഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ 850 പെർ അവർ കൊടുത്തോണ്ടിരുന്നത് പി ജിക്ക്. അത് നമ്മൾ ഒറ്റയടിക്ക് 1200 എന്ന് വെച്ചാൽ ഞായറാഴ്ചകളിൽ പൈസ കുറവുണ്ട്, അധ്യാപകർ വരാത്തോണ്ട് ഇതൊന്നും ഫീസൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ ഒരു അധ്യാപകൻ ഒരു സംബന്ധം 3600 എല്ലാവരും 4000 കിട്ടും. അപ്പൊ അതുകൊണ്ട് യു ജി സി ക്വാളിഫൈഡ് അധ്യാപകർ തന്നെ ക്ലാസ് എടുക്കുന്നു. റെഗുലർ കോളേജ് പഠിപ്പിക്കുന്ന അതേ അധ്യാപകരാണ് നമ്മുടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നത്.
10: അപ്പൊ ഒരു സെന്ററിലെ വിവിധ സബ്ജക്റ്റുകൾക്ക് പ്രത്യേകം
11: 10-30 ക്ലാസ് റൂംസ് ഞായറാഴ്ചയിൽ നടക്കും പാരലായിട്ട്. നമ്മൾ നല്ലൊരു വിഹിതം, നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ നാട്ടിലെന്ന് പറയുന്ന ലേണിംഗ് സപ്പോർട്ട് സെന്റേഴ്സ്, അവർ നമ്മുടെ റവന്യൂവിന്റെ ഒരു നല്ല ഷെയർ ഇത് മാനേജ് ചെയ്യാനാണ് പോകുന്നത്. ചിലവര് എൽ എസ് എടുത്താൽ 500,000 പെർ മാസം വരുന്നുണ്ട്.
10: ഈ പഠന സാമഗ്രികൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
11: അതായത് നമ്മുടെ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ അത് നല്ല, നമ്മുടെ യു എസ് പി എന്ന് പറഞ്ഞത് തന്നെ സ്റ്റഡി മെറ്റീരിയൽ. അത് പണ്ട് നമ്മൾ ഈ ഗവൺമെന്റ് പ്രസ്സിൽ അടിച്ചുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് പ്രിന്റ് ചെയ്തിട്ട് ഓരോ എൽ എസ് സി വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം മുതൽ അത് പി എന്നെ പോസ്റ്റൽ ആൻഡ് അക്കാഡമിയുടെ ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ പോസ്റ്റ് അത് ഇപ്പം ഡയറക്റ്റ് കുട്ടികളെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക. കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗൈഡ് പോലല്ല, അവർക്ക് നാളെ എന്തെങ്കിലും ഈ സ്റ്റാഫ് സെലക്ഷനോ അല്ലെങ്കിൽ ഇതുപോലുള്ള നെറ്റ് യു ജി സി ഒക്കെ എഴുതണമെങ്കിൽ ഇതൊരു റെഫറൻസ് മെറ്റീരിയൽ പോലെ ഒരു നല്ല രീതിയിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്.
10: ഈ ഗവേഷണ പ്രോഗ്രാമുകൾ,
11: ഗവേഷണം ആണെങ്കിൽ പെർമനന്റ് അധ്യാപകർ വേണം, അത് കോൺട്രാക്ടിലേ ഉള്ളു. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പോൾ ഉടനെ അത് പാസ്സാക്കും. പാസ്സായി നമ്മൾ റെഗുലേഷനൊക്കെ ആൾമോസ്റ്റ് റെഡിയായി. പെർമനന്റ്
10: ഇതുവരെ തുടങ്ങിയിട്ടില്ല.
11: ഇല്ല, പെർമനന്റ് അധ്യാപകർ വരുന്ന മുറയ്ക്ക് അത് ഈ അക്കാദമിക്കൽ തുടങ്ങും. നമ്മൾ തുടങ്ങിയിട്ട് സാറേ 4 കെ ആർ എഫ് റാങ്കിങ്ങിൽ 11th വന്നു. പതിനെട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിൽ 11th വന്നു കഴിഞ്ഞ. എൻ ഐ ആർ റാങ്കിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു റീസണബിൾ സ്കോറും പ്രതീക്ഷിച്ചു. ഇത്തവണ തീർച്ചയായിട്ടും നമ്മൾ എൻ ഐ ആർ റാങ്കിങ്ങിൽ ഒരു സ്കോർ കിട്ടും.
10: ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർവകലാശാല നടപ്പാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്?
11: നമ്മളൊരു സെന്റർ ഫോർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോയ റിസർച്ച് സ്റ്റഡീസ്, അതിന്റെ ബഡ്ജറ്റിൽ 50 വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വിർച്വൽ ലാബും അതുപോലുള്ള എ ഐ ടൂൾസ് എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ അധ്യാപകർ, നമ്മൾ അവിടെ ക്വാളിഫൈഡ് അധ്യാപകർ ആൾറെഡി ഉണ്ട്. ഈ ജെ എൻ യു അതുപോലെ പഠിച്ച നല്ല 70 അധ്യാപകരുള്ള 50 പേർക്ക് ആൾറെഡി അവർ ക്വാളിഫൈഡ് റിസർച്ച് ഗൈഡ് ആവാൻ. അവരൊരു പെർമനന്റ് പോസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും റിസർച്ച് തുടങ്ങുന്ന രീതിയിൽ നമ്മളിപ്പം സെന്റർ ഫോർ റിസർച്ച് ഡയറക്ടറേറ്റ് തുടങ്ങാൻ പോകണം. പിന്നെ നമ്മളൊരു ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെറ്റീരിയലെല്ലാം അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അത് ചെയ്യുന്നത്. ആൾറെഡി അതിന്റെ എഗ്രിമെന്റ് ആയി, അതിന്റെ ഡെവലപ്മെന്റ് തുടങ്ങി. അപ്പോൾ അത് ലോകത്ത് എവിടെ ഇരുന്നാലും ഈ മെറ്റീരിയൽ എല്ലാം കിട്ടും. പിന്നെ നമ്മൾ അത് കൂടാതെ നമ്മൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കീഴിലുള്ള ഒരു 2500 എ ക്ലാസ് ലൈബ്രറി ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകും സെക്കൻഡ് ഫേസ് ആയിട്ട്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് വീട്ടിൽ നെറ്റ് ഇല്ലെങ്കിൽ ഈ ലൈബ്രറി വന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ മൊത്തം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു
10: സ്ഥാപിക്കുന്നത്.
11: ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ അവിടെ എന്നിട്ട് ഈ 2500 ലൈബ്രറീസ് ഉണ്ട് സ്റ്റേറ്റ് ലൈബ്രറി കീഴിൽ. അവരുമായിട്ട് എംഒ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞിരിക്കുക. എന്നിട്ട് ഇതിന്റെ ഒരു ടെർമിനൽ അവിടെ കെട്ടക്ക രീതിയിൽ നെറ്റ് വിത്ത് നെറ്റ് കണക്ഷൻ. അപ്പോൾ വീട്ടിലെ പാവപ്പെട്ട കുട്ടികൾക്ക് തൊട്ടടുത്ത ലൈബ്രറി ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ സെക്കൻഡ് ഫേസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
10: ഭാവിയിൽ സർവകലാശാലയുടെ വികസനത്തിനും വിപുലീകരണത്തിനുമായിട്ട് എന്തെല്ലാം പദ്ധതികളാണ് ആസൂത്രണം?
11: ഇപ്പൊ ആദ്യത്തെ ഞങ്ങളുടെ ഓൺ ക്യാമ്പസ്, അത് മുണ്ടയ്ക്കല്ല വില്ല എടുത്തു. കഴിഞ്ഞ ഗവൺമെന്റ് പൈസ 26 ഒന്ന് സ്ഥലം വാങ്ങിച്ചു ഡയറക്റ്റ് പർച്ചേസ്
10: കൊല്ലത്തന്നെ.
11: ഇപ്പം 90 പിന്നെ ഹൈപ്പവർ കമ്മിറ്റി അപ്രൂവ് ഈ ബജറ്റിൽ പൈസ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിന്റെ തറക്കല്ലിടും. അതാണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ഫെസിലിറ്റി, ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്, നല്ലൊരു നോളജ് സെന്റർ ഉണ്ട്, ലൈബ്രറി കം നോളജ് സെന്റർ ഉണ്ട്, ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട് നമ്മൾ തുടങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരുപാട് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ സെന്റർ ഫോർ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ്, സെന്റർ ഫോർ വുമൺ സ്റ്റഡീസ്, അങ്ങനെ റീസെന്റ് ആയിട്ട് പിന്നെ സെന്റർ ഫോർ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ്, പിന്നെ സെന്റർ ഫോർ എഐ ഡെർണം തുടങ്ങാൻ പരിപാടി ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പുതിയ സെന്റേഴ്സ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇവിടെ എല്ലാം മെയിൻലി നമ്മൾ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുത്തും ഈ സസ്റ്റൈനബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ യു എൻ എന്റെ സസ്റ്റൈനബിലിറ്റി ഇതുണ്ടല്ലോ, അതിന്റെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ വർഷം തന്നെ ഇതെല്ലാം തുടങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വേറെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്നിട്ട് ഇപ്പം ഐ ബി എം കൂടെ ചേർന്ന് നമ്മളൊരു സെന്റർ ഓഫ് എക്സലൻസ് തുടങ്ങാൻ പോകുക. ഗൂഗിളും ഐ ബി എമ്മും കൂടെ അത് അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഡിസ്കഷൻ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഗൂഗിളുമായിട്ട് ഒരു മീറ്റിംഗ് അവരുമായിട്ട് ചേർന്ന് ഒരു സെന്റർ ഓഫ് എക്സലൻസ് നമ്മൾ തുടങ്ങാം. ഓൺലൈൻ എഡ്യൂക്കേഷൻ തുടങ്ങാൻ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആൾറെഡി ഡെവലപ്പ് ചെയ്തു. പിന്നെ എ ഐ വി ആർ വെച്ച് അല്ലെങ്കിൽ മെറ്റാവേഴ്സ് വെച്ചിട്ട് ഒരു വിർച്വൽ ലാബ്സ് ഉണ്ടാക്കാൻ പോകാണ്. അത് നമുക്ക് അന്നേരം സയൻസ് ലാബ് റിയൽ ആയിട്ട് ലാബ് ചെയ്യുന്നതിനെക്കാട്ടും കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു നോക്കാനുള്ള ഒരു വിർച്വൽ ലാബ് കൺസെപ്റ്റ് നമ്മൾ അതിന്റെ സ്റ്റാർട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം സയൻസ് സബ്ജക്റ്റും എല്ലാം തുടങ്ങി. ഇതൊരു മോഡേൺ ഡിജിറ്റൽ എനേബിൾഡ് പബ്ലിക് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി കൺകമ്പേർഡ്.
10: ഒരു ഈ സർവകലാശാല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്ഥാപനമായി ഉയർത്തുകയാണ്,
11: അതാണ് ലക്ഷ്യം. അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ട് തന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ യൂണിവേഴ്സിറ്റിയായിട്ട് അക്കാഡമിക് കൊളാബറേഷൻ. അപ്പം ഞാൻ രണ്ടോ തന്നെ ഇങ്ങനെ സംസാരിച്ചു. അപ്പം നമുക്ക് ഈ ഓൺ ഫെസിലിറ്റീസ് ഒന്ന് സിസ്റ്റമായി വരാത്തതുകൊണ്ട് ഇനി മാൻ പവറിന്റെ ഷോർട്ടേജ് കൊണ്ട് അത് ഡിലേ പോകുന്നത്. രണ്ടു മൂന്ന് യൂണിവേഴ്സിറ്റിയായിട്ട് ഞാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതൊരു അന്താരാഷ്ട്ര അവരുമായിട്ട് കൊളാബറേഷനുമായിട്ട് ജോയിന്റ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനും ഈ ഫാക്കൾട്ടി എക്സ്ചേഞ്ച് റിസർച്ച് കൊളാബറേഷൻ പ്രോജക്ട് ഇമ്മീഡിയറ്റ് ഈ വർഷം നവംബറിൽ ഖത്തർ യൂണിവേഴ്സിറ്റി മലേഷ്യയുടെ ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങൾ ഇങ്ങനെ ചേർന്നിട്ട് ഒരു ഇന്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്യും ഡിജിറ്റൽ ടെക്നോളജിയിൽ. അത് ആൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത്. ഇതുപോലെ പല യൂണിവേഴ്സിറ്റിയായിട്ട് ടീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയായിട്ട് ഭാവിയിൽ
10: ചെയ്യണം. ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ദർശനവും ലക്ഷ്യങ്ങളും എന്താണ്?
11: ഇന്റർനാഷണലി അക്ലൈൻഡ് ഡിജിറ്റലി എനേബിൾഡ് ഒരു ഫ്ലെക്സിബിൾ ഡൈനാമിക് ലേണർ സെൻട്രിക് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയെടുക്കാം.
10: ഓക്കെ, ഇപ്പൊ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരുപക്ഷെ പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അവരോട് ഒക്കെ സാറിന് പറയാനുള്ള എന്താണ്?
11: ഈ ലൈഫ് ലൈൻ ലേണിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും ഒരു പഠിത്തം മരിക്കുന്നവരെ പഠിക്കേണ്ട. പിന്നെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക, എല്ലാത്തിനെ പറ്റി അറിയണം. ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി എന്നാണ് പറയുന്നത്. മരിക്കുന്നവരെ ചൈൽഡ് ലൈഫ് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക. ഒരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ചേഞ്ചസ് ആർ വെരി ഫാസ്റ്റ്. പിന്നെ ടെക്നോളജി ജീവിതത്തിന്റെ ഒരു പാർട്ടാക്കുക. റെക്കഗ്നേഷൻ ഓഫ് ഹയർ ലേണിംഗ്, നമ്മുടെ കേരളത്തിൽ ഒരുപാട് പാരമ്പര്യമുള്ള ഇപ്പം ആയുർവേദം, ഈ കളരിപ്പയറ്റ്, അതുപോലെ ഈ നാട്ടുവൈദ്യം, ജ്യോത്സ്യം, അപ്പൊ അവർക്കൊന്നും 40 വർഷമൊക്കെ ആയിട്ട് അവർക്കൊന്നും ഒരു സർട്ടിഫിക്കറ്റ് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നത്. അപ്പൊ അവരെ പ്രീവിയസ് നോളജ് റെക്കഗ്നൈസ് ചെയ്ത് അവരെ എല്ലാം ഒരു സർട്ടിഫിക്കറ്റ്, നമ്മളൊരു അക്കാഡമി ഒരു സിലബസ് ഒരു അക്കാഡമി ഫ്രെയിം ഉണ്ടാക്കും, അതിലോട്ട് അവരുടെ നോളജ് വെച്ചിട്ട് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകും. അപ്പൊ അവർക്ക് ഈ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ആയുർവേദം ഒക്കെ പഠിച്ചവർക്ക് ഒരു റെക്കഗ്നേഷൻ കിട്ടും. അവർക്ക് ഇപ്പൊ ഏറ്റവും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് അത് നമ്മളിപ്പോ ഇംപ്ലിമെന്റ് അതിന്റെ ഫ്രെയിം വർക്കായി വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഗൈഡ് ലൈൻസ് എല്ലാം ഇറക്കിയിട്ട് നമ്മളത് ചെയ്യുകയാണ്.
10: അപ്പൊ ഈ വർഷത്തെ കോഴ്സുകൾ അഡ്മിഷൻ
11: ജൂലൈ 31 ഇപ്പൊ നമ്മൾ 1.5 ലക്ഷത്തോളം സ്റ്റുഡൻസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ടോട്ടൽ നമ്മൾ എൻറോൾമെന്റ്. പിന്നെ നമ്മൾ ഒരു കോഴ്സ് കൂടെ ഉണ്ട്, ഒരു ബി എ നാനോ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് ലെവലിൽ എന്റർപ്രണർഷിപ്പ്. പി ജിയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ ചെറിയ ചെറിയ ബിസിനസ്. അപ്പൊ ഈ കോഴ്സിന് പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ വലുതാക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ്, ടെക്നോളജി, ഫിനാൻസ്, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുന്ന, ഒരു പ്രോഫിറ്റ് എങ്ങനെ ചെയ്യുന്നത്, അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കിൽ എങ്ങനെ ഒരു പ്രോജക്ട് ഉണ്ട്, ഏതൊക്കെ ഫണ്ടിങ് സോഴ്സ്, അങ്ങനെയുള്ള അതിനകത്ത് ഇന്റേൺഷിപ്പും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രോജക്റ്റ് എല്ലാം ഉണ്ട്. അത് കഴിക്കുമ്പം അത് കിട്ടും. അത് കൂടാതെ അവർക്ക് ഒരു ഡിഗ്രിങ്ങളെ കിട്ടും. നാളെ ഏതെങ്കിലും ഡിഗ്രി വെച്ചുള്ള ഓപ്ഷൻ വരുമ്പോൾ അവരെ ജീവിതം വേറെ നിലയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല പുതിയ ബിസിനസ് അത് തുടങ്ങുന്നവർക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാജുവേറ്റ് ലെവലില് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ലെവലിൽ തുടങ്ങുന്നത്. യു ജി സി അപ്രൂവ് മോഡ് എന്ന് പറയുന്നത് ഒന്ന് റെഗുലർ മോഡ്, ഒന്ന് ഞങ്ങൾ നടത്തുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ്, ഒന്ന് ഓൺലൈൻ മോഡ്. ഈ മൂന്ന് മോഡേ ഉള്ളൂ യു ജി സി അപ്രൂവ്. അപ്പം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏത് കോഴ്സിന് എവിടെ ആയാലും ഏത് യൂണിവേഴ്സിറ്റി ഇത് ഒത്തിരി പേർക്ക് അബദ്ധം വരുന്നുണ്ട്. ജോയിൻ ചെയ്താൽ യു ജി സി അപ്രൂവ്ഡ് മോഡാണോ എന്ന് നോക്കണം. അതിൽ പഠിച്ചില്ലെങ്കിൽ ഡിഗ്രി ഇൻവാലിഡ്. ഇപ്പം പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് പല ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും ഇന്നലെ ആർ ടി എനിക്ക് കിട്ടിയ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോഡ് ഇല്ല. അതിൽ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്
10: ഇൻവാലിഡ്.
11: പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്
10: പ്രൈവറ്റ് രജിസ്ട്രേഷൻ മോഡ്
11: അത് ശരിക്കും ഇപ്പൊ ഒരുപാട് പേര് എന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. യു ജി സി ഒരു പുതിയ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റിന്റെ പുറവിന് ഏത് മോഡിലെ ഡെലിവറി ചെയ്യുന്നു. ഇപ്പൊ ഓപ്പൺ ആണെങ്കിൽ അത് വെക്കണം, ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് വെക്കണം, വേറെ ഏതെങ്കിലും മോഡാണെങ്കിൽ അത് വെക്കണമെന്നും പറഞ്ഞിട്ട് സ്ട്രിക്ട് റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ പുറകിൽ ഏത് മോഡിലാണ് പഠിച്ചതെന്നുള്ളത് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും അത് വാലിഡ് ആണോ റെക്കഗ്നൈസ്ഡ് ആണോ നോക്കിയിട്ട് പഠിക്കുന്നത്.
10: അപ്പൊ നിരവധി യുവതി യുവാക്കൾ ഇതുപോലെ അവരുടെ നല്ല സമയത്ത് പഠിക്കുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാതെ വേറെ ഏതെങ്കിലും ജീവിതമാർഗം തേടി പോയ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് നല്ലൊരു അവസരമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്നത്. അത് അവരെ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. താങ്കൾ ഇവിടെ വരികയും ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. താങ്കളോട് ആകാശവാണിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രോതാക്കളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
11: താങ്ക് യു സർ.
9: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വൈസ് ചാൻസലറിനെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847220016. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ വി പി ജഗതിരാജുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നേർമൊഴിയിൽ കേട്ടത്.
12: നേർമൊഴി സമാപിക്കുന്നു.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: മൻ കി ബാത്ത്,
13: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
6: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
13: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
6: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
13: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
6: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും
13: തുടർന്ന് മലയാള പരിഭാഷ.
6: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത്ത് നാളെ രാവിലെ 11:00.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി. ഇന്ന് കൂട്ടുകാരിയിൽ ജെൻഡർ സ്റ്റഡീസ് വർത്തമാനവും ഭാവിയും ഡോക്ടർ മിനി സുകുമാറുമായുള്ള അഭിമുഖം കേൾക്കാം. ഡോക്ടർ മിനി സുകുമാറുമായി സംസാരിക്കുന്നത് റോബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കുന്നൊരു സമയമാണിപ്പോൾ. എന്നാൽ വെറുമൊരു ആശയത്തിനപ്പുറം ഈ ഒരു ചിന്തകളെയും ജെൻഡർ രാഷ്ട്രീയത്തെയും കേരളത്തിന്റെ സാമൂഹിക അക്കാദമിക് മണ്ഡലങ്ങളിൽ സജീവമായി നിർത്തിയ ഒരാളാണ് ഇന്ന് കൂട്ടുകാരിയിൽ നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലം കാലിക്കറ്റ് സർവകലാശാലയിൽ സ്ത്രീ പഠന വകുപ്പിൽ അധ്യാപികയായും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് വിദഗ്ധ അംഗമായും പ്രവർത്തിച്ച എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ മിനി സുകുമാർ, സ്വാഗതം മാം.
2: നമസ്കാരം.
1: കേരളത്തിന്റെ പൊതുസമൂഹം ഇപ്പോഴും സ്ത്രീധനം വാങ്ങിക്കുന്നു. ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഈ അക്കാദമിക് തലത്തിലുള്ള സ്ത്രീ പഠന വിഷയങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായകമാവുന്നുണ്ട്?
2: സ്ത്രീ പഠനം എന്ന വിഷയം തന്നെ നമ്മൾ എടുത്താല് അത് സ്ത്രീകളുടെ നിരന്തരമായ അവകാശ പോരാട്ടങ്ങളിൽ നിന്നുണ്ടായി വന്ന ഒരു വിജ്ഞാനശാഖയാണ്. കാരണം നമുക്കിതിന്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഫെമിനിസത്തിന്റെ 1-ാം തരംഗം, 2-ാം തരംഗം, 3-ാം തരംഗം എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ 1-ാം തരംഗം എന്ന് പറയുന്നതിന് അടിസ്ഥാനം 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടങ്ങളിൽ സ്ത്രീകൾ വോട്ടവകാശത്തിനു വേണ്ടിയും പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും നടത്തിയ നിരന്തര സമരങ്ങളിൽ നിന്ന് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ പുതിയ ആവശ്യങ്ങൾ ഉണ്ടായി വന്നു. അതിൽ സ്ത്രീ ഒരു പൗരൻ എന്ന നിലയിൽ അവൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്? തുല്യാവകാശങ്ങളുണ്ടോ? ജീവിക്കാനുള്ള അവകാശമുണ്ടോ? ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ടോ? അങ്ങനെ ഒരു വലിയ തോതിലുള്ള ഒരു ചർച്ചയിലൂടെ അതിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും അതുപോലെ തത്വശാസ്ത്രപരവുമായ എല്ലാ കാര്യങ്ങളെയും അന്വേഷിക്കുന്നതിലൂടെയാണ് അക്കാലത്ത് ഒരു വലിയ മാറ്റം ഉണ്ടായത്. 2-ാം തരംഗം എന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ കാലവും നിരന്തര സമരങ്ങളുടേതായിരുന്നു. പിന്നീടുള്ള ഇന്ന് വരെയുമുള്ള നമ്മൾ നോക്കിയാൽ നിരന്തരമായി സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകളോടൊപ്പം നിൽക്കുന്ന പുരുഷന്മാരും ഒക്കെ ചേർന്ന് സമൂഹം നടത്തുന്ന സമരങ്ങളാണ്. അപ്പൊ അതിൽ നിന്നുണ്ടായി വന്ന ഒരു ശാഖയാണ് സ്ത്രീ പഠനം. അപ്പൊ ഇതിന് രണ്ടും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്, ഒന്നില്ലാതെ മറ്റതില്ല എന്ന് പറയാം. കേരളത്തിന്റെ അവസ്ഥയിലും അത് ശരിയാണ്. ഇന്ത്യയുടെ അവസ്ഥയെ നമ്മൾ നോക്കിയാലും സ്ത്രീ പഠനം എന്നുള്ളതൊരു നമ്മുടെ ഗവേഷണത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയൊക്കെ ഭാഗമായി വരുന്നത് 1970-കൾക്ക് ശേഷമാണ്. ഇതിന് തന്നെ ഒരു കാരണം ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ ഉണ്ടാവുകയും 1974-ൽ ടുവേർഡ്സ് ഇക്വാലിറ്റി എന്ന പേരിൽ ഒരു റിപ്പോർട്ട് അന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് പുറത്തുവിട്ടു. ആ ടുവേർഡ്സ് ഇക്വാലിറ്റി എന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു അവസ്ഥ എന്തായിരുന്നു. അപ്പൊ അത് നോക്കുമ്പോൾ പല മേഖലയിലും സ്ത്രീകൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. പക്ഷേ പല മേഖലകളിലും സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പല രീതിയിലും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല ബന്ധങ്ങളും, അതായത് ഭൂമിയുടെ മേലുള്ള അവകാശം, അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സ്വയം നിർണയ അവകാശം, തൊഴിൽ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ചൂഷണങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് പുറത്തു വന്നു. പിന്നെ ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ള സ്ത്രീ പഠനം എന്ന് പറയുന്ന വിജ്ഞാനശാഖയുടെ ഒരു അടിത്തറയിട്ടത് ഈ പ്രവർത്തനമാണ്. പിന്നീട് ആ കാലത്ത് തന്നെയാണ് 1980-കളിലും 1990-കളിലും ഒക്കെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും വളരെ ശക്തമായ സ്ത്രീകളുടെ പ്രക്ഷോഭങ്ങൾ

0: നടന്നിട്ടുണ്ട്. അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടായിരുന്നു. സ്ത്രീധന മരണങ്ങൾ അത്രയും കാലം നമ്മുടെ വീടുകളിൽ ആരും പുറത്തുവിടാതെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാവുകയും സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം ചെയ്യുകയും സ്റ്റൗ പൊട്ടിത്തെറിച്ചും ഗ്യാസ് സ്റ്റൗ തീപിടിച്ച് മരിക്കുന്നതൊന്നും ആത്മഹത്യകളോ അല്ലെങ്കിൽ അപകട മരണങ്ങളോ ഒന്നുമല്ല, ഇതെല്ലാം കൊലപാതകങ്ങളാണ് എന്ന് പറയാൻ തുടങ്ങി. അതുപോലെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട, ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടായത് തന്നെ ഇത്തരത്തിലാണ്. പൊതുവിൽ നമ്മൾ സ്ത്രീ പഠനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിത്യവും സ്ത്രീകൾ അനുഭവിക്കുന്ന ജീവിതത്തിലെ നിരന്തരമായ മുറിവുകളെ ഒരു കുറ്റകൃത്യമായും ഒരു കടന്നുകയറ്റമായും ഒക്കെ തിരിച്ചറിയുമ്പോഴാണ് അവ നമ്മുടെ നിയമവ്യവസ്ഥയുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന്
1: റിയലൈസേഷൻ,
0: അതെ. ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് പെട്ടെന്നൊരു ശ്രദ്ധ എല്ലാവർക്കും വരുന്നത് എവിടെയെങ്കിലും ഒരു സ്ത്രീധന മരണം നടക്കുമ്പോഴാണ്. അതിലേക്ക് എത്തിക്കുന്ന നമ്മുടെ സാമൂഹ്യ സാഹചര്യം, ഇപ്പോഴും വിവാഹം എന്ന് പറയുന്നത് സ്ത്രീക്ക് ഒട്ടും ഈസിയായി തെരഞ്ഞെടുക്കാവുന്ന കാര്യമല്ല. സാമ്പത്തികമാണ് പലപ്പോഴും അതിന്റെ നിർണായകമായ സംഗതി, ജാതിയാണ്, നിറമാണ്, അങ്ങനെ പലതുമാണ്. അപ്പൊ അതിലെല്ലാം ഇരയാക്കപ്പെടുന്നത് എപ്പോഴും സ്ത്രീയാണ്, ബുദ്ധിമുട്ടുന്ന സ്ത്രീയാണ്. അപ്പൊ ആ രീതിയിലുള്ള ഈ പഠനങ്ങളും ഇതുമായി വളരെയധികം ബന്ധമുണ്ട്. പക്ഷെ അതിലേക്ക് നമ്മളത് എത്തിക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായൊരു സംഗതിയാണ്. ഇപ്പൊ സ്ത്രീ പഠനം ഒരു ഡിപ്പാർട്ട്മെന്റായി കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ചത് 2005 കോഴിക്കോട് സർവകലാശാലയിലാണ് ആദ്യമായിട്ട് എം എ വിമൻ സ്റ്റഡീസ് കോഴ്സ് തുടങ്ങുന്നത്. ഒരുപാട് കാലത്തെ നിരന്തര പ്രയത്നം കൊണ്ടും പിന്നീട് കോഴ്സ് തുടങ്ങാൻ തീരുമാനിച്ചതിന് ശേഷവും നിരന്തരമായി നമ്മൾ സമരം ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു അക്കാദമികമായ അതിന്റെ ഒരു ഒരു ദൃശ്യത നമ്മുടെ സമൂഹം അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളത് ശരിയാണ്.
1: സ്ത്രീകളുടെ പഠനം വളരെ ദൂരമുള്ള ഒരു കാര്യമാണ്. അതിൽ വളരെ ബേസിക് ആയിട്ട് സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ അവകാശങ്ങൾ പറയുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സമൂഹത്തിൽ തുറന്നു പറയുന്ന സ്ത്രീകളെ നമ്മുടെ സമൂഹം ഫെമിനിറ്റി എന്നുള്ളൊരു വാക്ക് വരെ.
0: അതെ അതെ, ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അവഹേളനത്തോടെയാണ്.
1: അതെ, അപ്പം ജെൻഡർ സ്റ്റഡീസ് ചെയ്യുന്ന ഈ ഒരു മേഖലയിൽ മാം നിൽക്കുമ്പോൾ എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് നമുക്ക് കിട്ടുന്നു എന്നാണ് തോന്നുന്നത്?
0: പുറത്ത് നമ്മൾ നടത്തുന്ന സമരം പോലെ തന്നെ ഒരു സമരമാണ് നമ്മൾ അക്കാദമിക് വൃത്തങ്ങളിലും നടത്തേണ്ടതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ആകമാനവും അങ്ങനെയാണ്. എന്നാൽ ഇതിന് വേറൊരു വശവും കൂടിയുണ്ട്. ചില സമയത്ത് ഇതിന് നമുക്ക് പലപ്പോഴും അനുഭാവപൂർണമായിട്ടോ സപ്പോർട്ട് കിട്ടുന്ന ചില രീതികളുമുണ്ട്. അത് പക്ഷേ സ്ത്രീകളെ കൂടുതലായി മുന്നോട്ട് കൊണ്ടുവരണം എന്ന് സർക്കാരുകൾ ആഗ്രഹിക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവന്ന് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരുപാട് ഇതുപോലെ അക്രമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് സുഗമമാക്കണം എന്ന് വിചാരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. പക്ഷെ ആ സപ്പോർട്ടുകളൊക്കെ പലപ്പോഴും കണ്ടീഷണലാണ്. വളരെ ഗൗരവപൂർണമായ ഒരു ഗവേഷണ വിഷയം എന്ന നിലയിൽ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ വേറൊരു മാറ്റം ഈ അടുത്ത കുറെ കാലങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വിജ്ഞാന ശാഖകളിലും അതിനുള്ളിൽ ഒരു സ്ത്രീപക്ഷ ചിന്താഗതി വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ തത്വചിന്ത പോലെയുള്ള സംഗതികളിലാണെങ്കിലും ഇക്കണോമിക്സിലായാലും വൈദ്യശാസ്ത്രത്തിൽ വരെ സ്ത്രീപക്ഷപാതപരമായ ഒരു സമീപനം വേണം എന്നുള്ളൊരു സംഗതി വളർന്നു വന്നിട്ടുണ്ട്. അതില്ലാതെ ഈ വിജ്ഞാനങ്ങളൊന്നും പൂർണ്ണമല്ല എന്ന് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു വലിയ വിജയമാണ്, സ്ത്രീ പഠനത്തിന്റെ ഒരു വിജയമായിട്ട് നമുക്കതിനെ കാണാം.
1: സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടത് അവർക്കുള്ള പ്രാതിനിധ്യമാണ്. ഇത്ര സീറ്റുകൾ ഇവർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇന്ന പ്രാതിനിധ്യം അവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ദാറ്റ് വി ആർ സംതിങ് ബാക്ക്വേർഡ് എന്നുള്ളൊരു അണ്ടർലൈങ് ഫാക്ട് അവിടെ ഉണ്ടോ?
0: ഏതുതരം റിസർവേഷൻ ആണെങ്കിലും, അത് ജാതിപരമായി പിന്നിൽ നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ളതായാലും മതന്യൂനപക്ഷങ്ങൾക്കായാലും മറ്റേതു തരത്തിലായാലും, എന്തിനാണ് നമുക്കൊരു റിസർവേഷൻ വേണ്ടി വരുന്നത്? സമൂഹം അവരെ ഈക്വലായി അവർക്ക് അവസരങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. എല്ലാ പൗരന്മാർക്കും എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ തുല്യ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിന്റെ കർത്തവ്യമാണ്, സമൂഹത്തിന്റെയും കർത്തവ്യമാണ്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ സ്ത്രീകളുടെ കുറ്റമല്ല അവർക്ക് വേണ്ടത്ര അവസരങ്ങൾ ഇല്ലാത്തത്. മറ്റുള്ള പ്രബലരായ വിഭാഗങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ കാലാകാലങ്ങളായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയും അവർ കൂടുതൽ പ്രബലരായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അതിനെ മറികടക്കാനുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്, പിന്നിൽ നിൽക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ പിന്നിലായി പോകുന്നത് ആ വ്യക്തികളുടെയോ ആ വിഭാഗത്തിന്റെയോ കുഴപ്പമല്ല, വളരെ ഹൈറാർക്കിക്കലായ ഒരു ഓർഡർ നിലനിൽക്കുന്നത് കൊണ്ട് അവർ പിന്നോട്ട് പോകുന്നത്. ഇതേ ബാധകത തന്നെയാണല്ലോ നമ്മള് മറ്റ് സംവരണങ്ങളെ കുറിച്ചും പറയുന്നത് അല്ലേ. സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പിന്നോക്കമായി പോയത് അവരുടെ കുറ്റം കൊണ്ടല്ല, മറ്റധികാര വ്യവസ്ഥകൾ അവരെ പുറകോട്ട് കൊണ്ടുപോയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സംവരണം എപ്പോഴും പ്രധാനമാണ് എന്ന് കരുതുന്നത്. പിന്നെ സംവരണം ഒരു അവസാന വാക്കോ അവസാനം വരെ പോകേണ്ട സംഗതിയോ അല്ല, അതിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്.
1: ഒരു ആനുകൂല്യം കൊടുക്കേണ്ട ഒരാളാണ് എന്നുള്ളൊരു ഒരു സൈക്കോളജിക്കൽ സാധനം അതിനകത്തുണ്ടോ എന്നാണ്?
0: ഞാനതിനെ കാണുന്ന അങ്ങനെയല്ല. സ്ത്രീകൾക്ക് ഒരു പ്രത്യേകമായ ചില സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. സ്ത്രീകൾക്ക് പ്രസവവും കുട്ടികളെ വളർത്തലും പാലുകുട്ടി വളർത്തലും സ്ത്രീകൾക്ക് വേണ്ടി വരുന്ന ഒരു കാര്യമാണ്. കാരണം പ്രസവിക്കാൻ അവർക്കേ പറ്റൂ, പാല് കൊടുക്കാൻ അവർക്കേ പറ്റുള്ളൂ. പക്ഷെ ആ കുട്ടികളെ നോക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതാരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റ്.

0: ഉത്തരവാദിത്തമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, കുടുംബങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവിടെ ഇത് സ്ത്രീ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുട്ടിയെ നോക്കിക്കോട്ടെ എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് അവർക്ക് ആ കുട്ടിയെ നോക്കിക്കൊണ്ട് അവരുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം, അത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അവർക്കുള്ള അഡീഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഒരു വലിയ പ്രശ്നം വ്യക്തിപരമായി ഓരോ സ്ത്രീക്കും കൊടുക്കുന്ന സൗജന്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല, വ്യക്തിപരമായി ഓരോ സ്ത്രീക്കും കൊടുക്കുന്നതല്ല, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന അഡീഷണൽ സപ്പോർട്ടാണത്. ആ രീതിയിൽ നമ്മൾ അതിനെ കാണുമ്പോൾ അതൊരിക്കലും ഒരു ദുർബല വിഭാഗം എന്നുള്ള രീതിയിൽ കാണേണ്ട കാര്യമില്ല.
1: ഇപ്പോ കോവിഡിന് ശേഷമൊക്കെയാണ് നമ്മൾ കൂടുതലും മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്, സ്ത്രീകളോടുള്ള മനോഭാവത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് എനിക്ക് തോന്നി ചർച്ച ചെയ്യപ്പെട്ടത് അതിന് ശേഷമാണ്. അപ്പം സ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഇപ്പുറത്തുള്ള ഈ മെന്റൽ ബ്ലോക്സ് അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഈ മെന്റൽ ബ്ലോക്സ് ഈ സ്ത്രീ പഠനം നടത്തുമ്പോൾ അത് മാറുന്നുണ്ടോ, എങ്ങനെയാണ്?
0: ഈ മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം രൂപപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിൽ എപ്പോഴും അത് ചില രീതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹങ്ങളിലും അതുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലെ സമൂഹത്തിലാണെങ്കിലും സ്ത്രീയുടെ ഒരിടം വീടാണ്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ട സ്ത്രീയുടെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. ലോകത്ത് പല സമൂഹങ്ങളും അങ്ങനെയാണ് കാണുന്നത്. പുറത്തുപോയി ജോലി ചെയ്ത് പണം ഉണ്ടാക്കേണ്ട പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഒരു അവസ്ഥ മാറി, ഒരുപോലെ പുറത്തേക്ക് പോയി ജോലി ചെയ്താലേ കുടുംബങ്ങൾ നടക്കുകയുള്ളൂ.
1: ബട്ട് സ്റ്റിൽ ആ മെന്റാലിറ്റി അവിടെ കിടക്കുന്നത്
0: അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ മെന്റാലിറ്റി ഇപ്പൊ എനിക്ക് തന്നെ അടുത്ത കാലത്തായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം സ്ത്രീയുടെ അധ്വാനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കോവിഡ് കാലം നമുക്ക് കൊണ്ടുവന്ന കുറേയധികം പ്രയാസങ്ങളുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് എല്ലാവരും വീട്ടിനകത്തായി. എല്ലാവരും വീട്ടിനകത്തായപ്പോൾ ഈ പഴയ ഡിവിഷൻ ഓഫ് ലേബർ മാറിയതുമില്ല. സ്ത്രീ തന്നെ വീട്ടിലെ സകല ജോലിയും ചെയ്യേണ്ട അവസ്ഥ പല കുടുംബങ്ങളിലും വന്നു. അത് കുറച്ചൊക്കെ ഒരു മാറ്റം, ഒരുമിച്ച് കുറെ കാലം എല്ലാവരും വീടിനകത്തായപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ അതിലുണ്ടായി. എങ്കിലും സ്ത്രീകൾക്ക് ആ കാലം വലിയ ബുദ്ധിമുട്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം സിറ്റുവേഷൻ വന്നപ്പോഴും സ്ത്രീയെ സംബന്ധിച്ച് വീട്ടിലെ പണിയും ഓഫീസ് പണിയും വർക്ക് ഫ്രം ഹോമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യേണ്ട അവസ്ഥയായി. അപ്പോഴും ആ മാറ്റം ഉണ്ടായില്ല. ആ ഒരു സിറ്റുവേഷൻ കുറച്ചൊക്കെ ഇപ്പോൾ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സ്ത്രീയെ സംബന്ധിച്ചുണ്ടായ കോവിഡ് കാലത്ത് അതിനുശേഷവും ഉണ്ടായ ഈ പ്രശ്നം എന്ന് പറയുന്നത് അവളുടെ വീടും തൊഴിലിടവുമായിട്ടുണ്ടായിരുന്ന ഒരു അതിർരേഖ പോലും ഇല്ലാതെയായി. അത് ഒരുപാട് അധിക ഭാരം സ്ത്രീകൾക്ക് കൊടുത്തു. അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
1: 1990s സ്ത്രീ പഠന കേന്ദ്രം പോലുള്ള കൂട്ടായ്മകളിലൂടെയാണ് താങ്കൾ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു ഭാഗമാകുന്നത്. അന്നത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ സ്ത്രീകൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നതെന്നാണ് മാമിന് തോന്നുന്നത്?
0: അന്ന് സ്ത്രീകൾക്കൊരു ദൃശ്യതയില്ലായിരുന്നു സമൂഹത്തിൽ. വളരെ കുറച്ച് സ്ത്രീകളെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുള്ളൂ. ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിൽ പോകുന്നുണ്ട്, അതൊക്കെ ശരി. പൊതുസമൂഹത്തിൽ അവർക്കൊരു ദൃശ്യതയില്ലായിരുന്നു. സാംസ്കാരിക ലോകത്ത് കാര്യമായ ദൃശ്യതയില്ല, രാഷ്ട്രീയത്തിൽ തീരെയില്ല. ഒരു സ്ത്രീ ഒരു കളക്ടറാവുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ അത്ഭുതമാണ്. ആ ദൃശ്യതയ്ക്ക് വേണ്ടിയാണ് ആദ്യം സ്ത്രീകൾ ശ്രമിച്ചു തുടങ്ങിയത്. മറ്റൊന്ന് ഈ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെയും. അതിൽ ദൃശ്യത എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസപ്പെട്ടു. ശരിക്കും നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷം 33% സംവരണ സ്ത്രീകൾക്കുണ്ടായി, പിന്നീട് 50%. അതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കി. നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് സ്ത്രീകൾ ധാരാളമായി വന്നു. കേരളത്തിലാണെങ്കിൽ അതോടൊപ്പം തന്നെ ഉണ്ടായതാണ് കുടുംബശ്രീ മൂവ്മെന്റ്. അതോടെ ഇത്രയും കാലം വീടും വീടിനകവും മാത്രമായി നിന്ന സ്ത്രീകൾ പൊതുമണ്ഡലത്തിലേക്ക് വന്നു. മറ്റൊന്ന് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ വലിയൊരു മുന്നേറ്റം. മുൻപ് കേരളത്തിലെ സ്ത്രീകൾ മുന്നിൽ തന്നെ ആയിരുന്നു, എങ്കിലും കുറച്ചുകൂടി വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്ത്രീകളുടെ ഒരു വലിയ വിഭാഗം പെൺകുട്ടികൾ വരാൻ തുടങ്ങി. ജാതി മതഭേദമില്ലാതെ എല്ലാ പെൺകുട്ടികളും വരാൻ തുടങ്ങി. സാമ്പത്തികമായി എല്ലാ മേഖലയിലുമുള്ള പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു. എന്നാൽ ഇനി മാറാത്ത കുറെ കാര്യങ്ങളുണ്ട്. വീട്ടിനകത്തെ ജോലി, അതല്ലെങ്കിൽ വിവാഹം, സ്ത്രീധനം, സ്ത്രീകളെ അപമാനിക്കുന്ന സ്വഭാവം, സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രീതികൾ, ഇതൊന്നും മാറുന്നുമില്ല. അതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ പ്രശ്നം. അതിന്റെ ഒരു ആണിക്കല്ലായി നിൽക്കുന്നത് എനിക്ക് തോന്നുന്ന ഈ വിവാഹം തന്നെയാണ്. അവരുടേതായ അഭിപ്രായങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്. സ്ത്രീധനം വലിയൊരു പ്രശ്നമായി കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളിലും മുമ്പില്ലാത്തതുപോലെ വ്യാപിച്ചു. ഡിജിറ്റൽ കാലം സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊണ്ടുവന്നു, എഴുതാനും അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ. അതുപോലെ സൈബർ അറ്റാക്കുകളും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സമൂഹം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്.
1: ഇപ്പൊ മാറുന്ന കാലത്തില് നമ്മള് പഴയ കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ സോളോ ട്രിപ്പ്, മീ ടൈം, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. അതൊരു മാറ്റം തന്നെയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും ഈ മെന്റൽ ഹെൽത്ത് ഒരു വലിയ ഒരു പ്രാധാന്യമുള്ള സംഗതിയായി വന്നിട്ടുണ്ട്. അതങ്ങനെ കൊണ്ടുവന്നതിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് വലിയ പങ്കുണ്ട്. മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവനവന്റെ ആനന്ദം എന്ന് പറയുന്നതിലേക്ക്, അവളവളുടെ ആനന്ദം എന്നതിലേക്ക് മാറാനായി നമ്മുടെ സമൂഹം തയ്യാറാവുന്നു.
1: പണ്ടൊക്കെ നമുക്കറിയാം, സ്ത്രീകള് അല്ലെങ്കിൽ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിലെ സ്ത്രീയും പുരുഷനും പരസ്പരം കാണുന്നത് വളരെ കുറവായിരുന്നു. ഇപ്പൊ അതിർവരമ്പുകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തില് ഇപ്പൊ ഈ ഫോണിന്റെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഡീപ് ഫേക്കിന്റെ കാര്യങ്ങള്, അപ്പോഴും സ്ത്രീ

0: ഉപയോഗിക്കുക, നിയന്ത്രിക്കുക, ഇതെല്ലാം നമ്മുടെ ഈ ആൺകോയ്മ സമൂഹത്തിന്റെ നിയന്ത്രണ രീതികളാണ്. അതുപോലെ വലിയ ബിസിനസ്സുമാണ്. അതേ മനോഭാവം തന്നെയാണ് വളർന്നു വരുന്ന ഓരോ പുരുഷന്റെയും മനസ്സിലേക്ക് എത്തുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾ കൊച്ചിലെ മുതൽ പറഞ്ഞും കേട്ടും അയാളുടെ ആണത്വത്തിന്റെ ഭാഗമായി മാറുന്നത് സ്ത്രീ ശരീരങ്ങളെല്ലാം അയാൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അതാണ് അപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നം. അതിന് ആക്കം കൂട്ടാനും ഈ ഡിജിറ്റൽ കാലത്തെ ടൂളുകൾ സഹായിക്കുന്നുണ്ട്. അതൊരു വലിയ പേടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്.
1: കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തത് പോസ്റ്ററുകൾ, സ്ത്രീകളുടെ പോസ്റ്ററുകളിൽ വന്ന് നിന്ന് ആൾക്കാര് വളരെ വൾഗറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്, എത്ര നമ്മൾ പറഞ്ഞ് പ്രീച്ച് ചെയ്താലും ഇത് ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നില്ല.
0: അത് പറഞ്ഞ് ഒക്കെ മാറ്റുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. കാരണം ഇത് കാലങ്ങളായുള്ള ഒരു സംഗതിയാണല്ലോ. അത് ഏത് രീതിയിൽ മാറുക എന്നുള്ള എനിക്ക് തോന്നുന്ന ഒന്ന് നിയമപരമായ കുറെ കാര്യങ്ങളുണ്ടാവും, മറ്റൊന്ന് വളരെ ചെറുപ്പത്തിൽ മുതലേ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ എങ്ങനെ അവർ മനസ്സിലാക്കുന്നു, കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെയുള്ള സഹോദരിമാരായാലും വീട്ടിലുള്ള സ്ത്രീകളായാലും ചുറ്റുമുള്ള സ്ത്രീകളായാലും സ്കൂളിലും എല്ലായിടത്തും കാണുന്നവർ അവർക്കിടയിൽ ഉണ്ടാവേണ്ട ഒരു ബന്ധം എങ്ങനെയാവണം എന്നുള്ളതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. മറ്റൊന്ന് നമ്മുടെ യുവാക്കളിലാണെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയെടുക്കേണ്ട എന്താണ്, മറ്റൊരാളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ആ ആൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന, ആ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട. അതിന്റെ ബൗണ്ടറി എവിടെയാണ്, എന്താണ് കൺസെന്റ്, രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൺസെന്റിന് എത്ര പ്രധാനമുണ്ട്. ആ സമ്മതം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല, വളരെ ബേസിക് ആയിട്ടുള്ള കൃത്യമായും പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് നമ്മൾ ഇനിയും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല നമ്മുടെ സമൂഹം. ശരിക്കും നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം കുട്ടികൾ പഠിക്കേണ്ടതാണ് അന്യോന്യം ബഹുമാനത്തോടെ എങ്ങനെ പെരുമാറാൻ പറ്റും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എവിടെയാണ് തെറ്റാവുന്നത്, എവിടെയാണത് കുറ്റമാവുന്നത്, എവിടെയാണതൊരു വലിയ പ്രശ്നമായി മാറുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു ട്രെയിനിങ്ങും അവബോധവും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യേണ്ട ഒരു, ആണും പെണ്ണുമായിട്ടാണെങ്കിലും മുതിർന്നവരും ചെറിയ കുട്ടികളുമായിട്ടുള്ളതാണെങ്കിലും പൊതുസമൂഹവുമായിട്ടുള്ളതാണെങ്കിലും എല്ലാ രീതിയിലും നമ്മളുടെ മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളിൽ എന്തെല്ലാം തരം അതിർവരമ്പുകളും പെരുമാറ്റ രീതികളുമാണ് വേണ്ടത്. അതിനെ കൃത്യമായി എൻഫോഴ്സ് ചെയ്യാനും നമ്മുടെ സമൂഹം ഇപ്പോൾ നമ്മൾ തന്നെ കാണുന്നൊരു വലിയ പ്രശ്നം എന്താണ്, ഒരു കേസുമായിട്ട് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ പോലീസ് എന്ന് പറയുന്നത് നിയമ സംവിധാനമാണ്, അവരൊരു കുറ്റകൃത്യത്തിന് പരിഹാരം കാണേണ്ടവരാണ്. ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായാൽ കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അവരാലോചിക്കേണ്ടത്. മറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കണം അല്ലെ, പരിഹരിക്കണം എന്നല്ലല്ലോ പറയേണ്ടത്. കോടതിയിൽ ചെന്നാലും അതുപോലെ തന്നെ, വക്കീലിന്റെ അടുത്ത് ചെന്നാലും അതുപോലെ തന്നെ. വിവാഹമോചന കേസുമായി ഒരു വക്കീലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വക്കീൽ നമ്മളോട് സ്ത്രീയോട് പറയേണ്ടത് എന്താണ്, അവളുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും, അവൾക്ക് എങ്ങനെ സ്വൈര്യമായി ജീവിക്കാൻ പറ്റും, അവൾക്ക് എങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റും എന്നാണല്ലോ. അപ്പൊ അത്തരം ചില വകതിരിവുകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം.
1: കേരളം എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഏറ്റവും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് നാം കരുതിയിട്ടുള്ളത്. അപ്പോഴും ഈ സിസ്റ്റമാറ്റിക് ബ്ലോക്സ് മാം പറഞ്ഞതെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ആസൂത്രണ പ്രക്രിയയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവന്നാൽ വി ഷുഡ് ഹാവ് എ വിമൻ ഫ്രണ്ട്ലി എൻവയൺമെന്റ് എന്നാണ് മാമിന് തോന്നുന്നത്?
0: കേരളം വളരെ മുന്നിലാണെന്ന് തന്നെ നമ്മൾ അംഗീകരിക്കും. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും, സ്ത്രീകൾക്ക് ഇപ്പോൾ പല രീതിയിൽ അവരുടെ ഒരു ശബ്ദം ഉയർത്താനും ഒക്കെ പറ്റുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്ക് അനുകൂലമായ സിസ്റ്റംസ് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഇപ്പോൾ വൺ സ്റ്റോപ്പ് സെന്റേഴ്സ്, പരാതികൾ കൊടുക്കാനുള്ളതൊക്കെ വളരെ ഫലപ്രദമായി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായും മറ്റു രീതിയിലുള്ള ഒരു കഴിവ് കൊണ്ട് അവർക്ക് ഒരു പരാതി എഴുതാനോ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സിസ്റ്റത്തെ പരമാവധി ഒരു ജെൻഡർ ഫ്രണ്ട്ലി ആയി നിലനിർത്താൻ നമ്മുടെ സമൂഹം, നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പ്ലാനിംഗ് ബോർഡിന്റെ ഒക്കെ റോൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ പദ്ധതികളും നയങ്ങളും രൂപീകരിക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി ജെൻഡർ ബജറ്റിംഗ് നടപ്പാക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതെല്ലാം സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതികളാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ തുക ചെലവഴിക്കുമ്പോൾ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ ഒരു 80% ഇപ്പോൾ പെൺകുട്ടികളാണ് പഠിക്കാൻ വരുന്നത്. അതനുസരിച്ച് അവർക്കുള്ള ഹോസ്റ്റലുകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, അതിനൊക്കെ നമ്മൾ മുൻകൈ എടുക്കുന്നുണ്ട്. അതുപോലെ പലതും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രത്യേക പദ്ധതികൾ, സ്ത്രീ സംവിധായകർക്ക് വേണ്ടിയുള്ള സിനിമകൾ ചെയ്യാനുള്ള സഹായം നൽകുക, അങ്ങനെ പലതും. അങ്ങനെ അനുകൂലമായ മാർഗമുണ്ടാക്കലാണ് നമ്മൾ ആസൂത്രണ പ്രക്രിയയിൽ പ്രധാനമായും ചെയ്യുന്നത്.
1: വിദ്യാഭ്യാസപരമായിട്ട് യെസ് നമ്മൾ വളരെ മുൻപിലാണ്. എലമെന്ററി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ഇപ്പം ഈവൻ കോളേജ് എഡ്യൂക്കേഷനിൽ പോലും നമ്മുടെ പെൺകുട്ടികൾ മുന്നിൽ തന്നെയാണ്. പക്ഷേ ഈ തൊഴിലിടങ്ങളിലേക്ക് വരുമ്പോൾ ഫാമിലി പ്ലസ് വർക്ക്, ഈ ഒരു ബാലൻസിങ് ഇപ്പോഴും പ്രശ്നം തന്നെയാണ്.
0: വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്, പക്ഷെ നമ്മുടെ

0: തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലാണ്. അതിൽ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്കാണ് ഏറ്റവും കൂടുതൽ. അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാതിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് സ്ത്രീകളുടെ കുറവാണ്. പക്ഷെ ഇതിലൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ നിന്ന് ഏകദേശം വളരെ മുന്നോട്ട് ഒരു 30% അപ്പുറത്തേക്ക് നമ്മൾ ഇന്ന് വളർന്നിട്ടുണ്ട്. അത് ഇങ്ങനെ നിരന്തരമായി നടത്തിയ പലതരം ശ്രമങ്ങളിലൂടെയാണ്. സ്ത്രീകൾ തൊഴിലെടുക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. സ്ത്രീകളെ തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില പ്രത്യേക പദ്ധതികളൊക്കെ കുറച്ചു കാലമായി നടക്കുന്നുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യം, സ്ത്രീകളോട് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ വളരെ നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ തൊഴിലിന് പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ കാരണം അവർക്ക് പോകാൻ
1: പറ്റുന്നില്ല.
0: അപ്പം നമ്മൾ എത്രയോ കൂടുതൽ എത്രയോ മനുഷ്യരുടെ കഴിവുകളെ നമ്മൾ ഇല്ലാതാക്കുന്നു. അതിനുള്ള മാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് നമ്മുടെ ആസൂത്രണ കാര്യങ്ങളിലൊക്കെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം. ഈ സ്ത്രീകൾക്ക് ജോലിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാക്കേണ്ടി വരും? മനോഭാവം മാറുകയും ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ സൗകര്യപ്രദമാവുകയും ഈ വിദ്യാഭ്യാസത്തിന് യോജിക്കുന്നതും മെച്ചപ്പെട്ട ശമ്പളം ലഭിക്കുന്നതുമായ ജോലികൾ കണ്ടെത്തുക വലിയ ബൃഹത്തായ ഒരു ഉത്തരവാദിത്തമാണത്. പക്ഷെ അത് നമ്മൾ ചെയ്തേ പറ്റൂ, എങ്കിൽ മാത്രമേ ഇത് മാറുള്ളൂ.
1: ഏത് വിദ്യാഭ്യാസ മേഖല എടുത്തെന്ന് പറഞ്ഞാലും അവര് പ്ലേസ്ഡ് ആവുന്നുണ്ട്.
0: കുറച്ച് കഴിയുമ്പോൾ അവർ അതിൽ നിന്ന് പുറത്തുപോരുകയാണ്.
1: പുറത്തു പോകുമ്പോഴാണ് ഈ തൊഴിലില്ലായ്മ ഇത്രയും റേറ്റ് നമുക്ക് കൂടുന്നത്.
0: നമ്മൾ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് പരിശോധിച്ചാൽ അത് കാണിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു 20-25 വയസ്സിനകത്ത് കുറേയധികം പേര് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഗ്രാഫ് താഴേക്കാണ് പോണേ, പിന്നെ ജോലിയില്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് ഒരു 30-35 വയസ്സിന് ശേഷം കുറെ പേര് വീണ്ടും തിരിച്ച് തൊഴിൽ രംഗത്തേക്ക് വരുന്നു. ആ ഒരു യു ഷേപ്പ് ഗ്രാഫാണ് ഉണ്ടാവുന്നത്. പക്ഷെ കേരളത്തിലത് വളരെ സ്ട്രോങ് ആയി നമ്മൾ കാണുന്നു. ഭൗതികമായി ഇത്രയും കഴിവുള്ള സ്ത്രീകൾ, ഇത്രയധികം പരിശീലനം ലഭിച്ചവരാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ നഷ്ടമാണെന്ന് എല്ലാ കുടുംബങ്ങളും സമൂഹവും മനസ്സിലാക്കണം. ഈ സ്ത്രീകൾക്കും ജോലി ചെയ്യുകയും മുന്നോട്ട് പോവുകയും വേണം. കുട്ടികളെ നോക്കുക എന്നുള്ളത് ഒരു വീടിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വിവാഹ ബന്ധം നിലനിൽക്കേണ്ടത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി ആർക്കും അതിൽ വലിയ, അവരൊക്കെ വളരെ പാസീവായി നിൽക്കുന്നു. വീട് വൃത്തിയായി കിടക്കണമെങ്കിൽ അത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. ഒരു ഫാമിലിക്ക് മറ്റ് അവരുടെ ബന്ധുക്കളുമായും പുറം ലോകവുമായും നല്ല ബന്ധം ഉണ്ടാവണമെങ്കിൽ അതും സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ പറയുന്നൊരു സംഗതിയുണ്ട്, പ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സോഷ്യൽ, ഈ മൂന്ന് മേഖലയിൽ സ്ത്രീ മാത്രം മുൻകൈ എടുക്കണം എന്നൊരു ധാരണയുണ്ട് നമ്മുടെ നാട്ടില്. അത് നമ്മുടെ ആൺകോയ്മയുടെ ഒരു സൗകര്യം കൊണ്ടുണ്ടായി വന്നതാണ്. അതില്ലാതാവുകയും ഈ മൂന്ന് സ്ഥലങ്ങളിലും പ്രസവിക്കുന്നതൊഴിച്ച് ബാക്കി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തുല്യമായ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ സമൂഹത്തിലുള്ള പുരുഷന്മാരുകൂടി തയ്യാറായാലേ ഈ അവസ്ഥ മാറുകയുള്ളൂ.
1: സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഈ ഏറ്റവും താഴെക്കിടയിലേക്ക് എത്രത്തോളം നമുക്ക് അങ്ങനെ അവരെ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും?
0: സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം സ്ത്രീക്ക് വളരെ വളരെ പ്രധാനമാണ്. അപ്പോഴും നമ്മുടെ നാട്ടില് സാമ്പത്തികമായി താഴ്ന്ന തട്ടിൽ നിൽക്കുന്ന സ്ത്രീകളിൽ വലിയൊരു വിഭാഗം ജോലി ചെയ്യുന്നുണ്ട്. അവർ ജോലി ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ കേരളത്തിൽ വന്ന കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങൾ അവരെ കൂടുതൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായി, അതായത് ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ വിദ്യാഭ്യാസം നേടുകയും പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുകയും അവർക്ക് വേണ്ടുന്ന ജോലികൾ കണ്ടെത്താൻ പറ്റാതെ ഇരിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗ സ്ത്രീകളുണ്ട്. അവർക്ക് കൂടി വേണ്ടതായ ജോലികൾ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഒരു പ്രത്യേക മേഖലയിൽ കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനനുകൂലമായ നൈപുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം, ഇതൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
1: സ്ത്രീപക്ഷ വായന ഇതിന് സഹായകമാവുമോ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം,
0: ഇന്ത്യയിലെ ഒരു ഫെമിനിസ്റ്റ് പബ്ലിഷിംഗിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിയാൽ ആദ്യകാലത്ത് അത് വലിയ പ്രയാസമായിരുന്നു. 90s, 2000s തുടങ്ങിയത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പ്രത്യേകമായി അന്ന് തുടങ്ങിയ ഫെമിനിസ്റ്റ് പബ്ലിഷിംഗ് ഹൗസുകൾ കൂടാതെ ഏതാണ്ട് എല്ലാ പബ്ലിഷിംഗ് ഹൗസുകളുടെയും എല്ലാ പ്രസാധകരുടെയും ഒരു വലിയ വിഭാഗം പുസ്തകങ്ങൾ എഴുതുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇന്ന് എഴുത്തുകാരെന്നുള്ള നിലയിൽ വലിയ പ്രാധാന്യം കിട്ടി. ഇപ്പോൾ 90s പെണ്ണെടുത്ത് എന്നുള്ളത് വളരെ മോശമായിട്ടും കളിയാക്കിയും പറഞ്ഞിരുന്നതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് മലയാള സാഹിത്യത്തിൽ മുൻനിര ആയിട്ടുള്ള എഴുത്തുകാരെ എടുത്താൽ അതിൽ വലിയൊരു പങ്ക് സ്ത്രീകളാണ്. എല്ലാ ഭാഷയിലും ഇപ്പോൾ അങ്ങനെയായിട്ടുണ്ട്. ആ രീതിയിൽ സ്ത്രീകളുടെ എഴുത്തും അവരുടെ ഭാവനാലോകവും ചിന്തകളും ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ട്.
1: സിനിമയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിലും ഓട്ടറൈസേഷനിലും ഇതിൽ വന്ന മാറ്റം,
0: സിനിമ കുറച്ചുകൂടി പ്രയാസമുള്ളൊരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഴയതിലും കൂടുതൽ സ്ത്രീകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും കുറച്ചുകൂടി വൈഷമ്യം നിറഞ്ഞ മേഖലയാണ്. അതിന്റെ പ്രധാന കാരണം അത് ഭയങ്കരമായി പണം ആവശ്യമുള്ള ഒരു ഇതാണ്. ഒരു വലിയൊരു വ്യവസായമാണല്ലോ സിനിമ, ഇൻഡസ്ട്രിയാണ് ശരിക്കും. ഒരു സിനിമ എടുക്കാൻ ആവശ്യമായ മുതൽ മുടക്ക്, ഒരു സ്മാർട്ട് ഫോണിൽ എനിക്ക് എന്റെ ഭാവനാ ലോകത്തെ കൊണ്ടുവരാൻ പറ്റും, എഴുതാൻ പറ്റും. പക്ഷെ എനിക്കൊരു ഒരു സിനിമ, ഒരു 30 മിനിറ്റുള്ള ഒരു ചെറിയ സിനിമ എടുക്കണമെങ്കിൽ പോലും ഒരുപാട് പണം ആവശ്യമുണ്ട്, ഒരുപാട് ടെക്നോളജി ആയിട്ടുള്ള അതിന്റെ നോഹവും ആവശ്യമുണ്ട്, മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അതൊരു സംഘമായി ചെയ്യാൻ പറ്റും, മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിനിമ. ടെക്നോളജിയുടെ ഒരു കലയാണെന്ന് നമുക്കറിയാം. എന്താണ് സ്ത്രീകൾക്ക് പലപ്പോഴും ഇല്ലാത്തത്? ഇതിനൊക്കെയുള്ള മൂലധനമാണ് ഇല്ലാത്തത്, അതിനുള്ള പണം, ഈ വലിയ വലിയ വലിയ ഇൻഡസ്ട്രിയിലേക്ക് കയറാനുള്ള പ്രയാസം. അത് സിനിമയിൽ മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി മൊത്തം നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും, മീഡിയ ഇൻഡസ്ട്രി നോക്കിയാലും കാണാൻ പറ്റും. ഇതെല്ലാം ഭയങ്കരമായി പണം ആവശ്യമുള്ള, മൂലധനം ആവശ്യമുള്ള സംഗതികളാണ്. അവിടെ എല്ലാ സ്ത്രീകൾക്ക് ഒരു ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ എങ്കിലും അവിടെയും സ്ത്രീകൾ മുന്നേറി വരുന്നുണ്ട്, അവിടെയും സ്ത്രീകളുടെ കാഴ്ചകൾ പലപ്പോഴും അവിടെ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ വളരെ കച്ചവടത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ പോലും ഈ സിനിമ കാണുന്നവരിൽ വലിയൊരു വിഭാഗം സ്ത്രീകളായി മാറിയതോടുകൂടി ഇന്ന് സിനിമയുടെ വിജയമൊക്കെ നിർണ്ണയിക്കുന്നതിൽ സ്ത്രീകളായ കാഴ്ചക്കാരും പ്രധാനമാണ്. അപ്പം പല രീതിയിൽ ഈ പറയുന്ന ഇൻഡസ്ട്രി സ്ത്രീകളെ അതിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവുന്നുണ്ട് ഇപ്പം. എങ്കിലും അത് പൊതുവിൽ കുറച്ച് പ്രയാസകരമാണ്. പിന്നെ സ്ത്രീകളുടെ ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയിലും പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ശരിയാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, പക്ഷെ പോസിറ്റീവായ ഒരുപാട് മാറ്റം സ്ത്രീകളുടെ ഒരു പോർട്രേയിലായാലും മറ്റു രീതിയിലും വന്നിട്ടുണ്ട്.
1: ഇത്രയും നാളത്തെ ഈ ഒരു അനുഭവ പരിചയത്തെ നാളേക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു പ്രതീക്ഷയുടെ കിരണമാണോ?
0: തീർച്ചയായിട്ടും പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്. കാരണം ഇത്രയും എത്തിയ സ്ത്രീകൾ ഇത്രയും നടന്നും ഓടിയും തളർന്നും സന്തോഷിച്ചും ഒക്കെയാണ് ഇവിടം വരെ എത്തിയത്.
1: നമ്മൾ ആ പറഞ്ഞ മെന്റൽ ബ്ലോക്സ് ഒക്കെ മാറാൻ സാധ്യതയുണ്ടല്ലേ?
0: മാറാൻ സാധ്യതയുണ്ട്, മാറാതെ പറ്റൂലല്ലോ. മനുഷ്യർക്ക് ലോകത്തിന് നിലനിൽക്കണമെങ്കിൽ എന്തായാലും സ്ത്രീകൾ വേണം. അപ്പം അത് മാറാതെ പറ്റില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും മാറ്റം വന്നല്ലോ, ഇനിയും മാറ്റം വരും.
1: മാഡത്തിന്റെ ഭാവി പരിപാടികളും കൂടെ?
0: ഞാൻ ഈ മേഖലയിൽ തന്നെ തുടരാനാണ് എനിക്കിഷ്ടം. എഴുതുക, വായിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങളെ എല്ലാം അറിയാൻ ശ്രമിക്കുക, അതൊക്കെയാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പിന്നെ കേരളത്തിലെ പല കാലങ്ങളിൽ നമ്മൾ രേഖപ്പെടുത്താൻ സാധിക്കാതെ പോയിട്ടുള്ള സ്ത്രീകളുടെ ചരിത്രമുണ്ട്, അതിനെ രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും ആഗ്രഹമുണ്ട്.
1: നമ്മുടെ മക്കള് ഇങ്ങനെയൊരു സമൂഹത്തിൽ വളരേണ്ടവരാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഐഡിയൽ സൊസൈറ്റി എങ്ങനെയായിരിക്കും?
0: അങ്ങനെ ഒരു ഐഡിയൽ സൊസൈറ്റി ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാന്നല്ലാതെ സമൂഹത്തിന് എങ്ങനെയാണ് ഒരു ഐഡിയൽ ആവുക? പക്ഷെ സമൂഹത്തിനോട് നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ മനുഷ്യര് പരസ്പരം ആശ്രയിച്ച് മാത്രം കഴിയാൻ പറ്റുന്നതാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. എനിക്ക് ഒറ്റയ്ക്ക് അങ്ങ് ജീവിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പരസ്പരം ആശ്രയിച്ച് മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ബോധം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റൂ.
1: ആകാശവാണിയോടൊപ്പം ഇത്രയും ചിന്തകൾ പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. മാം പറഞ്ഞ ആ ഒരു ഐഡിയൽ സൊസൈറ്റി അല്ലെങ്കിൽ പോലും പരസ്പര സഹകരണമുള്ള ഒരു സൊസൈറ്റി നമുക്ക് കാണാൻ തന്നെ സാധിക്കട്ടെ.
0: സന്തോഷം.
2: ജെൻഡർ സ്റ്റഡീസ്, വർത്തമാനവും ഭാവിയും, ഡോക്ടർ മിനി സുകുമാറുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഡോക്ടർ മിനി സുകുമാറുമായി സംസാരിച്ചത് റൂബി ബാബു.
3: മൻ കി ബാത്ത്,
4: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
4: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
3: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം മനസ്സേ നിനക്കു മംഗളം എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനം. പൂജൽ ഖാദറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

വേഷങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ ഗാനത്തിന് ശേഷം ഭാര്യ വിജയം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം ശ്രീ മരുത്തമ്പിയുടെ വരികൾ എം കെ അർജുൻ ചെയ്യുന്നു.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും വെള്ളി വെളിച്ചം പരിപാടിയിൽ തുറന്നു കേൾക്കാം. ആകാശവാണി
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന മാതിലപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം. വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
3: മല്ലിക.
2: സ്ഥലം?
3: വഞ്ചി ആറ്റിങ്ങൽ.
2: എന്ത് ചെയ്യണപ്പോ?
3: ഞാനിപ്പോ പഠിക്കുക, തേർഡ് ഇയർ ഡിഗ്രി.
2: ഏത് കോഴ്സാണ്?
3: പി സി എ, ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന കോഴ്സ്.
2: എങ്ങനെയുണ്ട് പഠിച്ചു വന്നപ്പോ?
3: പഠിച്ചു വന്നപ്പോ കുഴപ്പമില്ല, ഡബിൾ മേജർ ആയിട്ടാ, ഫിസിക്സും കമ്പ്യൂട്ടറും. അപ്പൊ അതിന്റേതായിട്ടുള്ളതുണ്ട്.
2: എവിടെയാണ് പഠിക്കുന്നത്?
3: നെടുമങ്ങാട് കോളേജ്.
2: ഇപ്പോ മൂന്നാമത്തെ വർഷം അല്ലേ? ഇനി ഒരു വർഷം കൂടെ ഉള്ളു അല്ലേ?
3: ഇനി ഒരു വർഷം കൂടെ ഉള്ളു.
2: അപ്പൊ അതില് സങ്കടമുണ്ടോ?
3: ആ സങ്കടമുണ്ട്, കാരണം കൊറേ ഓർമ്മകൾ തന്ന കോളേജാ, അതുകൊണ്ട് അതിന്റേതായിട്ടുള്ള ഇതുണ്ട്.
2: കോളേജ് കാലം എന്ന് പറയുമ്പോ ഒരു നമുക്ക് പ്രത്യേക ഒരു സന്തോഷമുള്ള ഒരു കാലമാണ്.
3: അതെ.
2: പിന്നെ ഓർക്കുമ്പോ നമുക്കിങ്ങനെ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു നല്ല കാലം.
3: സത്യം.
2: കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ടോ?
3: ഒരുപാട് കൂട്ടുകാരുണ്ട്.
2: കോളേജില് ഫ്രീ ടൈം ആയി കിട്ടുമ്പോ കൂട്ടുകാരൊക്കെ ഒത്ത് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
3: നമ്മള് ഒരുപാട് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഒരുപാട് കഥ പറയും, എല്ലാവരുടെ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെ തന്നെയാണ്.
2: യാത്രകൾ അങ്ങനെയൊക്കെ ഉണ്ടോ?
3: യാത്രകൾ നമ്മള് കോളേജ് ടൈമിലില്ല, അല്ലാതെ നമ്മള് സാറ്റർഡേ സൺഡേ കിട്ടുന്ന സമയം യാത്രകളൊക്കെ പോകും.
2: അപ്പൊ എല്ലാരും നല്ല കുട്ടികളാണ്, ക്ലാസ് കട്ട് ചെയ്തൊന്നും പോവാറില്ല?
3: ക്ലാസ് കട്ട് ചെയ്ത് കോളേജിന് പുറത്തു പോവാറില്ല, കട്ട് ചെയ്യാറുണ്ട്.
2: സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി, അച്ഛാമ്മ.
2: അനിയത്തിയൊക്കെ എന്ത് ചെയ്യണം?
3: അനിയത്തി ഇപ്പൊ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക.
2: അപ്പൊ രണ്ടുപേരുടെ വീട്ടില് ചെറിയ ബഹളങ്ങളൊക്കെ കാണും? പാടുന്ന ആളാണോ? നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
3: അയ്യോ, സത്യമായിട്ട് അറിയത്തില്ല.
2: എഴുത്തോ അങ്ങനെ എന്തെങ്കിലും?
3: എഴുത്തുണ്ട്.
2: കഥയാണോ കവിതയാണോ?
3: എനിക്ക് കഥ എഴുതാനാ ഇഷ്ടം.
2: കോളേജിലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്?
3: മാഗസീൻ ഒക്കെ എഴുതി കൊടുക്കാറുണ്ട്, കോളേജ് മാഗസീൻ.
2: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
3: ഇഷ്ടപ്പെടുന്ന ആളാണ്.
2: അപ്പോ ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
3: എനിക്ക് വൈശാഖ സന്ധ്യ എന്ന് പറയുന്ന മോഹൻലാലിന്റെ
2: പഴയ ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണല്ലേ?
3: അതെ.
2: ഗാനം കേൾക്കാം. വളരെ നന്ദി.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: ആരതി.
0: സ്ഥലം?
1: നെടുമങ്ങാട്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഇപ്പൊ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് മന്ത് ഇന്റേൺഷിപ്പ് പീരീഡ്.
0: പഠിക്കുന്നതൊക്കെ എവിടെയാണ്?
1: ഇവിടെ ട്രിവാൻഡ്രം.
0: ചെറുപ്പം മുതലേ നേഴ്സ് ആവണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം?
1: മെഡിക്കൽ ഫീൽഡ് താല്പര്യമായിരുന്നു, ഡോക്ടർ ആയിരുന്നു താല്പര്യം, പിന്നെ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് നഴ്സിംഗ് ചൂസ് ചെയ്തു.
0: നമുക്ക് ഒരുപാട് പേഷ്യൻസും ഒക്കെ വേണ്ട ഒരു ജോലിയാണ്.
1: അതെ,
0: നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു ജോലി അല്ലേ. ഇതിലോട്ട് ഇപ്പൊ കടന്നു വന്നപ്പോ എങ്ങനെ ഉണ്ട്?
1: നല്ല രസമുണ്ട്.
0: എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം പറയാം
1: എന്ന് പറയുമ്പോ, ഓരോ പേഷ്യൻസിനെ കാണുമ്പോഴും ഓരോരോ അനുഭവമാണ്, അവരുടെ ലിവിങ് എക്സ്പീരിയൻസും അവരനുഭവിക്കുന്ന സിറ്റുവേഷൻസും ഓരോ എക്സ്പീരിയൻസിന്റെ കൂടെ കടന്നു.
0: ഇപ്പൊ നമ്മളെ കൊണ്ടാവുന്ന വിധം അവരെയൊക്കെ സാന്ത്വനിപ്പിക്കാറുണ്ടോ?
1: ആ ഉണ്ട്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മ, അച്ഛൻ, അനിയൻ, അച്ഛാമ്മ.
0: അനിയനൊക്കെ എന്ത് ചെയ്യണം?
1: അനിയത്ത് 10th ക്ലാസ്.
0: കോളേജിലെ വൈബൊക്കെ എങ്ങനെ ഉണ്ട്?
1: നല്ലതാ.
0: പാടുന്നതാണോ?
1: അല്ല അല്ല.
0: നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ?
1: എനിക്കറിയത്തില്ല, പാട്ടറിയത്തില്ല.
0: പാട്ടുകളൊക്കെ ഇഷ്ടമാണ്?
1: ആ, പാട്ട് ഇഷ്ടമാണ്.
0: ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ ഗായികയൊക്കെ ചോദിച്ചാലോ?
1: ഗായകൻ യേശുദാസ്.
0: ഗായികയാണ്?
1: ശ്രേയാ ഘോഷ്.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അരികിൽ പതിയെ.
0: അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
1: അനഘ.
0: സ്ഥലം?
1: ആറ്റിങ്ങൽ.
0: ആറ്റിങ്ങൽ എന്തൊക്കെയാണ് വിശേഷം?
1: ആറ്റിങ്ങൽ പ്രത്യേകിച്ച് വിശേഷമില്ല, പണ്ടത്തണക്ക്.
0: എന്ത് ചെയ്യാണ് ഇപ്പോ?
1: ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ.
0: എവിടെയാണ്?
1: പത്തനാപുരം.
0: ഏത് കോഴ്സാണ്?
1: കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്.
0: കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ചു വന്നപ്പോ എങ്ങനെയുണ്ട്?
1: കുഴപ്പമില്ല.
0: ഇഷ്ടപ്പെട്ടതന്നെ എടുത്തതാണോ കമ്പ്യൂട്ടർ കോഴ്സ്?
1: ആ, ഇഷ്ടപ്പെട്ട എടുത്ത്.
0: ചെറുപ്പം മുതൽ ഇത് ഇഷ്ടമാണ്?
1: ആ, അതിനുവേണ്ടി മാത്രം പ്ലസ് വൺ പ്ലസ് ടു കമ്പ്യൂട്ടറിന് പോയി, അങ്ങനെയൊക്കെ കിട്ടിയതാ.
0: അടിപൊളി. ഇനി ഭാവിയിൽ എന്താണ് ലക്ഷ്യം ഈ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ട്?
1: ഡേറ്റാ സയൻസ് പഠിക്കണം, അതിനെ കുറിച്ച് അറിയണം, അതൊക്കെയാണ്.
0: ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണല്ലോ.
1: അതെ.
0: അതിലോട്ടൊക്കെ ആഗ്രഹമുണ്ടോ?
1: ആ, ഉണ്ട്.
0: കോളേജ് വൈബൊക്കെ എങ്ങനെയുണ്ട്?
1: കോളേജ് വൈബൊക്കെ സെറ്റ്. മലനിരകളിലാണ് നമ്മുടെ കോളേജ്.
0: ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ?
1: ആ, കൊറേ ഉണ്ട്.
0: ഇപ്പൊ ഫ്രീ ടൈം കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: കോളേജ് കറങ്ങുക, അതാണ് മെയിൻ ആക്ടിവിറ്റി. അവിടെ കൊറേ മലകളുണ്ട്.
0: കുറച്ച് ഉള്ളിലോട്ടാണോ കോളേജ്?
1: ആ, ഉള്ളിലോട്ടോ.
0: ക്ലാസ് കട്ട് ചെയ്യാനും സാധിക്കാറില്ല?
1: ഇല്ല, അതാണ് സത്യം.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അമ്മ, ഞാൻ, അച്ഛൻ, അമ്മാമ്മ, അനിയത്തി.
0: അനിയത്തിയൊക്കെ എത്ര ആളാണ്?
1: അവളിപ്പോ ഒമ്പതിൽ.
0: എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: ഹോബീസ് വരയ്ക്കും, കവിത എഴുതും, ഇംഗ്ലീഷ്.
0: കവിതകൾ എഴുതുന്നത് ഇംഗ്ലീഷാണ്? അടിപൊളിയാണല്ലോ. എന്തായിരുന്നു ഇംഗ്ലീഷിൽ എഴുതാനൊരു ഇൻസ്പിറേഷൻ?
1: ആക്ച്വലി നമ്മള്

0: നമസ്കാരം, പേരെന്താ?
1: ഗംഗ.
0: സ്ഥലം?
1: നെടുമങ്ങാട്. ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ഈ മേഖലയിലോട്ട് വന്നിട്ട് ഇപ്പൊ എത്ര നാളാവും?
1: ഇപ്പം ഹോസ്പിറ്റലിൽ കയറിയിട്ട് 3 മാസം ആവുന്നതേ ഉള്ളൂ.
0: അപ്പൊ റീസെന്റ് ആയിട്ട് ജോലിയില്
1: കയറിയത്?
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മയും അനിയനും ഞാൻ.
0: അനിയനൊക്കെ?
1: അനിയൻ ഇപ്പൊ കോളേജിലാണ്, IT.
0: ഇപ്പോ ഒഴിവ് സമയം കിട്ടുമ്പോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: പാട്ട് കേൾക്കും, പിന്നെ ചെറിയ ചെറിയ ഡാൻസ്, അങ്ങനെയുള്ള ചെറിയ
0: പരിപാടികൾ. ഇതിലൂടെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. പാടുന്ന ആളാണോ?
1: ഇല്ല, പാട്ട് പാടൂല, കേക്കും.
0: ഡാൻസ് എങ്ങനെ, റീലൊക്കെ ചെയ്തിടാറുണ്ടോ?
1: കുറച്ചുനാൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ റീല് ഇടക്കിടക്കൊക്കെ ചെയ്യും.
0: യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
1: ആ, യാത്ര ഇഷ്ടമാണ്.
0: ഫാമിലിയോടെ പോണോ, ഫ്രണ്ട്സിനോട് പോണോ യാത്രകളൊക്കെ?
1: ഫാമിലിയോടൊപ്പം.
0: ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ടോ, പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം?
1: അങ്ങനെ കൊറേ ഉണ്ട്.
0: ഒരു സ്ഥലം ചോദിച്ചാ?
1: കാശ്മീർ പോകണമെന്നുണ്ട്.
0: വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് അല്ലേ?
1: അതെ.
0: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, ഇഷ്ടമാണ്. മെലഡി ആയിട്ടുള്ള സോങ്, പഴയതും പുതിയതെല്ലാം കേൾക്കും.
0: പഴയ പാട്ടിൽ കാണുന്ന ഒരു സവിശേഷത എന്താണ്?
1: കൂടുതലും മെലഡി ആയിട്ടുള്ള പാട്ടുകളാണ്, പഴയ പാട്ടല്ല. ഇപ്പൊ എല്ലാം മറ്റേ അടിച്ചുപൊളി അങ്ങനെ പറഞ്ഞത് ജോണറിലാണ്.
0: പുതിയ തലമുറയിലെ ആൾക്കാരോട് ചോദിച്ചാലും പറയുന്ന പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: കേൾക്കാൻ സുഖം കുറച്ചും കൂടെ പഴയ പാട്ടായാലും.
0: ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: പൊന്നിൽ കുളിച്ചു നിന്നു,
0: സല്ലാപം സിനിമ. നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തിയ മാതൃപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: സാമൂഹ്യനീതി മന്ത്രാലയം അവതരിപ്പിക്കുന്ന ശ്രേഷ്ഠ പദ്ധതി പട്ടികജാതി വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനവും സമഗ്ര വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് ശ്രേഷ്ഠ പദ്ധതിയിലേക്കുള്ള പ്രവേശനം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തുന്ന നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് ഫോർ ശ്രേഷ്ഠ നെറ്റ്സ് എന്ന പ്രവേശന പരീക്ഷയിലൂടെയാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. വിദ്യാർത്ഥികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം. പരീക്ഷയിലെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ CBSE സ്റ്റേറ്റ് ബോർഡ് അഫിലിയേഷനുള്ള മികച്ച സ്വകാര്യ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കും. പരീക്ഷാ തീയതികളും കൂടുതൽ വിവരങ്ങളും അറിയുവാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ദേശാടനെ കിളി കരയാറില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം.

കഥ ഇതുവരെ എന്ന ചിത്രത്തിലെ യുഗ്മഗാനം പൂജൽ ഖാദർ എഴുതി, ജോൺസൺ ഈണം പകർന്നത്. ഗായകർ യേശുദാസും ചിത്രയും.

കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം എ ജെ ജോസഫ്. ഹണിമൂൺ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ.

0: വസന്തം.
1: ഞാനൊന്നു പറയട്ടെ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം മുല്ലനേഴിയുടെ വരികൾക്ക് കെ രാഘവന്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 56 സെക്കൻഡും.
1: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1852 കിലോഹെർട്സിൽ. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായന്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാടാണ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എം മെഹ്റാജ് പങ്കെടുക്കുന്ന പവിയമണ്ണിലെ സാഹിത്യം. 5:30 ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിനി ഫർഹാന പങ്കെടുക്കുന്ന ഫെൻ ഫോരിഷ എന്ന പരിപാടിയും തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ഫ്രണ്ട് ഫോരിഷ സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫ്രണ്ട് ഫോരിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
0: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാൻ മറക്കണ്ട മൻ കി ബാത്.

0: ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. ജീവിതത്തിന്റെ ആഴവും പരപ്പും വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും മൂർത്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹിത്യ വിഭാഗമാണ് നോവൽ. മനുഷ്യജീവിതം സമസ്ത ചൈതന്യങ്ങളോടുകൂടി ആവിഷ്കരിക്കാൻ കഴിയുന്ന സാഹിത്യ മാധ്യമമാണ് നോവൽ. കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളും അനുഭൂതികളും ചിന്തകളും വികാരങ്ങളും എല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയ ചട്ടക്കൂടാണ് നോവലിൻ്റേത്. ഇന്ന് പവിഴമണ്ണിലെ സാഹിത്യം പരിചയപ്പെടുത്തുന്നത് യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ, ആമീൻ എന്നീ നോവലുകളുടെ രചയിതാവ് ശ്രീ മിഹിറാജ്. യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ. ആ സ്ത്രീയെ ആദ്യം കല്ലെറിഞ്ഞത് അവളുടെ ഭർത്താവ് അൽഖൈം ആയിരുന്നു. ആദ്യത്തെ ഏറിൽ തന്നെ അവളുടെ തലയോട് പൊളിഞ്ഞ് രക്തം ചിതറിത്തെറിച്ച് കൂടി നിന്നവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. മരണത്തിന്റെ അവസാന വിളി അവളിൽ നിന്നുയരുന്നത് ജമാൽ കണ്ടു. അവൾ നിശ്ചലമായി ആ കിടങ്ങിൽ കിടന്നു. കൂടി നിന്നവരെല്ലാവരും കല്ലെറിയൽ നിർത്തി കിടങ്ങിലേക്ക് തന്നെ നോക്കി നിന്നു. രക്തത്തിൽ കുളിച്ച് തല കഴുത്തിൽ നിന്ന് അറ്റുവീഴാറായ നിലയിലായിരുന്നു ആ ഭീകര രംഗം കണ്ട് ജമാൽ കണ്ണുകൾ ഇറുക്കി അടച്ചു. സമീറ അബ്ബാസ്, ഹംന അലി ഉബാദ എന്നീ പെൺകുട്ടികൾക്ക് ഐസിസ് തീവ്രവാദികളാൽ ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ കഥ പറയുകയാണ് എഴുത്തുകാരൻ. അറുതിയില്ലാത്ത യുദ്ധത്തിൽ നിന്നും എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അഭയാർത്ഥികളുടെ കഥയാണ് യൂഫ്രട്ടീസിന്റെ കണ്ണുനീർ. യൂഫ്രട്ടീസിന്റെ കണ്ണുനീർ എന്ന നോവലിന് ശേഷം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവലാണ് ആമീൻ. ലക്ഷദ്വീപുകൾ അറക്കൽ ഭരണം നടന്നിരിക്കുന്ന കാലഘട്ടത്തിൽ പാവങ്ങളായ ദ്വീപുകാർ ഒരുപാട് കൂടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു കഥയായിരുന്നു ആമീൻ എന്ന നോവലിലേക്ക് എഴുത്തുകാരനെ കൊണ്ടെത്തിച്ചത്. പണ്ടുകാലത്തെ അറക്കൽ ഭരണകൂടത്തിൽ കിരാതമായ ശിക്ഷ നടപടികൾ അഗത്തി ദ്വീപിലെ വലിയ ഇല്ലമെന്ന കുടുംബം ഒന്നാകെ കൊലപ്പെട്ട ചരിത്രം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ ആക്രമണത്തിൽ ബീക്കുഞ്ഞ് എന്ന പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ ഓർമ്മയുടെ ബാക്കി കഥാപാത്രമായി അഗത്തി ദ്വീപിനടുത്ത് കൽപ്പെട്ടി എന്ന ദ്വീപിൽ ബീക്കുഞ്ഞി പാറ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാറ തന്നെ നമുക്കവിടെ ഇന്നും കാണാം. രക്ഷപ്പെട്ട ബീക്കുഞ്ഞി എന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മറ്റൊരു കോണിലൂടെ കാണുകയാണ് എഴുത്തുകാരൻ ചെയ്തത്. ഇനി നമുക്ക് കഥാകാരൻ തന്റെ എഴുത്തുകളും എഴുത്തനുഭവങ്ങളും പങ്കുവെക്കുന്നത് കേൾക്കാം. ആകാശവാണി കവരത്തിയിലേക്ക് സ്വാഗതം സാർ.
1: നന്ദി, നമസ്കാരം.
0: ദ്വീപിന്റെ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് എഴുത്തിലൂടെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. സാറിന്റെ എഴുത്തിനെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചും ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പങ്കുവെക്കാമോ?
1: തീർച്ചയായിട്ടും. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു വലിയൊരാഗ്രഹമായിരുന്നു ലക്ഷദ്വീപിലെത്തുക എന്നുള്ളത്. കാരണം ലക്ഷദ്വീപിൻ്റെ തനതായ സംസ്കാരവും അവരുടെ സ്നേഹവും ലാളിത്യവും എന്നും ചെറുപ്പം മുതലൊരു കൗതുകമായിരുന്നു എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വിവാഹം ലക്ഷദ്വീപിൽ നിന്ന് നടക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ സ്ഥിരതാമസമാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത് തന്നെ ലക്ഷദ്വീപുകാരുടെ ഈ ആദ്യത്തെ മര്യാദയും സ്നേഹം കൊണ്ടും തന്നെയാണ്. പിന്നീട് ഇവിടെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാനുള്ള കാരണം ദ്വീപിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും എഴുതുവാനും എന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, നമുക്ക് ഇവിടെ ഒരുപാട് സമയങ്ങളുണ്ട്, ആരും ബുദ്ധിമുട്ടിക്കാനില്ല. വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഏതൊരു എഴുത്തുകാരനും ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം ലക്ഷദ്വീപിലുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യമുണ്ട്, നമുക്ക് അതിനുള്ള സമയമുണ്ട്. മാത്രമല്ല, നമുക്കൊരുപാട് ചരിത്രപരമായിട്ടുള്ള കഥകൾ, പോരാടിയ അനുഭവങ്ങൾ ലക്ഷദ്വീപിലൂടെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. ലക്ഷദ്വീപിൻ്റെ ചരിത്രങ്ങളിൽ തന്നെ ഒരുപാട് കഥകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പലർക്കും അറിയാത്ത കഥകൾ. എത്രയെത്രയോ പുസ്തകങ്ങൾ നമുക്ക് മുന്നോട്ടുള്ള പല മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരും എഴുതിപ്പോയിട്ടുണ്ട്. പലതും ഞാൻ ലൈബ്രറിയിൽ പോയി പലതും ഞാൻ കണ്ടു. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്രയും വലിയ കലാകാരന്മാരൊക്കെ നമ്മൾക്ക് മുന്നിലുള്ള കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും അത് എനിക്ക് തോന്നുന്നു ആ പുസ്തകങ്ങളൊന്ന് രണ്ടാമത് പ്രസിദ്ധീകരിക്കാൻ ആരും മുന്നിട്ടിറങ്ങുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ചിലപ്പോൾ വായനക്കാരില്ലാത്തതോ അല്ലെങ്കിൽ അതിന് മുന്നിട്ടിറങ്ങാൻ മടിയുള്ളതുകൊണ്ടാകാം. അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയത്. ലക്ഷദ്വീപിൻ്റെ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ചരിത്രകാരൻ എന്ന് പറയുന്നത് PI പൂക്കോയ എന്ന മഹദ്വ്യക്തിയാണ്, കൽപ്പീനിലുള്ള. അദ്ദേഹത്തിൻ്റെ ദീപോൽപത്തി എന്നൊരു പുസ്തകം വായിച്ചപ്പോൾ വളരെ അത്ഭുതത്തോടെ ഞാനത് വായിച്ചു. ഒരു കഥ വായിക്കുന്ന പോലെയാണ് ചരിത്രം വായിക്കുന്നത് എനിക്ക് തോന്നിയത്. അതിലൂടെ ദീപുകാരൻ അനുഭവിച്ച പ്രയാസങ്ങൾ, ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിച്ചത്, ഇതെല്ലാം ചരിത്രം മാത്രമല്ല കൗതുകം കൂടി നമുക്ക് ഉണർത്തുന്നതാണ്. ആ പുസ്തകങ്ങളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. വളരെ ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ ലൈബ്രറിയിലും കിട്ടി എനിക്ക്. ഞാൻ അത് വായിച്ചു. അതിൽ നിന്ന് കൊണ്ട വളരെ ചെറിയ 4 വരിയിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ എഴുതിയ ആമിന എന്ന നോവൽ ഉണ്ടായത്. അത് മാതൃഭൂമി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അതിപ്പോൾ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ലഭ്യമാണ്. ഞാൻ എൻ്റെ നോവലിലൂടെ പറയാൻ ശ്രമിച്ചത് ലക്ഷദ്വീപിൻ്റെ ചരിത്രം മലയാളികളും അല്ലാത്തവരും കേരളത്തിലുള്ളവരും പുറത്തും എല്ലാവരും അറിയണം. ഈ ലക്ഷദ്വീപിൻ്റെ തനത് സംസ്കാരം എന്താണെന്ന്, അവരനുഭവിച്ച പ്രയാസങ്ങൾ എന്താണെന്ന്, അന്നും ഇന്നും അനുഭവിക്കുന്നതെന്താണെന്ന് ആളുകൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ നോവലുകൾ എഴുതിയത്. എൻ്റെ ആദ്യ നോവൽ, എൻ്റെ എഴുത്ത് തന്നെ യൂഫ്രട്ടീസ് എൻ്റെ കണ്ണുനീർ എന്ന് പറയുന്ന നോവലായിരുന്നു. ആ നോവലിലേക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു ചെറുകഥ പോലും എഴുതാത്ത ഒരാളായിരുന്നു. പിന്നീട് ആദ്യമായി ഞാൻ എഴുത്തു തുടങ്ങിയത് എൻ്റെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര എന്ന യാത്ര വിവരണത്തിലൂടെയാണ്. എൻ്റെ ആദ്യ യാത്ര വിവരണം, ലക്ഷദ്വീപിൻ്റെ യാത്ര വിവരണം ഞാൻ എഴുതിയതും അത് മാതൃഭൂമി യാത്രയിൽ വന്നു. പിന്നീട് ഒരുപാട് മാസികകളിൽ വന്നു. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് എൻ്റെ ആദ്യ നോവലും പിന്നീടുണ്ടായ എല്ലാ നോവലുകളും മാസികയിൽ വന്ന നോവലുകളും എല്ലാം പിന്നീടുണ്ടായത്. അതിന് കാരണം എന്നിലെ കലാകാരനെ കണ്ടെത്താൻ ലക്ഷദ്വീപ് ഒരു കാരണമായി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദ്വീപിലെ എഴുത്തുകാരായിട്ടുള്ള, പുതുതലമുറയ്ക്ക് എഴുത്തുകാരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമുക്ക് മുന്നിലുണ്ട്. ഞാൻ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ട് ഒരുപാട് പേരെ, എനിക്ക് തോന്നുന്നു ദ്വീപിലെ എഴുത്തുകാർക്ക് പ്രോത്സാഹനം ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, അവർ പുസ്തകം ഒരുപാട് ആഗ്രഹിച്ച് ഇറക്കുന്നു, പക്ഷെ അതിന് അധികം വായനക്കാർ ലഭിക്കാറില്ല എന്നുള്ളതാണ്. അതിൽ എനിക്ക് ദ്വീപിലെ പുതു എഴുത്തുകാരായിട്ടുള്ള യുവാക്കളോടാണെങ്കിലും പുതിയ എഴുത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാർ ആരോടായാലും എനിക്ക് പറയാനുള്ള കാര്യം, കഴിയുന്നതും ദ്വീപിൻ്റെ കഥകളും ചരിത്രങ്ങളും നിങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട വലിയ വലിയ ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർക്ക് അയച്ചു കൊടുത്ത് അത് പ്രസിദ്ധീകരണ യോഗ്യമാണോ എന്ന് അവർ പറയും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിൻ്റെ നല്ല കണ്ടൻറ്റുകളുള്ള കഥകൾ ഒരുപാടുണ്ട്. അത്തരം വലിയ വലിയ പ്രസാധകർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഥാമൂല്യം വർദ്ധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാകും അത്. നമ്മുടെ ലക്ഷദ്വീപിൻ്റെ കഥയും അനുഭവങ്ങളും കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതുമാർഗം നമ്മുടെ ദ്വീപിലെ കഥകൾ മാത്രമല്ല നമ്മുടെ ജീവിതം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കും. അതുവഴി കൂടുതൽ ആളുകളെ ദ്വീപിലേക്ക് ആകർഷിക്കാനും കൂടെ നമുക്കത് ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.
0: ആദ്യം എഴുതി തുടങ്ങിയത് ഏതാണ്?
1: എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ ഒരു കഥയോ ചെറുകഥ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടില്ല. അതിന് കാരണവും ലക്ഷദ്വീപ് യാത്ര തന്നെയാണ്. കാരണം എൻ്റെ 15 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ലക്ഷദ്വീപ് വന്ന സമയത്ത് ലക്ഷദ്വീപിൻ്റെ യാത്രാ വിവരണം എന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിലുണ്ടായി ഇടുണ്ടായി. അത് പോസ്റ്റ് ചെയ്തോടുകൂടിയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ആളുകൾ അത് വായിക്കുകയും അത് മാസികകളിലും മാതൃഭൂമി പോലത്തെ യാത്രാ വിവരണത്തിലൊക്കെ വന്നതോടുകൂടിയിട്ട് എൻ്റെ എഴുത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറി. ആളുകൾ, പലതരം ആളുകൾ എന്നോട്, എന്നെ പരിചയമില്ലാത്ത ആളുകൾ, എന്നെ ഇത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും എന്നോട് സംസാരിച്ചു, നിങ്ങളുടെ എഴുത്ത് വളരെ മനോഹരമാണ്, നിങ്ങൾ കൂടുതൽ എഴുതണം. ചില ആളുകൾ നിങ്ങൾക്ക് ഈ കഥകൾ എഴുതാനുള്ള അല്ലെങ്കിൽ നോവലുകൾ എഴുതാനുള്ളൊരു ഒരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അത്ര ഇഷ്ടപ്പെട്ടോ? കാരണം ഞാൻ ഒരു 10-ാം ക്ലാസ്സുകാരനാണ്. കാരണം ഞാൻ കോളേജിൽ പോയിട്ടില്ല, മലയാള ഭാഷയുടെ വ്യാകരണം പോലും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എഴുത്തുകൾ എൻ്റെ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ദ്വീപുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എഴുത്തിലേക്ക് വന്നതെന്ന് പറയുന്നത്. എൻ്റെ ആദ്യ എഴുത്ത് യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ എന്ന് പറയുന്ന നോവലാണ്. താങ്കൾക്ക് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് എഴുതിയതോടുകൂടിയിട്ട് ആളുകൾക്ക് വളരെ ഇഷ്ടമായി. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വായിച്ചു, ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതോടുകൂടി കൂടുതൽ എഴുതാനും പഠിക്കാനുമുള്ള ഒരു ഓട്ടത്തിലായി. പിന്നെ അങ്ങനെയാണ് ഞാൻ ലക്ഷദ്വീപിൻ്റെ ചരിത്രം പഠിക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ ആന്ത്രോത്തി ദ്വീപിലുള്ള ലൈബ്രറിയിൽ പോയിട്ട് മാക്സിമം കിട്ടാവുന്ന ചരിത്രം വെറുതെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ടല്ല, പഠിക്കാൻ, ലക്ഷദ്വീപിൻ്റെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വായിക്കുകയാണ്. ആ സമയത്താണ് ദ്വീപോൽ

0: എന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ നിന്ന് ആ വലിയില്ലത്തുള്ള കുടുംബത്തെ മുഴുവൻ അടിച്ചു കൊല്ലുകയുണ്ടായി. അതിൽ ബി കുഞ്ഞ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു. പൂവത്തിയോടെ അടിയാൻ എന്ന് പറയുന്ന ഒരു യുവാവ് ആ ബി കുഞ്ഞിയെ ഒളിപ്പിച്ച് കൽപ്പിട്ടി ദ്വീപിലെ പാറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു എന്നാണ് കഥ. ആ പാറ എല്ലാവർക്കും അറിയാം, ലക്ഷദ്വീപിലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ആ കഥകൾ. ഞാൻ വീണ്ടും കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ആ കഥകൾ, ആ ഈ കുഞ്ഞി പിന്നീട് രക്ഷപ്പെട്ടു, അമ്മീനി പോയി എന്നാണ് ചരിത്രം. പക്ഷേ എൻ്റെ ചിന്തയിൽ നിന്ന് അങ്ങനെയല്ലായിരുന്നു വന്നത്. എന്തുകൊണ്ട് ഈ ബി കുഞ്ഞിക്ക് മറ്റൊരു കഥ ഉണ്ടായിക്കൂടാ? നമ്മൾ കുടുംബത്തെ നശിപ്പിച്ച ഒരു ഗവൺമെൻറ്റിൻ്റെ ഇതിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു വാശി ഉണ്ടാവേണ്ടതല്ലേ? കരഞ്ഞിരിക്കേണ്ടവളാണോ ബി കുഞ്ഞ്? അല്ല, അവളെ ഒരു യോദ്ധാവാണ്. അവൾക്ക് അത്രയും ധൈര്യമുണ്ടാകണം അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ. ആ ധൈര്യമുള്ള യോദ്ധാവിനെയാണ് ബി കുഞ്ഞി എന്ന കഥാപാത്രം ഞാൻ സൃഷ്ടിക്കുകയും ആമീൻ എന്ന് പറയുന്ന നോവലിലൂടെ പുനർജീവിപ്പിക്കുകയും ചെയ്തത്. ആ ബി കുഞ്ഞി തനിക്കുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി അവൾ ചെയ്യുന്ന പോരാട്ടമാണ് ആമീൻ എന്ന് പറയുന്ന എൻ്റെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച എൻ്റെ പുതിയ നോവൽ. എന്തായാലും ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച സ്റ്റേഷൻ കവരത്തി ആകാശവാണിക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഇനി എഴുത്തുകാരനെ കുറിച്ച്. സുബൈദയുടെയും മനോരമ പറമ്പിൽ ആലിക്കോയയുടെയും മകനായി കോഴിക്കോടിൽ ജനനം. പഠനം കോഴിക്കോട് മീൻചന്ത ഗവൺമെന്റ് സ്കൂളിൽ. മൊബൈൽ ഫോൺ സർവീസിംഗ്, ഇലക്ട്രോണിക്സ് എന്നിവ പഠിച്ച് ജോലി ചെയ്ത് ജീവിതം മെച്ചപ്പെടുത്തി. ലക്ഷദ്വീപിൽ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്തു വരുന്നു. ആനുകാലിക മാധ്യമങ്ങളിലും യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും യാത്രാ വിവരണം പ്രശസ്തരായ ബ്ലോഗ് എഴുത്തുകാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ ലക്ഷദ്വീപ് യാത്ര എന്ന യാത്രാ വിവരണത്തിന് യാത്രാ വിവരണത്തിലെ അധികായകരായ സെഞ്ചാരി ഫേസ്ബുക്ക് ഗ്രൂപ്പ് നൽകുന്ന ട്രാവൽ സീരീസ് ഓഫ് ദി വീക്ക് എന്ന അവാർഡിന് അർഹനായിട്ടുണ്ട്. ഭാര്യ അർഫിൽ ഹുസ്നി, മക്കൾ മുഹമ്മദ് റൈഹാൻ, മുഹമ്മദ് അഫ്റാസ് അലി, കൻസ അസ്കില മിഹറാജ്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം, കാതോർക്കാം. ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
3: ഇനിയൊരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.

കാലാവസ്ഥ അറിയിപ്പുകൾ. 2026 June 27 വൈകിട്ട് കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ആയതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. നാളെ ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി ഉയർന്ന താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അമിനി ഉയർന്ന താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് ഉയർന്ന താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.1 ഡിഗ്രി സെൽഷ്യസ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാലാവസ്ഥ അറിയിപ്പുകൾ. ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫിൻ ഫോറിഷ എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി ഫെൻഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫൂരിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഒരു സംരംഭകയും ആന്ത്രോത്ത് ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഫർഹാന തസ്ലീന ബാനു. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല അവ യാഥാർത്ഥ്യമാക്കാനും ധൈര്യപ്പെടുന്ന സ്ത്രീകളാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രചോദനം. സ്വന്തം കഴിവിലും ആത്മവിശ്വാസത്തിലും വിശ്വസിച്ച് ഒരു സംരംഭം ആരംഭിക്കുകയും ഇന്ന് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സംരംഭകയാണ് ഫർഹാന. അവരുടെ അനുഭവങ്ങളും സ്വപ്നങ്ങളും ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നു. നമസ്കാരം. ആകാശവാണി കവർത്തി നിലയത്തിന്റെ ഫെൻഫൂർച്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് ഫർഹാന എന്നാണ്. ഞാൻ ലക്ഷദ്വീപുകാരിയാണ്. ഞാൻ ജനിച്ചത് ആന്ത്രോത്ത് ദ്വീപിലാണ്. എന്റെ ഫാമിലി അംഗം എന്ന് പറഞ്ഞാൽ 6 അംഗങ്ങൾ അടങ്ങുന്നതാണ് എന്റെ ഫാമിലി. എന്റെ അമ്മക്കും പാപ്പക്കും ഞങ്ങൾ 4 കുട്ടികളാണ് ഉള്ളത്. 1 ആൺകുട്ടിയും 4 പെൺകുട്ടികളാണ് ഉള്ളത്. എന്റെ കല്യാണം കഴിഞ്ഞതാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഞാൻ ആന്ത്രോത്ത് ദ്വീപിലാണ് ജനിക്കുന്നത്. എന്റെ ഉമ്മ മലപ്പുറംകാരിയാണ്. എന്റെ പാപ്പ ആന്ത്രോത്തുകാരനാണ്. എന്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലും ലക്ഷദ്വീപിലായിരുന്നു. ഞങ്ങളുടെ വീട് എന്ന് പറയുമ്പോൾ ചെറിയ ഓലവടഞ്ഞ വീടായിരുന്നു. പാപ്പക്ക് ആ ടൈമിൽ ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെയായിരുന്നു എന്റെ പാപ്പക്ക് ജോലി കിട്ടുന്നത്. അതുവരെ ഉള്ളത് കൊണ്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോയിരുന്നത്. പിന്നെ എന്റെ പാപ്പക്ക് ജോലി കിട്ടി. എന്റെ പാപ്പ സ്വന്തമായിട്ട് വീടും എടുത്തു. ആ ടൈമിലായിരുന്നു പാപ്പക്ക് വേറെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അങ്ങനെ ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന ടൈമിലായിരുന്നു ഞാൻ കവരത്തിയിൽ എത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ട്രാൻസ്ഫറായി നാട്ടിലേക്ക് തന്നെ പോയി.
0: സ്വന്തം നാട്ടിൽ നിന്ന് മാറി മറ്റൊരു ദ്വീപിലെത്തി പുതിയ ജീവിതം തുടങ്ങുക എന്നത് തന്നെ വലിയൊരു തീരുമാനമാണ്. കവരത്തിയിലേക്ക് വരാനും ഇവിടെ താമസിക്കാനും കാരണമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
1: ഞാൻ കരയിലായിരുന്നു കൂടുതലായിട്ടുള്ളത്, മലപ്പുറം. ഞാൻ കല്യാണം കഴിച്ച് അവിടെയായിരുന്നു ഫസ്റ്റ് ടൈമിൽ എന്റെ ഹസ്ബൻഡ് ജോലി കിട്ടി പോകുന്നത്. ആ ടൈമിൽ ഞങ്ങള് എന്റെ ഹസ്ബൻഡ് കോൺട്രാക്ട് രീതിയിൽ ഒരു പണി അവിടെ എടുത്തു. ചെറിയ ഇഷ്യൂസ് വന്നു അവിടെ ഞങ്ങൾ വർക്ക് ചെയ്തെടുത്തുനിന്ന്. കൂടെയുള്ള ആൾക്കാർ തന്നെ നമ്മളെ കുറച്ച് പ്രോബ്ലത്തിൽ ഞങ്ങൾ വീണുപോയി. അങ്ങനെ ഞങ്ങള് അതിന്ന് കരയേറി ഞങ്ങൾ ദ്വീപിലേക്ക് വന്നു, ആന്ത്രോത്ത് ദ്വീപിലേക്ക് വന്നു. ആ ടൈമിൽ ഞങ്ങളെ കുറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കടങ്ങളായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉബൈദിന്റെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ എന്റെ ഉമ്മയും ഉപ്പയും ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളെ സഹായിച്ചത്. പിന്നെ ചെറിയൊരു ഇഷ്യൂസ് ആയപ്പോഴാണ് ഞാൻ കവരത്തിയിലേക്ക് കാണിക്കാനായിട്ട് വന്നത്. ആ ടൈമിൽ എന്റെ പാപ്പാക്ക് ഇവിടെയായിരുന്നു ജോലി. അപ്പൊ ഞാൻ വന്ന ടൈമിൽ വീട്ടിൽ കുറെ ദിവസങ്ങൾ ഇരിക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഞാൻ വെറുതെ ഇരിക്കല്ലേ വീട്ടിൽ, എന്തെങ്കിലും ജോലിക്ക് പോയാൽ പൈസ കിട്ടൂലേ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ ഫസ്റ്റ് പോകുന്ന എഡ്യൂക്കേഷൻ ഡയറക്ടറിന്റെ വീട്ടിലേക്കാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അവിടെ ഒരുപാട് നല്ല ആൾക്കാരായിരുന്നു അവര്, നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. മാഡം നല്ല ആളായിരുന്നു. അപ്പൊ ഞങ്ങള് കുഴപ്പമില്ല, ഞാനങ്ങനെ പണിക്ക് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു ഈ പൈസ കൊണ്ട് എനിക്കിത് മുന്നോട്ട് പോയി കിട്ടൂല എന്ന് എനിക്ക് തോന്നി.
0: ഓരോ വിജയത്തിനും പിന്നിൽ ഒരുപാട് കഠിനാധ്വാനം ഉണ്ടാകാറുണ്ട്. സ്വയം ഒരു സംരംഭം തുടങ്ങണം എന്ന ചിന്ത എങ്ങനെ മനസ്സിൽ വന്നു?
1: ഒരുപാട് കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് പൈസ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് ചെറിയ പൈസ കൊണ്ട് എവിടെ എത്തൂല, ആരതും കൊടുത്തെത്തൂല എന്ന് എന്റെ മനസ്സിൽ ചിന്ത വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാനിപ്പൂരി ഉണ്ടാവും. പാനിപ്പൂരിയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ മാഷാല്ലാ അത് നല്ല കച്ചവടം പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ പാനിപ്പൂരിന്റെ ഇതെന്ന് കുറച്ച് കുറച്ച് മാറ്റി മാറ്റി ഞാൻ വെച്ചു. ഞാൻ വിചാരിക്കുന്നു ആ പാനിപ്പൂരി കൊണ്ട് പിന്നെയും എനിക്കിത് ബുദ്ധിമുട്ടുകൾ തീരാന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കടയിട്ടൂടാ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു.

0: ഒരുപാട് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡും എന്റെ പാപ്പയും ആണ് കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു കട ഇൻഷാല്ല കുറെ ബുദ്ധിമുട്ടുകൾ താണ്ടി ഞങ്ങളായി കട ഇട്ടു. ആദ്യം കട ഇട്ടെടുത്ത് കുറെ പ്രോബ്ലങ്ങളായിട്ടാണ് ഞങ്ങൾ വേറെ കട തിരഞ്ഞെടുത്ത്.
1: തുടക്കത്തിൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരുന്നത് സ്വാഭാവികമാണല്ലോ. ആദ്യകാലത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? അവയെങ്ങനെയാണ് മറികടന്നത്?
0: ആദ്യം ഞങ്ങള് ഫസ്റ്റ് കട തുടങ്ങാനായിട്ട് ഞങ്ങൾ വേറൊരു ഏരിയ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിൽ മുന്നേ ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങളൊരു മൂവിംഗ് ട്രക്ക് ഒരാളെ കയ്യിൽ പൈസ കൊടുത്ത് വാങ്ങിയെടുത്ത് ഞങ്ങൾ പിന്നെ ആദ്യമായിട്ട് ഒരു മൂവിംഗ് ട്രക്കായിരുന്നു ഞാൻ ആ പാനിപ്പൂരിന്റെ ബിസിനസ്സിൽ നിന്ന് ഒരു മൂവിംഗ് ട്രക്കായിരുന്നു ഞാൻ അവിടെ നിന്ന് എടുത്തത്. അങ്ങനെ പൈസ കൊടുത്ത് അന്ന് പൈസയും കൊടുത്ത് ആ മൂവിംഗ് ട്രക്ക് എടുത്ത ടൈമിലാണ് ചെറിയ ഇഷ്യൂസ് ആവുന്നത്. ഞാനും എന്റെ ബാപ്പയും എന്റെ ഹസ്ബൻഡും എന്റെ ഹസ്ബൻഡിന്റെ അനിയനും കൂടിയാണ് ആ വണ്ടി എങ്ങനെയോ ഞങ്ങള് ഉന്തിക്കൊണ്ടുപോയി ഞങ്ങളുടെ വീട്ടിലെത്തിച്ചത്. കോട്ടേഴ്സിലായിരുന്നു അപ്പൊ താമസിക്കുന്നത്, പാപ്പാന്റെ അടുത്തായിരുന്നു. ടൈമിൽ ഞാനത് ഊന്തി എങ്ങനെയോ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ അവരെ എത്തിച്ചു. അങ്ങനെ ഞങ്ങളത് എത്തിച്ച് ആ പ്രോബ്ലം അവിടെ സോൾവ് ആയി. പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞാല് ഞങ്ങള് പിന്നെ വണ്ടി ഇടാനുള്ള സ്ഥലം എവിടെ വെച്ച് നമുക്ക് കച്ചവടം ചെയ്യാൻ കഴിയും എന്നൊരു സ്ഥലം. എന്റെ കയ്യിൽ മൂവിംഗ് ട്രക്കിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൂവിംഗ് ട്രക്കിന്റെ ലൈസൻസും എടുത്തു. അങ്ങനെ അത് ഇടാനുള്ള സ്ഥലമാണ് ഇനി എനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെ ലാസ്റ്റ് അന്വേഷിച്ചുകൊണ്ട് പോയി തെരഞ്ഞുകൊണ്ട് പോയി ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി. നമ്മുടെ പാർക്കിന്റെ അടുത്തായിരുന്നു ആ സ്ഥലം ഉള്ളത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ആ പാർക്കിന്റെ അവിടെ ആ വണ്ടി കൊണ്ടുപോയിട്ടു. അവര് നല്ല സപ്പോർട്ടായിരുന്നു. ഈ കാടുകാര് ഒരുപാട് സഹായിച്ചു അവിടെ റെഡിയാക്കാനും അവിടെ മരം വെട്ടി സെറ്റാക്കാനും ഒക്കെ ഒരുപാട് സഹായിച്ചു. അയാളും സഹായിച്ചു, അവരെ കുട്ടികളും സഹായിച്ചു. അപ്പൊ അവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പ്രശ്നമാണ്. പിന്നെ ഒരുപാട് ചോദിച്ചു ചോദിച്ച് ലാസ്റ്റ് ഒരുപാട് കയറി ഇറങ്ങി ഒരുപാട് ആൾക്കാരോട് സഹായിച്ചു, അവരൊക്കെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയ അന്നാണ്, ഒരു മാസം ശേഷമാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത്. അത് കിട്ടിയ ശേഷമാണ് ബാക്കി പ്രോബ്ലങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ അവിടെ കട നടത്തേണ്ടെന്ന് ഒരു തീരുമാനം വന്നു. ഒരുപാട് പൈസ അവിടെ ചെലവായി, ഏകദേശം 100,000 അടുക്ക് വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവിടെ ചെലവായി. എന്നിട്ട് കൂടിയും ഞങ്ങൾക്ക് എന്താ അവിടെ കട നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു മൂവിംഗ് ട്രക്കിന്റെ. അപ്പൊ അതിന്റെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കാർഡൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങളത് വണ്ടി കൊണ്ടുവരാൻ അയച്ചു. ആ ടൈമില് ഞങ്ങൾ വണ്ടി രാത്രിയാണ് കൊണ്ടുവരുന്നത്. ഞാനും എന്റെ ഹസ്ബൻഡും ബാപ്പനോട് പറഞ്ഞു ഞങ്ങൾ വരണ്ട ഊന്തണ്ട എന്ന് പറഞ്ഞപ്പോ തന്നെ ബാപ്പ ഞങ്ങളെ കണ്ടപ്പോ അപ്പൊ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്റെ ബാപ്പ. അങ്ങനെ ബാപ്പയും ഞങ്ങളൊക്കെ ഈ വണ്ടി ഇങ്ങനെ ഊന്തിക്കൊണ്ടുവന്ന് അതുപോലെ തന്നെ വേറെ റൂട്ടിൽ നിന്ന് രണ്ടുപേരെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടിട്ട് കവരത്തിയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പിന്നെ ആന്ധ്രത്തിലുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവര് മുൻപരിചയമില്ല ഞങ്ങളെ, എന്നിട്ട് ഞങ്ങളെ വന്ന് അവര് സഹായിച്ചു. അവരവിടെ വരെ ഊന്തിക്കൊണ്ടുപോയി വെക്കാനായിട്ട് സഹായിച്ചു. പിന്നെ അതൊക്കെ വെച്ച് കഴിയുമ്പോഴാണ് വാപ്പക്ക് നെഞ്ചു വേദന വന്നു എന്ന് പറഞ്ഞു. അതിനു മുന്നേ വാപ്പ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നെഞ്ച് വേദന ഉണ്ടെന്ന് വാപ്പ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെയും വാപ്പ എന്നോട് അത് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്തു, വാപ്പ നടക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് വാപ്പനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ പോകുമ്പോഴാണ് പറയുന്നത് വാപ്പക്ക് അറ്റാക്ക് ആണെന്ന്, മേജർ അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് പേടിച്ചു ഞാൻ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഒരുപാട് പേടിച്ചു. ബാപ്പ എന്നിട്ടും ബാപ്പ പറയുന്ന ഒറ്റ വാക്ക് മാത്രം, മക്കളെ നിങ്ങൾ കട തുടങ്ങ എന്നൊരു ഇത് ബാപ്പ പിന്നെയും പിന്നെയും പറയുന്നുണ്ട്. നിങ്ങൾ ഏത് നോക്കണ്ട, എന്നെ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ആ കട ഫസ്റ്റ് ഓപ്പൺ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ബാപ്പ ഒരുപാട്. ഞങ്ങൾക്കത് കേട്ട ടൈമില് ഞാൻ വിചാരിക്കുന്നു ബാപ്പാന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് എന്തായാലും കട തുടങ്ങണം, ഇനി പിന്നോട്ട് മാറിയാൽ ശരിയാവൂല എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡും പറഞ്ഞു. ഹസ്ബൻഡ് ഒരു വാശി തന്റെ ബാപ്പാന്റെ ഒരു ഇതിൽ തന്നെ എനിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, എന്നിട്ട് അതിന്റെ ബാഗിൽ പോയി. എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, പാപ്പ അവിടെ കിടക്കാണ്, പാപ്പനെ എങ്ങനെയെങ്കിലും കരക്കേറ്റണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ച് നോർമൽ ആയ ടൈമിലാണ് പാപ്പനെ ഓപ്പറേഷൻ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പാപ്പനെ കേറ്റുന്നത്. അങ്ങനെ പാപ്പനെ കേട്ടിട്ടും കൂടി എന്റെ മനസ്സ് ശരിയില്ല, എന്നാ ഇനി എന്ത് ചെയ്യും എന്നാലൊരു ഇതുപോലെ. എന്നിട്ടും പാപ്പ തന്ന ധൈര്യത്തില്, എന്റെ അസ്മിത തന്ന ധൈര്യത്തില് ഞാൻ എന്ത് ചെയ്തു, ആ കടയിലുള്ള ഒരുപാട് ഇതൊക്കെ ഞങ്ങള് നോക്കി. എന്നിട്ട് ഞങ്ങള് അങ്ങനെ കറണ്ട് കിട്ടിയ പിറ്റിയാന്നാണ് പറയുന്നത്, ഇന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെ പിന്നെ അവിടെ കട നടത്തേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് സങ്കടമായി, ഒരുപാട് പൈസ അവിടെ ചിലവായതാണ്. ഇല്ലാത്ത പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചെടുത്ത് അവിടെ വരെ എത്തിച്ചതായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടം അവിടെ നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഞാൻ വിചാരിക്കുന്നു അവിടെ തോറ്റാ ശരിയാവൂല, വീണ്ടും നോക്കണം, ശ്രമിക്കണം എന്ന് എന്റെ മനസ്സ് പറഞ്ഞു. എന്റെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഒരു സന്തോഷത്തായിട്ട്, കടനില്ലാത്തൊരു ലൈഫ്, സന്തോഷത്തായിട്ട് ജീവിക്കാനുള്ള ഒരു ലൈഫ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ തീരുമാനം മുന്നോട്ടെടുത്തത്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എന്നെ പോലെ ഏതെങ്കിലും കടയുണ്ടോ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ പറ്റത്തില്ല, ഒരുപാട് സാധനങ്ങൾ വാങ്ങിയതാണ്, നിർത്താൻ പറ്റത്തില്ല, എന്തായാലും മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ എളാമാൻ്റെ ഒരു കട ഉണ്ട്, ഒരു ചെറിയ പെട്ടിക്കടയാണ്, നിനക്കത് പറ്റുമോ, അതിൽ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, എൻ്റെ ഹസ്ബൻഡും കൂടി, ആദ്യം എൻ്റെ ഫ്രണ്ടും ഞാനും കൂടി ആയിരുന്നു നോക്കാൻ പോയത്. അതേ അവർ വീട്ടിൽ പോയി ചോദിച്ചു. അവർ പറഞ്ഞു, ആ നിങ്ങൾ നടത്തിക്കോ, ഒരു പ്രശ്നവും, ചെറിയ വാടകയായിരുന്നു, ചെറിയ പെട്ടിക്കടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്. എനിക്കപ്പോൾ ടൈമിൽ സന്തോഷമായി, പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനത്തൊരു സ്ഥലം കിട്ടുമെന്നും കട ഇതാക്കാൻ പറ്റുമെന്നൊന്നും എൻ്റെ ഒരു ഇതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഞാൻ ഹസ്ബൻഡും സന്തോഷമായി. ഞങ്ങൾ പോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത്, അവിടെ കറണ്ടും ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ പണിയും കഴിച്ചു. ഹസ്ബൻഡ് ഒറ്റ വാശി പറഞ്ഞു, പെട്ടെന്ന് കട തുടങ്ങണം, വാപ്പയുടെ ആഗ്രഹമല്ലേ, പെട്ടെന്ന് വാപ്പ വരുമ്പന്നെ തുടങ്ങണം. ഞങ്ങളൊന്നും നോക്കിയില്ല, ആ ടൈമിൽ എൻ്റെ കയ്യിൽ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ, ഈ കടക്കുള്ള സാധനമേ വാങ്ങാൻ പറ്റിയുള്ളൂ, പിന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അതിൽ ചായക്കായാലും വെള്ളറ്റിലായാലും ഒരു എമൗണ്ട് വെച്ച് വാങ്ങണം. അപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അപ്പം എന്നെ ഒരുപാട് സഹായിച്ചു ഒരു കടയിലെ ഒരു വ്യക്തി. അവർ സഹായിച്ച ഒരു ഇതിൽ കൊണ്ട് അന്ന് തന്നെ ഞങ്ങൾ കട സ്റ്റാർട്ട് ചെയ്തു. മാഷാല്ലാ,
1: ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ തീർച്ചയായും സന്തോഷം തോന്നുമല്ലോ. ഇന്നിപ്പോ പിന്നിലേക്ക് നോക്കുമ്പോൾ ഈ വളർച്ചയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു?
0: ആദ്യം ചെറിയൊരു സംരംഭമായിരുന്നു ഞാൻ തുടങ്ങിയത്, ഇപ്പോ മാഷാല്ലാ കുറച്ചുകൂടി ഉയർന്നെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ പ്രതീക്ഷയില്ല ഇവിടെ വരെ എത്തുമെന്ന്. എന്റെ പാപ്പ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ വീണപ്പോ ഞങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, നീ ഒരുപാട് ആൾക്കാരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട് ഓരോ ടൈമില്. നമ്മളൊരു അടി വീയുമ്പോൾ നമ്മളെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ടെന്ന് വിശ്വാസം ഉണ്ടായാലേ അവർക്ക് ഉയരാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ എന്തായാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. എനിക്കിപ്പോ പിന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്.
1: ഈ യാത്രയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു പാഠം, വലിയൊരു പാഠം എന്താണ്?
0: നമ്മൾ പിന്നോട്ട് വെക്കുന്ന കാല് മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എന്തായാലും മുന്നേറും, അത് ഉറപ്പാണ്. നമ്മൾ പിന്നോട്ടാകും പോലെ നമ്മുടെ മനസ്സും പിന്നോട്ടാകും. നമ്മൾ മുന്നോട്ട് വെക്കുന്ന പോലെ നമ്മുടെ മനസ്സും മുന്നോട്ട് തന്നെ പോകും.
1: ഇന്നിപ്പോ പല സ്ത്രീകളും സ്വന്തം കഴിവുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോടും യുവതികളോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് ഇവിടുത്തെ സ്ത്രീകളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഒരുപാട് ആൾക്കാര് അടിച്ചു താത്താനായിട്ടുണ്ടാവും. നമ്മളൊരു സ്ത്രീയാണ്, മുന്നോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പറഞ്ഞാല് ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും പുറത്തുനിന്നായാലും നമ്മൾ മുന്നോട്ട് തന്നെ ശ്രമിക്കുക പോവാനായിട്ട്. അപ്പം നമ്മളെ ആൾക്കാർ മനസ്സിലാക്കുള്ളൂ, നമ്മളെ ഫാമിലി ആയാലും ഹസ്ബൻഡ് ആയാലും ആരായാലും. നമ്മളത് നടത്തി കൊടുത്താലേ അവരത് വിശ്വസിക്കുള്ളൂ, അതുവരെ അവരാരും നമ്മളെ വിശ്വസിക്കൂല. മെയിൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നോക്കിയിട്ട് കാര്യമല്ല, എന്ന് ചെയ്താലും മുന്നോട്ട് ശ്രമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ.
1: വളരെ നല്ലൊരു അനുഭവങ്ങളാണ് നിങ്ങളിവിടെ പങ്കുവച്ചത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിട്ടെന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
0: ഇങ്ങനൊരു അവസരം തന്നതിന് ആകാശവാണി കവരത്തിന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺ ഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി സംരംഭകയും ആന്ധ്രോത്വദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി ഫർഹാന. ഈ പരിപാടി തയ്യാറാക്കിയത് ബി സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.
2: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റംസിന ബീഗം, ചണ്ടിപ്പുര.

0: ഫാർട്ട് ഫെത്തി ആകാശവാണി കവരത്തി ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മാർക്കസ് പ്ലേ സ്കൂളിലാണ്. ഇവിടെ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു ടീച്ചറിനെ പരിചയപ്പെടാം. ഇത് ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. പേരൊന്ന് പറയാമോ?
1: ഫർസാന സ്വദേശം കവരത്തി.
0: ഫർസാന ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഞങ്ങള് 8 പേരുണ്ട്. ഉമ്മയും ബാപ്പയും അവര് മരിച്ചുപോയി. പിന്നെ 8 പേരുണ്ട്, രണ്ടാങ്ങളമാരും 6 പെങ്ങൾ.
0: ഓക്കെ, നിങ്ങളപ്പോ ഒരു വലിയൊരു ഫാമിലിയാണല്ലേ.
1: അതെ.
0: ഇവിടെ പ്ലേ സ്കൂൾ വന്നിട്ട് എത്ര വർഷമായി?
1: ഞാന് ഇപ്പോ 13 വർഷമായി. ജൂൺ 2nd ആയിരുന്നു. ഇപ്പോ ഈ ജൂണിന് 2nd വർഷം തികഞ്ഞു.
0: ഇപ്പൊ 13 വർഷമായാലേ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ കുട്ടികളോട് ഇങ്ങനെ ഇടപെടാനും കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാനും ഒക്കെ?
1: ആ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ അന്ന് തുടങ്ങിയിട്ട് ഇപ്പോ നേരത്തെയുള്ള കുട്ടികൾ ഇപ്പോ 9th ക്ലാസ്സായി.
0: ഏകദേശം എത്ര കുട്ടികളുണ്ട് ഇവിടെ?
1: 35 പേരുണ്ട്.
0: ടീച്ചർ ഹെൽപ്പർമാരെ ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ?
1: ഞങ്ങള് 5 പേരുണ്ട്. ടീച്ചറായിട്ട് ഞാനാണ്. പിന്നെ മറ്റുള്ളവരും ഇപ്പോ ഹെൽപ്പർ എന്ന് അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങളെല്ലാരും ടീച്ചർമാരാണ്. സുലു ടീച്ചർ, നിസാ ടീച്ചർ, റാമീസ 5 പേരുണ്ട്.
0: സാധാരണ ഇപ്പോ പ്ലേ സ്കൂൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് തൊട്ടാണ് കുട്ടികൾ ഇങ്ങനെ എടുക്കുന്നത് ഇവിടെ?
1: 2 സ്റ്റാർട്ടിങ്ങിൽ എടുക്കും. പിന്നെ 3 വയസ്സ് 3.5 ആകുമ്പോഴത്തേക്കും LKG UKG കൊണ്ടുപോകും. ഇവിടത്തെ LKG സ്കൂൾ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് സ്കൂൾ, അവിടെ കൊണ്ടുപോകും. പിന്നെ GQ ഉണ്ട്, അവിടെയും ചേർക്കും.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു 2 പാട്ട് പാടി.

0: നിട്ടും ഒരു തരി അരിമണി പോലും തിന്നാൻ കിട്ടിയില്ല. സഹറക്കുട്ടി വന്ന് അരിമണി വിതറിയപ്പോൾ കുഞ്ഞിക്കോഴി വന്ന് വയറു നിറച്ചല്ലോ. ഈ പാട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അവര് പാടും, നല്ല ഭംഗിയായിട്ട് പാടും.
1: വളരെ അടിപൊളിയായിട്ടുണ്ട് പാടിയത്.
0: എനിക്ക് ഇപ്പൊ സങ്കടമൊക്കെ വന്നാലും, വീട്ടിൽ എന്തെങ്കിലും സങ്കടം വന്ന മനസ്സിൽ സങ്കടം ഉണ്ടാകും, സ്കൂൾ വന്നാലും പിന്നെ സങ്കടമൊന്നും ഇല്ല. ഇവിടത്തെ കുട്ടികളും അങ്ങനെ ആയിട്ട് അവരുമായിട്ട് ഇടപെട്ട് സന്തോഷമായിരിക്കും. പിന്നെ വേറൊരു നമ്മളെ മനസ്സിലൊരു ചിന്തയും ഉണ്ടാവില്ല. നല്ല ഹാപ്പിയാണ്. സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളെ നോക്കാനും ഇഷ്ടം.
1: ഇവിടെ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് ആരാ? ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ മാനേജ്മെന്റ് ഉണ്ടാവില്ലേ, അതാരാ?
0: മാനേജ്മെന്റിൽ കുറെ പേരുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഉള്ളത് മോഹസിൻ സാറാണ്. ഞങ്ങൾക്ക് വലിയ കാര്യമാണ്, എല്ലാ കാര്യവും ഞങ്ങളെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സാറാണ്.
1: മാഷാല, നല്ലൊരു സംരംഭമായിരിക്കട്ടെ ഇത്. നമ്മുടെ ആകാശവാണിയിലെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
0: ആ, കേൾക്കാറുണ്ട്, ദിവസവും കേൾക്കും. ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിലൊന്ന് പാടണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്ന് സാധിച്ചു. താങ്ക് യു, വളരെയധികം നന്ദിയുണ്ട്.
1: ഈ പാട്ടുപാട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
0: ഞങ്ങളെ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു, നമ്മുടെ നബിയുടെ പാട്ടായിരുന്നു. അവര് കുട്ടികളെപ്പോഴും പാടും ആ പാട്ട്, അതാണ് എനിക്കിഷ്ടം. സീക്കിയുടെ കുട്ടികൾക്കും, മാർക്കസ് പ്ലേ സ്കൂളിലെ കുട്ടികൾക്കും, മാർക്കസ് ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ഉപ്പാവുമ്മെന്നുള്ള പാട്ടുണ്ടാവില്ലേ, ആ പാട്ട്.
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചരാം. ഫാട്ട്ഫെട്ടി എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിനും ഒരുപാട് നന്ദി.
0: താങ്ക് യു.

0: ഫാട്ടു ഫെട്ടി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.
1: ഇനിയൊരു മഹൽ ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷഹനാസ് ബീഗം, ചാച്ചാളകപ്പാട. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: വഴികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പയെടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പയെടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്. PMMY കീഴിൽ മുദ്രാ വായ്പ നേടുന്നതിന് ഒരു ബാങ്കറെ സമീപിക്കാൻ ഇത് വായ്പ തേടുന്നയാളെ സഹായിക്കും. ഈ ആപ്പിൽ സാമ്പിൾ വായ്പ, അപേക്ഷാ ഫോമുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗപ്രദമായ വായ്പയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകളും ഉപയോക്താക്കൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും.
0: പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi has arrived in Victoria for a 3-day visit to Seychelles. He was given a warm welcome by the President of Seychelles, Dr. Patrick Hermini, at the airport. Appreciating the gesture, Prime Minister Modi reiterated that Seychelles is a valued maritime partner and a close friend in the Indian Ocean. Mr. Modi said he is looking forward to a productive visit aimed at further strengthening India and Seychelles' long-standing ties and enhancing cooperation for the benefit of the people of both nations. Prime Minister Modi also thanked the Indian diaspora for the warm welcome at the airport. He said the manner in which the Indian diaspora has preserved and celebrated culture from different parts of India is appreciable. Prime Minister Modi will be the guest of honour at celebrations marking the historic 50th anniversary of independence of Seychelles. U.S. Secretary of State Marco Rubio has praised Prime Minister Narendra Modi's leadership, saying India has made significant economic progress and is playing a bigger role on the global stage. In an interview with a news agency at the White House, Mr. Rubio said the Trump administration views India as one of the U.S.'s closest strategic partners. He said Prime Minister Modi has led a country that is making strong economic gains and becoming an increasingly influential global power. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in his Mann Ki Baat program on Akashvani tomorrow. The 135th episode of the monthly radio program will be broadcast across the entire Akashvani and Doordarshan network, the AIR news website and the news on AIR mobile app. The Sri Ram Janmabhoomi Tirth Kshetra Trust has officially acknowledged the resignations of General Secretary Champat Rai and Trustee Anil Mishra. Treasurer of the Sri Ram Janmabhoomi Tirth Kshetra, Swami Govind Devgiri Maharaj, today issued a statement on this issue. The statement said, "The resignations will be discussed in the next meeting." It also assured that the silver, bricks and jewellery donated by devotees are accounted for. The trust in this letter said it is deeply saddened, hurt and extremely distressed by recent incidents at the Ayodhya Ram temple. It also confirmed an FIR has been registered in the donation-related case based on the SIT's interim report, with legal proceedings underway. In Tamil Nadu, the MDMK party led by Vaiko has ended its 9-year alliance with the DMK. The party general secretary Vaiko led a general council meeting in Chennai today, during which a general resolution was passed for withdrawal from the alliance. The MDMK alleged that attempts were made to weaken the party. The MDMK has 2 MLAs in the assembly. The Intermeteorological Department has predicted heavy to very heavy rainfall over sub-Himalayan West Bengal and Sikkim during the next 2 days. The weather agency also forecast heavy rainfall over Bihar, Chhattisgarh, coastal Andhra Pradesh, coastal Karnataka, Tamil Nadu, Puducherry, Karaikal and in some parts of northeast India today. In US Open Badminton, India's Devika Sehag, Kidambi Srikanth and Ronak Chauhan have reached the semi-finals at the Titan Gym in the California State University. Devika caused a major upset, defeating third seed Riko Gunji of Japan in straight games 22-20, 21-19 in the women's singles quarterfinals. In men's singles, Srikanth defeated Chinese Taipei's Liao Zhuo Fu 21-9, 12-21, 21-8 to stay on course for a possible all-India final. Ronak Chauhan also advanced, beating Israel's Misha Zilberman 23-21, 21-11. India have reached the quarterfinals of the Badminton Asia Junior Mixed Team Championships with a convincing 2-0 victory over Kazakhstan in their opening Group C match in Yatsushiro, Japan. The girls' doubles pair of Durga Isha Kandrapu and Kirti Manchala gave India a strong start. Puneet Suresh and Deepthi Raj Aditi then extended India's lead. The Indian team went on to dominate the remaining matches and comfortably sealed the tie. India are placed in Group C alongside Chinese Taipei, Kazakhstan and the Philippines. Their next match against Chinese Taipei will decide the group winner. And with that, we end this news bulletin.
3: Akashvani, Samayam, 6 mani kazhinju 10 minute. ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനിൽ 100,000 പേർ പിന്നിടുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയായി എറണാകുളം. ജൂൺ 26 വൈകുന്നേരം 5 വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 104,491 പേർ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തി. സ്വയം വിവരശേഖരണം നടത്താനുള്ള സമയപരിധി ഈ മാസം അവസാനിക്കുമെന്നതിനാൽ എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന വെബ്സൈറ്റ് വഴി വിവരശേഖരണം പൂർത്തിയാക്കാവുന്നതാണ്. ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി നാളെ 5 വയസ്സുവരെയുള്ള 162,529 കുട്ടികൾക്ക് ജില്ലയിൽ പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ഷാഹിർഷ അറിയിച്ചു. ഇതിനായി 1993 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലെ സ്ഥിരം ബൂത്തുകൾക്ക് പുറമെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ, ബോട്ട് ജെട്ടികൾ, മാളുകൾ എന്നിവിടങ്ങളിൽ ട്രാൻസിറ്റ് ബൂത്തുകൾ പ്രവർത്തിക്കും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായി മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 9 ടി ജെ വിനോദ് എംഎൽഎ ചേരാനെല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിക്കും. തെരുവുനായ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് സമഗ്ര പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ആസൂത്രണ സമിതി തീരുമാനിച്ചു. ജില്ലാ പ്ലാൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി കൂടുതൽ ഡോഗ് കാച്ചേഴ്സിനെ സജ്ജമാക്കും. വന്ധീകരണം നടത്തുന്ന നായകൾക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ കൂടുതൽ ഷെൽട്ടർ സംവിധാനങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ചെറുപ്പക്കാരുടെ ജീവിതം പുകച്ചു കളയേണ്ടതല്ലെന്നും ജീവിതമാണ് ലഹരി എന്ന് കണ്ട് വളരാൻ യുവത്വത്തിന് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ കോംപ്രമൈസ് അപ്രോച്ച് ആയിരിക്കും സർക്കാരിന്റേത്. കൊച്ചി നഗരത്തിന്റെ രാത്രികാല ജീവിതത്തിന് തടസ്സമില്ലാതെയും മാഫിയകളുടെ ഭയമില്ലാതെയും ജനങ്ങൾക്ക് 24 മണിക്കൂർ സമയവും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയുന്ന ആക്റ്റീവ് ആന്റ് റെസ്പോൺസിബിൾ നൈറ്റ് ലൈഫ് ഒരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരവുമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഉറപ്പാക്കുന്ന പ്രിയദർശിനി സൌജന്യ യാത്ര പദ്ധതിക്ക് എറണാകുളം ജില്ലയിൽ മികച്ച തുടക്കം. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എറണാകുളം ബോട്ട് ജെട്ടി സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ MP നിർവഹിച്ചു. സൌജന്യ യാത്ര എന്നതിലുപരിയായി KSRTC എന്ന പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മികച്ച പദ്ധതിയാണിതെന്ന് MP പറഞ്ഞു. എറണാകുളം ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂരിലേക്കായിരുന്നു പദ്ധതിയുടെ ആദ്യ സർവീസ്. എറണാകുളം യൂണിറ്റിന് കീഴിലുള്ള മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: ചലച്ചിത്രഗാനമാണ് ഇപ്പോൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധി ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിദിവസീയ ആധികാരിക പ്രവാസാർത്ഥം സെഷൽസ് ദേശസ്യ വിക്ടോറിയ നഗരെ സംപ്രാപ്തഃ. തമിഴ്നാടുരാജ്യ വായ്കോ ഇത്യസ്യ നേതൃത്വേ എം ഡി എം കെ ദലേന ഡി എം കെ ദലേന സഹ സ്വീയ നവവർഷീയം ഗഠബന്ധനം സമാപ്തം. പ്രസിദ്ധ തമിഴ് ചലച്ചിത്ര അഭിനേതാ നിദേശകശ്ച കെ ഭാഗ്യരാജ അദ്യ ചെന്നൈയാം പഞ്ചത്വേ വിലീന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ ആകാശവാണ്യാഃ മൻ കി ബാത് ഇതി ജനപ്രിയ മാസിക കാര്യക്രമേ ദേശ വിദേശസ്യ ജനൈഃ സഹ സ്വീയം മനോഗതം വിനിമയീകരിഷ്യതി. അമേരിക്കാദേശസ്യ വിദേശമന്ത്രി മാർക്കോ

0: അർജന്റീന നാളെ ജോർദാനെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു 1-ാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് 2-ാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെയാർ 3-ാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000 ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ 1-ാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ 2-ാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ 3-ാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000 കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ar_news_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ar_news_tvmx ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഖാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ബജറ്റ് ചർച്ചയ്ക്ക് സമാപനം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ കലുഷിതമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. VD സതീശൻ സർക്കാരിന്റെ 1-ാം ബജറ്റിന്റെ ചർച്ചയ്ക്ക് സമാപനം. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ നീണ്ടുനിന്ന ചർച്ചയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി നിർണയം, PM ശ്രീ പദ്ധതി നടപ്പിലാക്കൽ തുടങ്ങിയവയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ രൂക്ഷമായ വാക്പോരും നടന്നു. ഒടുവിൽ മദ്യനയം സംബന്ധിച്ചും PM ശ്രീ സംബന്ധിച്ചും മുഖ്യമന്ത്രി ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കും വരെ വാക്പോര് രൂക്ഷമായിരുന്നു. തിങ്കളാഴ്ച ചോദ്യോത്തരത്തിന് പിന്നാലെ പകർച്ചവ്യാധി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുമായാണ് പ്രതിപക്ഷം സഭയിലേക്കെത്തിയത്. പി എ മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. നിപയും ഡെങ്കിപ്പനിയും ഷിഗല്ലയും പടർന്നു പിടിക്കുകയാണെന്നും ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുകയാണെന്നും ആരോപിച്ചു. എന്നാൽ നിപ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയോടെ അടിയന്തര പ്രമേയ അവതരണത്തിനുള്ള അനുമതി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. മഴക്കാല പൂർവ്വശുചീകരണം പാളിയെന്നും ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ലെന്നും ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രഖ്യാപിച്ചത്. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയിലെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് റൂളിംഗും നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ ജലപീരങ്കിയിൽ പോലീസ് ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ചു വെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇതന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചോദ്യോത്തരത്തിന് പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസോടെ സഭ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച ബജറ്റിലെ നികുതി നിർദ്ദേശമാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി എത്തിയത്. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ നടപടികൾക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാവില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് ബെക്കാർഡി എന്ന സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എംഎൽഎ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷറഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. സി എ ജി റിപ്പോർട്ടും സഭയിൽ വെച്ചു. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എ ജി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. മൂന്നാം ദിനവും സഭയിൽ ബഹളത്തിന് കുറവുണ്ടായില്ല. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് സി പി ഐയുടെ പി പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ പി എം ശ്രീയിൽ നിന്നും സർക്കാരിന് ഒറ്റയടിക്ക് പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിലപാട് വ്യക്തമാക്കി. അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ കാര്യങ്ങളുടെ ജാള്യം മറയ്ക്കാനാണ് ഇപ്പോൾ യു ഡി എഫിനെ കുറ്റപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പദ്ധതി വിവാദമായപ്പോൾ ധാരണാപത്രം നടപ്പാക്കുന്നത് താൽക്കാലികമായി നീട്ടിവെക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന് മുൻ സർക്കാർ കത്ത് നൽകിയത്. അല്ലാതെ പിന്മാറാൻ കത്ത് നൽകിയിട്ടില്ല. പൊതുതാൽപര്യം മുൻനിർത്തി 30 ദിവസത്തെ നോട്ടീസ് നൽകി പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശമെന്ന ധാരണാപത്രമാണ് പിണറായി വിജയൻ സർക്കാർ ഒപ്പിട്ടതെന്നും നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പറയാൻ ലീഗ് നേതാവായ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്നും പി എം ശ്രീയുടെ അംബാസിഡറാകാൻ ശംസുദ്ദീൻ ശ്രമിക്കുകയാണെന്നും പി പ്രസാദ് ആരോപിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതി എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചോദിച്ചു. എന്തേ ഇപ്പോൾ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും അധികാരത്തിൽ വന്ന് ഒരു മാസത്തിനകം അതുവരെ ഉണ്ടായിരുന്ന നിലപാടെല്ലാം മാറിയോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മുൻ സർക്കാർ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് അവർ ഇപ്പോൾ വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് എൻ ശംസുദ്ദീൻ തിരിച്ചടിച്ചു. എന്നാൽ പ്രമേയം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം കേന്ദ്രത്തിനു മാത്രമാണെന്നാണ് ഇടതു സർക്കാർ ഒപ്പിട്ട ധാരണാപത്രത്തിൽ പറയുന്നത്. ധാരണാപത്രം ഒപ്പിട്ടതിനു ശേഷം കേന്ദ്രം തടഞ്ഞുവച്ചിരുന്ന 99.27 കോടി രൂപയുടെ SSK ഫണ്ട് മുൻ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. പുതിയ സർക്കാർ ഏതെങ്കിലും കരാർ ഒപ്പുവയ്ക്കുകയോ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും 2025 ഒക്ടോബർ 16 മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതാണെന്നും മന്ത്രി വിശദീകരിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ബജറ്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ടുള്ള മറുപടിയിൽ പ്രതിപക്ഷത്തെ ആഞ്ഞടിച്ചാണ് മുഖ്യമന്ത്രി നിലം പരിശാക്കിയത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുൻ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനൊപ്പം ബദൽ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. കേരളം തകർച്ചയിലേക്ക് പോവുകയാണെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ സുരക്ഷിതമാക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നതാണ് പ്രചരണം. ഈ ബജറ്റിൽ എവിടെയെങ്കിലും സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ലാഭത്തിലായിരുന്നു KCB. ഇപ്പോൾ 8,000 കോടി രൂപയുടെ നഷ്ടത്തിലാണ്. 4.29 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാൻ 25 വർഷത്തേക്കുണ്ടാക്കിയ കരാറാണ് നിങ്ങൾ റദ്ദാക്കിയത്. ഇപ്പോൾ അതേ വൈദ്യുതി 8.14 രൂപയ്ക്ക് വാങ്ങി കോടികളുടെ ബാധ്യതയാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സദേൺ ഇക്കണോമിക് കോറിഡോറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്താണ് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ച് ഭാവിയിൽ തന്ത്രപ്രധാനമായ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനത്തിൽ മുൻനിരയിലെത്തിക്കുമെന്നും പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും സ്വകാര്യവൽക്കരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നയാപൈസയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കും. നികുതി ചോർച്ച പൂർണ്ണമായും അടയ്ക്കും. പദ്ധതി അടങ്കലിൽ കുറവ് വന്നപ്പോൾ SC ST വിഭാഗങ്ങൾക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്ന ദൃഢനിശ്ചയമായിരുന്നു ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെയാണ് SC വിഭാഗങ്ങൾക്ക് 527 കോടി രൂപയും ST വിഭാഗത്തിന് 152 കോടി രൂപയും അധികമായി വകയിരുത്തിയത്. PM പിൻവലിക്കാനും മരവിപ്പിക്കാനും വേണ്ടിയാണോ ഒപ്പുവച്ചതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി അത് മരവിപ്പിക്കാൻ പ്രൊവിഷനില്ല എന്നും വ്യക്തമാക്കി. മദ്യത്തിന് നികുതി ഏർപ്പെടുത്തിയത് ബക്കാർഡി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണെന്ന ആരോപണത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി കൊണ്ടുവന്നത് 2nd Pinarayi സർക്കാരാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തത്. സർക്കാരിന്റെ ഫയലുകൾ KPCCയിലേക്ക് പോകില്ല. പണ്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഫയലുകൾ AKG സെന്ററിൽ കൊണ്ടുപോയിരുന്നത് പോലെ ഇപ്പോൾ ഒരു പാർട്ടി ഓഫീസിലേക്കും ഫയലുകൾ പോകില്ല. ഒരു മന്ത്രിയും അത് ചെയ്യില്ല. നികുതി നിശ്ചയിക്കുന്ന ഫയൽ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോകുന്ന രീതിയും മുഖ്യമന്ത്രി അറിയാതെ ഫയൽ അടിച്ചുമാറ്റി പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന രീതിയും ഈ സർക്കാരിൽ ഉണ്ടാവില്ല. മദ്യത്തിന്റെ വ്യാപനം അരുതെന്നാണ് പ്രതിപക്ഷം ഉപദേശിക്കുന്നത്. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ 28 ബാറാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 900+ ബാറുകളാണുള്ളത്. മദ്യവ്യാപനം തടയാനാണ് ഇങ്ങനെ ചെയ്തത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മദ്യം ഒഴുക്കിയവരുടെ പ്രതിനിധികളാണ് മദ്യം വിഷമാണെന്ന് ഞങ്ങളെ ഉപദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തെ മാറ്റിയെഴുതാനുള്ള ബജറ്റാണിത്. വളർന്നുവരുന്ന തലമുറ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവതലമുറയുടെയും പ്രതീക്ഷ യാഥാർത്ഥ്യമാക്കും. അക്കാര്യം നിയമസഭയ്ക്കും കേരളത്തിനും ഉറപ്പു നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് ബജറ്റിലേക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അരൂരിൽ KR ഗൗരിയമ്മ സ്മാരകം 1 കോടി, ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൌകര്യങ്ങളോടുകൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി, കരമന കളിയിക്കാവിള നാലുവരിപ്പാത വികസനത്തിനാവശ്യമായ പണം അനുവദിക്കുന്നു തുടങ്ങി 44 പ്രഖ്യാപനങ്ങളും മുഖ്യമന്ത്രി നടത്തി. തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ധനബില്ലിന്മേൽ കൂടുതൽ ചർച്ച നടക്കും. നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ. അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
6: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, വഴി എത്ര കഠിനമാണോ അത്രയും മനോഹരമായിരിക്കും വിജയത്തിന്റെ മധുരം. ഭാരങ്ങൾ കൂടുമ്പോൾ തളരരുത്. കൂടുതൽ കരുത്തോടെ പോരാടാൻ അത് നമുക്ക് പ്രചോദനമാകട്ടെ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. ഇതേക്കുറിച്ച് ഡോക്ടർ മീനാഡി സംസാരിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ചോദ്യം ഇതാണ്: ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ ഏറ്റവും കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇടവപ്പാതി. വേനലിന്റെ തീക്ഷ്ണമായ ചൂടിൽ വെന്തുരുകിയ ഭൂമിയിലേക്ക് പ്രതീക്ഷയുടെ ആദ്യ തുള്ളികളുമായി എത്തുന്ന അതിഥിയാണ് ഇടവപ്പാതി. മലയാള മാസമായ ഇടവത്തിൽ ആരംഭിക്കുന്ന ഈ മഴ വെറും ഒരു കാലാവസ്ഥാ പ്രതിഭാസമല്ല, കേരളത്തിന്റെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും കാർഷിക സമ്പദ് വ്യവസ്ഥയുടെയും അവിഭാജ്യ ഘടകമാണ്. ഇടവപ്പാതി എന്ന് വിളിക്കുന്ന കാലവർഷക്കാലം തോരാമഴയുടെ കാലമാണ്. പ്രകൃതി മറ്റൊരു ഭാവം കൈക്കൊള്ളുന്നു. വരണ്ടുപോയ പുഴകളും തോടുകളും നിറയുന്നു, കുളങ്ങൾ ജലസമൃദ്ധമാകുന്നു. മരങ്ങളും ചെടികളും ഇലകൾ വിടർത്തി പ്രകൃതിയുടെ പച്ചപ്പിനെ കൂടുതൽ മനോഹരമാക്കുന്നു. മഴയുടെ സംഗീതം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പുതിയ ഊർജം പകരുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇടവപ്പാതി അത്യന്താപേക്ഷിതമാണ്. കർഷകൻ നിലമൊരുക്കുന്നതും വിത്തിറക്കുന്നതും മഴയെ ആശ്രയിച്ചാണ്. മഴ നല്ലതായാൽ കർഷകന്റെ മുഖത്ത് പ്രതീക്ഷയുടെ പുഞ്ചിരി വിടരും. മഴ കുറയുകയോ കൂടുകയോ ചെയ്താൽ അത് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും. പഴയകാലത്ത് ഇടവപ്പാതി വളരെ കൃത്യമായി എത്തുമായിരുന്നു എന്ന് മുതിർന്നവർ പറയാറുണ്ട്. പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിച്ച സമൂഹമായിരുന്നു അന്ന്. മഴയുടെ വരവ് കണക്കാക്കി കൃഷിയും ജീവിതക്രമവും മുന്നോട്ടു പോയിരുന്നു. മലയാള സാഹിത്യത്തിലും മഴയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കവികളും കഥാകൃത്തുക്കളും മഴയെ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ പലപ്പോഴും വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും കാരണമാകാറുണ്ട്. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തെ ആശങ്കപ്പെടുത്തുമ്പോൾ ഇടവപ്പാതിയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുകയും ജലസ്രോതസ്സുകളെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. വരും തലമുറകൾക്കും ഇടവപ്പാതിയുടെ സൌന്ദര്യവും അനുഗ്രഹവും അനുഭവിക്കാൻ കഴിയണം. ഇടവപ്പാതി വെറും മഴയല്ല, അത് ജീവന്റെ ഉറവിടമാണ്, കർഷകന്റെ പ്രതീക്ഷയാണ്, പ്രകൃതിയുടെ പുനർജന്മമാണ്, കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിത്യസാന്നിധ്യമാണ്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ. പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതല്ല. ഇതേക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീനാഡി സംസാരിക്കുന്നു.
7: ലോകത്താകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പോത്തിറച്ചിയിൽ 50% ഇന്ത്യയിലാണ്. പോത്തിറച്ചി കയറ്റുമതിയിൽ വലിയ വളർച്ച നേടി ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. കാരാ ബീഫ്, ബാഫിൻ, ബാഫലോ ബീഫ് എന്നീ പേരുകളിലാണ് പോത്തിറച്ചി അന്താരാഷ്ട്ര വിപണിയിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏതാണ്ട് 80% ആളുകൾ മാംസാഹാരിയാണ്. മാംസത്തിനായി നാം സാധാരണ ആശ്രയിക്കുന്നത് കോഴി, താറാവ്, പോത്ത്, പന്നി തുടങ്ങിയ മൃഗങ്ങളെയാണ്. ആവശ്യമായ പരിചരണം ലഭിക്കാതെ പ്രതിവർഷം ഏതാണ്ട് 5.5 ദശലക്ഷം പോത്തിൻകുട്ടികളാണ് ചത്തൊടങ്ങുന്നത്. ഇവയെ ശാസ്ത്രീയമായി പരിപാലിച്ചാൽ തന്നെ ഇറച്ചി ഉൽപാദനത്തിൽ വൻ വളർച്ച ഉണ്ടാക്കുവാൻ കഴിയും. പോത്ത് വളർത്തലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോത്തിറച്ചിയുടെ വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണ് ഏറ്റവും അനുകൂലമായ ഘടകം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ 80% ത്തിലധികം ജനങ്ങൾ ഇറച്ചി ഉപയോഗിക്കുന്നവരാണ്. പോത്തിറച്ചിക്ക് വർദ്ധിച്ച ഡിമാൻഡ് തന്നെയാണുള്ളത്. അതുപോലെ ഉൽപാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേത് സംരംഭങ്ങളെ അപേക്ഷിച്ച് ദിവസ ചെലവ് കുറവുള്ള ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. പോത്തു വളർത്തലിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന നിക്ഷേപ കുറവുള്ള ഒരു സംരംഭമാണ്. ഒരു ഡയറി ഫാം തുടങ്ങണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 അല്ലെങ്കിൽ 10 ലക്ഷം രൂപയെങ്കിലും അതിന് ആദ്യമായി മുടക്ക് മുതലായി തന്നെ ആവശ്യമായി വരും. താരതമ്യേന മറ്റ് സംരംഭങ്ങളെ അപേക്ഷിച്ച് നിക്ഷേപം വളരെ കുറവ് വേണ്ട ഒരു സംരംഭമാണ് പോത്തു വളർത്തൽ. മാത്രമല്ല ഗുണനിലവാരം കുറഞ്ഞ ഏത് പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവുകൾ പോത്തുകൾക്ക് ജന്മന ഉണ്ട്. വർഷാവസാനം കിട്ടുന്ന ഒരു വലിയ വരുമാനം ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേന്മയാണ്. കുടുംബാംഗങ്ങൾക്ക് മാത്രമായോ വ്യാവസായിക അടിസ്ഥാനത്തിലോ ഏർപ്പെടാവുന്ന ഒരു കാർഷിക വൃത്തിയായി ഇന്ന് പോത്തു വളർത്തൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും പോത്തു വളർത്താൻ ഇറങ്ങും മുമ്പേ നാം ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ പോത്തു വളർത്തുന്നതിന് ആഴത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ല. എന്നാൽ തെരഞ്ഞെടുക്കൽ, തീറ്റക്രമം, പാർപ്പിടം, ആരോഗ്യ പരിപാലനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ തീർച്ചയായും ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ പുതിയ കർഷകനും ആവശ്യമുണ്ട്. പരിചയസമ്പന്നരായ കർഷകരുമായുള്ള ആശയവിനിമയം, ഫാം സന്ദർശനം, പരിശീലനം എന്നിവ വളരെ അത്യാവശ്യമാണ്. തുടക്കത്തിൽ 4-5 പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും അഭികാമ്യം. പോത്തിൻകുട്ടികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഒന്നാമതായി നാം അറിയേണ്ടത് ഏത് ഇനം അല്ലെങ്കിൽ ഏത് ജനുസ് എന്നുള്ളതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത് എന്നുള്ളത്. ഏത് ഇനം അല്ലെങ്കിൽ ജനുസ് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ പെട്ടെന്ന് കഴിക്കുന്ന ആഹാരം ഇറച്ചിയായി മാറ്റുന്നതിനുള്ള കഴിവ് കൂടിയ ഇനം ഏതാണോ ആ ഇനത്തിൽപ്പെട്ട പോത്തിൻകുട്ടികളെ വേണം വാങ്ങേണ്ടത്. ഇത്തരത്തിൽ നമുക്ക് ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു ജനുസാണ് മുറ, ജാഫർബാദി മുതലായവ. ഇനി നാം അറിയേണ്ടത് ഏത് പ്രായത്തിലുള്ള പോത്തിൻകുട്ടിയെ വേണം വാങ്ങേണ്ടത് എന്നുള്ളതാണ്. 3 മാസം വരെ സാധാരണ പോത്തിൻകുട്ടികൾ എരുമയുടെ പാൽ കുടിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വളർച്ച മുരടിച്ച പോത്തിൻകുട്ടികളെയാണ് ലഭിക്കുക. 3-ാം മാസം പാലുകുടി നിർത്തിയാൽ തന്നെ ഖരാഹാരവുമായി പൊരുത്തപ്പെടാൻ 1 മാസം വേണ്ടിവരും. ഈ സമയം പോത്തിൻകുട്ടിയുടെ ശരീരഭാരം കുറയാനും അസുഖങ്ങൾ വരാനുമുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ 5 മുതൽ 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടികളെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. വിപണി നിലവാരമനുസരിച്ച് ജീവനോട് ശരീരതൂക്കത്തിന് ശരാശരി 140 മുതൽ 180 രൂപ വരെയാണ് ഇപ്പോഴത്തെ ഒരു വില. 6 മാസം പ്രായമുള്ള പോത്തിൻകുട്ടിക്ക് ശരാശരി 60 മുതൽ 80 കിലോ വരെ തൂക്കം ഉണ്ടായിരിക്കേണ്ടതാണ്. സാധാരണ ഇത്തരം ഇറച്ചി ഉൽപാദനത്തിനായി ഉപയോഗിക്കാവുന്ന ചില ഇനങ്ങളാണ് മുറ, ജാഫറബാദി തുടങ്ങിയവ. മുറ എന്ന ജനുസാണ് ആദായമുറ എന്ന പേരിൽ കൂടി ഇവകളെ അറിയപ്പെടാറുണ്ട്. നല്ല എണ്ണ കറുപ്പ് നിറവും ചെറിയ തലയും വിസ്താരമുള്ള ഉയർന്ന നെറ്റിത്തടം, നീണ്ടു തടിച്ച കഴുത്ത്, പാർശ്വങ്ങളിലേക്ക് നീണ്ട കട്ടികുറഞ്ഞ ചെവികൾ, പിന്നോട്ടും മുകളിലോട്ടും വളർന്ന് അറ്റം മോതിരവളയം പോലെ അകത്തേക്ക് ചുരുണ്ട അർദ്ധവൃത്താകൃതിയിലുള്ള പരന്ന് കുറുകിയ കൊമ്പുകൾ എന്നിവ ഇവയുടെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നല്ല ഉടൽ നീളമുള്ള തടിച്ച് കോണാകൃതിയിലുള്ള ശരീരവും നിലത്തറ്റം മുട്ടുമെന്ന് തോന്നുന്നത്ര നീളത്തിലുള്ള വാലും ഇവകളുടെ ശാരീരിക പ്രത്യേകതകളാണ്. മറ്റൊരിനമാണ് ജാഫറബാദി. ഇത് ഗുജറാത്തിലാണ് ഉരുത്തിരിഞ്ഞത്. ഏറ്റവും ഭാരമേറിയ ഇന്ത്യൻ ജനുസ് എന്നാണ് ഇവകളെ അറിയപ്പെടുന്നത്. പോത്തിൻകുട്ടികൾക്ക് പാർപ്പിടമൊരുക്കുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീടിനോട് ചേർന്ന് ചായ്പായോ പ്രത്യേകമായോ തൊഴുത്ത് നിർമ്മിക്കാവുന്നതാണ്. യഥേഷ്ടം ശുദ്ധജലം ലഭ്യമാകുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതാണ്. മേച്ചിൽ സ്ഥലവും ജലാശയവും സമീപത്തുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. കവുങ്ങും ഓലയുമാണ് ചിലവ് കുറഞ്ഞതും ഉത്തമവുമായ നിർമ്മാണ വസ്തുക്കൾ.

ചുരുക്കത്തിൽ ഊർജിതമായ രീതിയിലോ അല്ലെങ്കിൽ അർദ്ധ ഊർജിത രീതിയിൽ പകൽ സമയം മേയാൻ വിടുന്നതിനും രാത്രികാലങ്ങളിൽ മഞ്ഞും മഴയും ഏൽക്കാതെ ഇത്തരത്തിലുള്ള തൊഴുത്തിലോ മറ്റ് സാധന സാമഗ്രികൾ ഉപയോഗിച്ചുള്ള താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള പാർപ്പിടമോ ഒരുക്കി നമുക്ക് പോത്തിൻകുട്ടികളെ വളർത്താവുന്നതാണ്. 3 മാസം വരെ പ്രായമുള്ള പോത്തിൻകുട്ടികൾക്ക് പകൽ തൊഴുത്തിൽ കിടക്കാൻ 2.5 ചതുരശ്ര മീറ്റർ സ്ഥലം ആവശ്യമാണ്. തൊഴുത്തിന്റെ വശങ്ങളിലുള്ള ഭിത്തികൾക്ക് 3 അടിയിൽ അധികം ഉയരാൻ പാടില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും നാം വാങ്ങുന്ന പോത്തിൻകുട്ടിയുടെ ശരീരഭാരം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇവകളുടെ ചാണകത്തിന് നല്ല വിലയും ആവശ്യകതയും ഉള്ളതിനാൽ ചാണകക്കുഴി തറനിരപ്പിൽ നിന്ന് മുകളിലേക്ക് പണിയേണ്ടതും ആവശ്യമാണ്. ഇതിന്റെ ഭിത്തി 1.5 മീറ്റർ ഉയരത്തിൽ കല്ല് അടുക്കി പണിതാൽ വെള്ളം വാർന്നു പോവുകയും ഉണങ്ങിയ ചാണകം ലഭിക്കുകയും ചെയ്യും. ചാണകക്കുഴിക്ക് മേൽക്കൂരയിടാൻ മറക്കരുത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് തീറ്റയെ കുറിച്ചാണ്. സാധാരണ കന്നുകാലികളുടെ തീറ്റയെ നാം ഖരാഹാരമെന്നും പരുഷാഹാരമെന്നും രണ്ടായി തരം തിരിക്കാറുണ്ട്. പച്ചപ്പുല്ല്, വൈക്കോൽ എന്നിവ നാര് കൂടിയ ഇനങ്ങളാണ് ഇവയെ സാധാരണ പരുഷാഹാരമെന്നും പെല്ലറ്റുകൾ, പിണ്ണാക്കുകൾ, മറ്റു തീറ്റകൾ എന്നിവയെ ഖരാഹാരമെന്നും പറയാറുണ്ട്. വളരുന്ന ഒരു പോത്തിന് ശരീരഭാരത്തിന്റെ 1/10 എന്ന തോതിൽ തീറ്റപ്പുല്ല് വേണം. അതായത് 250 കിലോഗ്രാം തൂക്കമുള്ള ഒരു പോത്തിന് 25 കിലോ തീറ്റപ്പുല്ല് ആവശ്യമാണ്. 1 കിലോ വൈക്കോൽ എന്ന് പറയുന്നത് 5 മുതൽ 6 കിലോ തീറ്റപ്പുല്ലിന് സമമാണ്. സാധാരണ ഖരാഹാരമായി നാം പിണ്ണാക്ക്, തവിട്, ധാന്യങ്ങൾ മുതലായവ ചേർത്തുണ്ടാക്കുന്ന തീറ്റ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ദിവസം 2 മുതൽ 3 കിലോ സാന്ദ്രീകൃത തീറ്റ പോത്തുകൾക്ക് നൽകണം. അതുപോലെ തന്നെ തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ട ഊർജ സാന്ദ്രതയുള്ള തീറ്റ ഇനങ്ങളായ ചോളപ്പൊടി, പുളുങ്കുരുപ്പൊടി, മരച്ചീനിപ്പൊടി, ഗോതമ്പ് തവിട് തുടങ്ങിയവ 1 മുതൽ 1.5 കിലോ വരെ നൽകുകയും ഒപ്പം ശുദ്ധമായ കുടിവെള്ളം എപ്പോഴും കുടിക്കുവാൻ നൽകേണ്ടതുമാണ്. ഒപ്പം തീറ്റയിൽ ധാതുജീവക മിശ്രിതം 25 ഗ്രാമും 1 ടേബിൾ സ്പൂൺ മീനെണ്ണയും കൊടുക്കുവാൻ മറക്കേണ്ടതില്ല. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പാരമ്പര്യേതര തീറ്റകളും പോത്തുകൾക്ക് തീറ്റയായി കൊടുക്കാവുന്നതാണ്. കാരണം ഏത് നിലവാരം കുറഞ്ഞ പരുഷാഹാരത്തെയും ഇറച്ചിയാക്കി മാറ്റാനുള്ള കഴിവ് പോത്തിൻകുട്ടികൾക്ക് ധാരാളമായി ഉണ്ട്. ഇത്തരത്തിൽ പാരമ്പര്യേതര തീറ്റകളായി വാട്ടിയ മരച്ചീനിയില, അസോള, ആഫ്രിക്കൻ പായൽ, കുളവാഴ, ബിയർ വേസ്റ്റ്, കപ്പ വേസ്റ്റ്, ചോളപ്പൊടി, പുളുങ്കുരുപ്പൊടി, കൊക്കോ തണ്ട്, മരച്ചീനി, പൈനാപ്പിൾ, പഴം, ചക്ക മുതലായവയുടെ അവശിഷ്ടങ്ങൾ, വാട്ടിയ ഷീമക്കൊന്നയില, വാഴത്തട, വാഴയില, കവുങ്ങൻ വാള മുതലായവയെല്ലാം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏതൊരു പുതിയ ആഹാര പദാർത്ഥവും തീറ്റയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കുറഞ്ഞ അളവിൽ ക്രമേണ ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായും അത് ദഹന സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമാവും. ആരോഗ്യ പരിപാലനം കൂടി ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാഹ്യപരാധ നിയന്ത്രണങ്ങളാണ്. തൊഴുത്ത് ദിവസവും ജൈവ മാലിന്യങ്ങൾ നീക്കി ബ്ലീച്ചിംഗ് പൗഡറോ കുമ്മായമോ ചേർത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. ബാഹ്യപരാധങ്ങളെ അകറ്റാനായി വേപ്പെണ്ണ, പൂവത്തെണ്ണ, ഇത് രണ്ടും ജൈവ പരാധനാശിനികളാണ്. അതുപോലെ തന്നെ ഫ്ലൂമെത്രീൻ, ഡെൽറ്റാമെത്രീൻ, സൈപ്പർമെത്രീൻ തുടങ്ങിയ രാസപരാധനാശിനികൾ ഒരു വെറ്ററി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. വളക്കുഴിയിൽ ആഴ്ചയിൽ 2 തവണ 1 കിലോഗ്രാം കുമ്മായത്തിൽ 250 ഗ്രാം വീതം ബ്ലീച്ചിംഗ് പൗഡർ ചേർന്ന മിശ്രിതം വിതറേണ്ടതാണ്. ബാഹ്യപരാധ നിയന്ത്രണത്തോടൊപ്പം തന്നെ പ്രധാനമാണ് ആന്തരപരാധ നിയന്ത്രണം. നാടവിരകൾ, പത്രവിരകൾ, ഉരുളൻ വിരകൾ, പണ്ടപ്പുഴു, കരൾ കൃമികൾ, രക്തക്കുഴൽ വിരകൾ എന്നിങ്ങനെ നിരവധി ആന്തരപരാധങ്ങൾ പോത്തിൻകുട്ടികളെ ബാധിക്കാറുണ്ട്. 6 മാസം പ്രായമെത്തും വരെ മാസത്തിൽ 1 തവണ വിരമരുന്ന് നൽകണം. പിന്നീട് 2 മാസം ഇടവിട്ട് വിരമരുന്ന് നൽകേണ്ടതാണ്. വളർച്ച ത്വരിതപ്പെടുത്താൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, വളർച്ചാവേഗം കൂട്ടാൻ ജലക്രീഡ തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരീരം എപ്പോഴും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അത് ഇവകളുടെ വളർച്ചയുടെ നിരക്ക് കൂട്ടുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള സ്വാഭാവികമായ ജലാശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്രിമമായ ജലാശയങ്ങൾ തൊഴുത്തിന്റെ പരിസരത്ത് ഉണ്ടാക്കി ഇവയ്ക്ക് പകൽ മുഴുവനും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ തൊഴുത്തിനുള്ളിൽ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ജലധാര കൊടുക്കുന്നതും ഇവയുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുന്നതിനും തന്മൂലം വളർച്ചാ നിരക്ക് കൂട്ടുന്നതിനും സഹായിക്കും. ദിവസവും 1 കിലോ കാലിത്തീറ്റ, 1 ടേബിൾ സ്പൂൺ മീനെണ്ണ, 25 ഗ്രാം വൈറ്റമിൻ മിനറൽ മിശ്രിതം എന്നിവയും

0: ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പച്ചപ്പുല്ലും മേയാനുള്ള സ്ഥലവും വെള്ളക്കെട്ടും പോത്ത് വളർത്തുന്ന പ്രദേശത്ത് ഉറപ്പു വരുത്തേണ്ടതാണ്. നേരിട്ട് പതിക്കുന്ന മെയിൽ പോത്തിൻകുട്ടികളുടെ ശത്രുവാണ്. അതുകൊണ്ട് ഉച്ചസമയത്ത് തുറസായ സ്ഥലങ്ങളിൽ കെട്ടാതെ മരത്തണലിൽ തന്നെ കെട്ടിയിടുന്നത് നന്നായിരിക്കും. 6 മാസം വരെ പ്രായമെത്തിയ പോത്തിൻകുട്ടികൾക്ക് കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. പുതിയ സ്ഥലത്തെ തീറ്റയുമായി പൊരുത്തപ്പെട്ടതിനു ശേഷം മാത്രം വിരയിളക്കുക, ബാഹ്യപരാധ നിയന്ത്രണത്തിനുള്ള മരുന്നുകൾ പ്രയോഗിക്കുക എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. സമയാസമയങ്ങളിൽ ചാണകം പരിശോധിച്ച് വിരമരുന്ന് നൽകേണ്ടത് അത്യാവശ്യമാണ്. പോത്തിൻകുട്ടികൾക്ക് ചോറ്, കഞ്ഞി മുതലായ പെട്ടെന്ന് പുളിക്കുന്ന വസ്തുക്കൾ നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ വിപണി കണ്ടെത്തുക എന്നുള്ളത്. വിപണി സാധ്യതയും ഇറച്ചിയുടെ സ്വാദും മേന്മയും പരിഗണിച്ച് 2.5-3 വയസ്സ് പ്രായം എത്തുമ്പോൾ വിപണിയിൽ എത്തിക്കുകയായിരിക്കും ലാഭകരം. പെരുന്നാൾ, ക്രിസ്മസ്, മറ്റ് വിശേഷ ഉത്സവങ്ങൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ പോത്തിന് മോഹവില ലഭിക്കുമെന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇടനിലക്കാരെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു വരുമാനം പോത്ത് വളർത്തലിലൂടെ കർഷകന്റെ കൈകളിൽ എത്തുകയാണ്. എന്നാൽ ഈ മേഖലയിലും ചില വെല്ലുവിളികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം നല്ല ഇനം പോത്തിൻകുട്ടികളുടെ ലഭ്യത കുറവ് തന്നെയാണ്. അതുപോലെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പോത്തുകളുടെ വരവ്, സർക്കാർ പ്രോത്സാഹന പദ്ധതികളുടെ കുറവ്, വിപണി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇടനിലക്കാരുടെ ചൂഷണം എന്നിവ പ്രധാന വെല്ലുവിളികളായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ വെല്ലുവിളികളെ എങ്ങനെ പ്രായോഗികമായി ഇല്ലാതാക്കുന്നുവോ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കർഷകന് തീർച്ചയായും പോത്തു വളർത്തലിൽ ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ള കാര്യം സുനിശ്ചിതം തന്നെ.
1: പോത്തുകുട്ടി പരിപാലനം അറിയേണ്ടതെല്ലാം. മൃഗസംരക്ഷണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ ബീന ഡി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജ്ജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു

അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു. വയലും വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കും മുമ്പേ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോകാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ലോകത്തിൽ തന്നെ ഏറ്റവും രുചിയുള്ള കാപ്പി ഇനമായ അറബിക്കയുടെ കൃഷി കേരളത്തിൽ കൂടുതലായി ചെയ്തു വരുന്നത് ഏത് ജില്ലയിലാണ്? ശരിയുത്തരം ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ പഞ്ചായത്തിലെ കീഴാന്തൂരിലാണ് കാപ്പി ഇനമായ അറബിക്ക കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ മാത്രം വളരുന്ന അറബിക്ക ഇനത്തിന് താരതമ്യേന ഉയരം കുറവാണ്. ഇടുക്കിയുടെ കാലാവസ്ഥയിൽ ഈ കാപ്പി ഇനം മികച്ച ഉൽപാദനമാണ് നൽകുന്നത്. കീഴാന്തൂരിൽ ചന്ദ്രഗിരി എന്ന അറബിക്ക കാപ്പി ഇനമാണ് കൂടുതലായി കൃഷി ചെയ്തു വരുന്നത്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. ¡Gracias!

ശ്രേഷ്ഠ പദ്ധതിയിലൂടെ 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സ്കീം പോലുള്ള മറ്റു കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ തുടർന്നും നേടാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി ശ്രേഷ്ഠ ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റും സന്ദർശിക്കുക.

0: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ അടൂർ ബ്ലോക്ക് പരിധിയിലെ അടൂർ, കൊടുമൺ, കലയൂർ, ഏനാതിമംഗലം, ഏലംകുളം, ഏറത്ത്, പള്ളിക്കൽ, കടമ്പനാട് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470411 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 9383470411. കൊല്ലം ജില്ലയിലെ ചവറ, നീണ്ടകര എന്നീ കൃഷിഭവനുകളിൽ SHM പദ്ധതിയുടെ ഭാഗമായി കുരുമുളക് തൈകൾ സൌജന്യമായി ലഭ്യമാണ്. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470343 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 9383470343. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ നടപ്പിലാക്കി വരുന്ന ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ ഇറച്ചിക്കോഴി വളർത്തൽ കർഷകരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്.

0: വിവരങ്ങൾക്ക് 9495000922 അല്ലെങ്കിൽ 0471246858 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495000922 0471246858. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000, ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ 22,700, കോട്ടയം 25,900, പാല 23,900, എറണാകുളം 22,100, കൊച്ചി റെഡി 22,200, വടക്കൻ പറവൂർ 23,900. കൊപ്ര കിൻവെല്ലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 13,000. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 12,660 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളത്തും 20,000 രൂപ, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, ചെങ്ങന്നൂർ 26,000, എറണാകുളം 25,000, തൊടുപുഴ 1,000, 23,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,800. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പാല 67,500, കൊച്ചി ഗാർബിൾഡ് 72,100, കൊച്ചി അൺഗാർബിൾഡ് 70,100, ആലുവ 67,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36,000 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. അടയ്ക്ക 1,000, നെടുമങ്ങാട് 5,000, ചെങ്ങന്നൂർ 5,500, എറണാകുളം 4,600. കശുവണ്ടി ക്വിന്റലിന് നെടുമങ്ങാട് 5,000, കായംകുളം 11,000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 25,800. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സേഷേഴ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷ്യൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സേഷ്യൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സേഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
2: हम तो डेढ़ दो साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले सातों स्थान पर भारत टैक्सी पहुंच जाएंगे और दो साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर, कस्बों के अंदर हमारे टू व्हीलर, ऑटो और फोर व्हीलर का कंसेप्ട് लॉन्च करने जा रहे हैं.
1: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണി മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലന്റിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണക് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്തമാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
1: മുൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആന്റ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതുപ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKയ്ക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: യുവവാണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: മൻ കി ബാത്ത്.
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: സമയം 8 മണി.
1: ആകാശവാണി. ഒരു ഗോവൻ ട്രിപ്പ്, നാടകം അവസാന ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു.

0: വിനോദ് നിങ്ങളുടെ ഫോൺ അടിക്കുന്നു.
1: അയ്യോ, ഭാര്യയാണല്ലോ വിളിക്കുന്നത്, എടുത്താ കുഴപ്പാവോ?
0: എടുക്കാതിരുന്ന അതിലും വലിയ കുഴപ്പാവും, പെട്ടെന്ന് എടുക്ക്.
1: ഹലോ ഷൈലേ, എന്തു പറ്റി? സമ്മേളനമൊക്കെ നല്ലപോലെ നടക്കുന്നില്ലേ?
2: അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കും. വിനോദേട്ട ഇപ്പൊ എവിടാ ഉള്ളത്? സത്യം പറ.
1: അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഗോപാലേട്ടന്റെ ചായക്കടയുടെ അടുത്തേ, ഒരു ചായ കുടിച്ചോണ്ട് നിക്ക.
2: സത്യാണോ? വിനോദേട്ടന് അപകടം ഒന്നും പറ്റിയിട്ടില്ലല്ലോ.
1: എന്തപകടം? ഓ, നീ നേരത്തെ കിട്ടിയ ഫോട്ടോ ഓർത്ത് ചോദിച്ചാണോ? അത് നിന്നെ കബളിപ്പിക്കാൻ ആരോ AI ഫോട്ടോ അയച്ചതായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്.
2: എന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട്. നേരത്തെ ഫോട്ടോ അയച്ച അതേ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. അതാ ഞാൻ വിനോദേട്ടനെ വിളിച്ചു നോക്കിയത്.
1: കോളോ? എന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു?
2: എന്നോട് പറഞ്ഞത് വിനോദേട്ടനെ ഗോവയിലേക്ക് തട്ടിക്കൊണ്ട് വന്നതാണെന്നും തിരികെ വേണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്നും.
1: തട്ടിക്കൊണ്ട് വന്നോ ഗോവയിലേക്കോ? നല്ല തമാശ. എന്നെ ആരും തട്ടിട്ട് മുട്ടിട്ട് ഒന്നുമില്ല.
2: ഞാനും പറഞ്ഞു അവരോട് എന്റെ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ടെന്ന്.
1: അത് തന്നെ, അതാണല്ലോ സത്യവും.
2: അപ്പൊ അവര് പറയുക തെളിവിന് വേണ്ടിട്ടാണ് പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗോവ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ അയച്ചെന്ന്.
1: എടി മണ്ടി, തട്ടിക്കൊണ്ടുപോയ ആരെങ്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോവോ? തട്ടിക്കൊണ്ടുപോയാല് നമ്മളെ അവരൊരു കസേരയിൽ ചേർത്ത് കെട്ടി ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിടുകയല്ലേ ചെയ്യാ?
2: അയ്യോ, ചേട്ടൻ അങ്ങനെ കെട്ടിയിടുകയാണോ ചെയ്തത്?
1: ഛേ, എന്നെ ചെയ്തു എന്നല്ല, നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ആയിരിക്കും. നിനക്ക് അവന്മാരോട് ചോദിക്കാൻ മേലായിരുന്നോ?
2: ഞാൻ ചോദിച്ചു ഗോവയിലേക്കൊക്കെ ആരെയും തട്ടിക്കൊണ്ടു പോവോ എന്ന്.
1: മിടുക്കി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു?
2: അവര് പറയുവാ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അതൊരു മെമ്മറബിൾ അനുഭവമാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകൾ തെരഞ്ഞെടുക്കുന്നതെന്ന്.
1: ശടാ, അവന്മാര് കൊള്ളാലോ. തൽക്കാലം എനിക്കൊരു കുഴപ്പമില്ലെന്ന് എന്റെ സംസാരത്തിൽ നിനക്ക് മനസ്സിലായല്ലോ. നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. സംഗതി ആകെ കൈവിട്ടു പോകുന്ന സ്ഥിതിയാണല്ലോ. നമ്മളെ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്
0: കേട്ടു. ഇത് ശരിക്കും നമ്മളെ നമ്മുടെ കുടുംബത്തെ അറിയുന്ന ആരോ വിദഗ്ധമായിട്ട് കളിക്കുന്ന കളിയാ.
1: എന്റെ സംശയം അതല്ല. ഇവിടെ എത്തിയപ്പോഴാ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഭാര്യമാരുടെ ഫോൺ നമ്പർ സഹിതം അറിയുന്നയാളെന്ന് പറയുമ്പോ എന്തോ എനിക്കത്ര കണക്ട് ആവുന്നില്ല.
0: എന്തോ എവിടെയോ ഒരു വശപ്പിശകുണ്ട്. വീണ് കിട്ടിയ ഒരു ഗോവൻ ട്രിപ്പ് ഇങ്ങനെയാവും ഓർത്തില്ല.
1: ദേ, നിങ്ങളുടെ ഫോണും അടിക്കുന്നു, ഭാര്യ ആയിരിക്കും. എടുക്ക് എടുക്ക്
0: തന്നെ. മംഗളേ, എന്തുപറ്റി?
3: ദിലീപേട്ടാ, ഇപ്പൊ എനിക്കൊരു കോള് വന്നു. എന്നിട്ട് പറയാ.
0: എന്നെ തട്ടിക്കൊണ്ടു പോയി, വിട്ടുകിട്ടണമെങ്കിൽ കാശ് വേണം എന്നൊക്കെയല്ലേ?
3: അത് തന്നെ. ചേട്ടൻ എങ്ങനെ മനസ്സിലായി? 10 ലക്ഷം രൂപ വേണോന്ന്. ദിലീപേട്ടന് തട്ടിക്കൊണ്ട് പോയി ഇരുത്തിരിക്കുകയാണെന്നൊക്കെയാ പറയുന്നേ.
0: അങ്ങനെയൊക്കെ പല അനോണിമസ് നമ്പറിൽ നിന്ന് കോളൊക്കെ വരും, അതൊന്നും വിശ്വസിക്കണ്ട.
3: ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇതൊക്കെ സൈബർ ക്രൈം ചെയ്യുന്നവരുടെ ഏർപ്പാടല്ലേ.
0: നിനക്ക് വിവരമുണ്ട്?
3: ആ ചേട്ടാ, ഞാൻ കോള് വന്ന ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു.
0: അയ്യോ, എന്തിന്?
3: പിന്നെ പറയാതെ നാട്ടിലിരിക്കുന്ന ഭർത്താവിനെ ഗോവയിലേക്ക് കിഡ്നാപ്പ് ചെയ്തു എന്ന് ആരോ വിളിച്ചു പറഞ്ഞാല് വെറുതെ ഇരിക്കുകയാണോ വേണ്ടത്? കളിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും ഇതിലെ അപകടം അവന്മാർക്കും ബോധ്യം വരണ്ടേ? പോലീസ് അവരെ പൊക്കിക്കോളും.
0: അതെ, പൊക്കും.
3: ആ ചേട്ടാ, ഒരു കാര്യം കൂടി. ദിലീപേട്ടൻ ഫോൺ ഓഫാക്കി വെക്കണ്ട. ചിലപ്പോ പോലീസ് വിളിച്ചാൽ ഒരു കിഡ്നാപ്പും ഇല്ല, നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞാ മതി.
0: ഓ, നീ എന്റെ ഫോൺ നമ്പറും പോലീസിന് കൊടുത്തോ?
3: ആ കൊടുത്തു. കൺട്രോൾ റൂമിൽ വിളിച്ചാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണ്ടേ?
0: വളരെ നന്നായി. ശരി, ഓക്കെ, കട്ട് ചെയ്തോ.

0: ശരിക്കും വരണ്ടിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാ കറക്റ്റായിട്ട് ഞെട്ടിയത്.
1: അത് നന്നായി.
2: അതിനിടയിൽ എനിക്കൊരു സംശയം.
0: എന്താ?
2: എന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിച്ചത് 5 ലക്ഷം എന്നല്ലേ നീ പറയാൻ പറഞ്ഞത്?
0: അതെ.
2: എന്നിട്ട് നീ ദിലീപേട്ടനോട് പറഞ്ഞത് 10 ലക്ഷം എന്നല്ലേ?
0: അതൊരു ഫ്ലോയിൽ ഞാൻ 10 ലക്ഷം അങ്ങ് പറഞ്ഞു പോയതാ. അല്ലേലും ഇത് കൊടുക്കാനുള്ള പൈസ ഒന്നും അല്ലല്ലോ, പിന്നെന്താ?
2: അല്ല, കളിയാണെങ്കിലും അതിലൊരു ഈക്വൽ ലെവലൊക്കെ ഉണ്ടാകണ്ടേ.

0: ഭർത്താവിന് എന്താ കുറവ്? അങ്ങേർക്കും ഒരു 10 ലക്ഷമൊക്കെ കൊടുക്കാം.
1: ഓ എന്റെ ദൈവമേ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ ദിലീപേട്ടനെ വിളിച്ച് കിഡ്നാപ്പ് ചെയ്തവര് 5 ലക്ഷം മതി എന്ന് പറഞ്ഞു എന്ന് പറയട്ടെ.
0: അത് വേണ്ട, ഞാനൊരു തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചു എന്ന് മാത്രം. ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാനൊക്കെ ഇതെന്താ, ഹൈപ്പർ മാർക്കറ്റിലെ ഓഫറോ?
1: എന്റെ ശൈലേ, നമ്മൾ വന്ന് ചാടിയ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓരോരോ വഴി ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്ക. അതിനിടയിൽ കൂടി നീ പുതിയ പുകയില കുത്തിപ്പൊക്കിക്കൊണ്ട് വരല്ലേ, പ്ലീസ്.
0: ഇല്ല ഇല്ല, സോറി സോറി, നീ കണ്ടിന്യൂ കണ്ടിന്യൂ.
1: എന്ത് കണ്ടിന്യൂ? ആലോചിച്ച് വെച്ചതെല്ലാം മറന്ന്.
2: അതെ, നമുക്കേ ഇങ്ങനെ ചെയ്താലോ?
1: എങ്ങനെ? വേഗം പറ.
2: ആ
1: സമയമില്ല, അവർക്കിനി ഞെട്ടൽ മാറി ചിന്തിക്കാൻ ടൈം കൊടുക്കരുത്. പറ പറ.

0: ഛേ, കടലിലിറങ്ങി ഒന്ന് വിശാലമായിട്ട് കുളിക്കാന്നൊക്കെ കരുതിയതാ. ഇതിപ്പോ ആരെയോ പേടിച്ച് നമ്മൾ ഹോട്ടൽ മുറിയിൽ വന്ന് ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായി.
1: ശരിയാ, എങ്കിലും എനിക്ക് ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ടോ എന്നൊരു സംശയം. തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിക്കാൻ നമ്മൾ ആര്? സെലിബ്രിറ്റികളോ?
0: കിഡ്നാപ്പ് ചെയ്യുന്നവരുടെ പുതിയ തന്ത്രമായിരിക്കും ഇത്.
1: ഏത്?
0: അതായത് സെലിബ്രിറ്റികളെ തട്ടിക്കൊണ്ടുപോയാ അത് വാർത്തയാകും, നാട്ടുകാരും പോലീസും അറിയും. ടോട്ടൽ റിസ്ക് ആണ്. എന്നാൽ ഒരു സാധാരണക്കാരനെ കിഡ്നാപ്പ് ചെയ്താൽ അത് വാർത്തയല്ല. എമൗണ്ട് ചെറുതാണെങ്കിലും പണം കൃത്യമായി കിട്ടാൻ സാധ്യത കൂടുതലാണ്. പോലീസിന്റെ സാന്നിധ്യം മിക്കവാറും സീറോ തന്നെ ആയിരിക്കും.
1: അങ്ങനെ ആലോചിക്കുമ്പോൾ ലോജിക് ഉണ്ട്.
0: അതിനാലാണ് തൽക്കാലം പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ പ്രസൻസ് ഒഴിവാക്കാമെന്നും ഹോട്ടൽ മുറിയിൽ വന്നിരിക്കാമെന്നും ഞാൻ പറഞ്ഞത്.
1: അത് മനസ്സിലായി. നമ്മളെ കിഡ്നാപ്പ് ചെയ്തെന്ന് അവകാശപ്പെടുന്നവരെ കാശ് എവിടെ എപ്പോ എങ്ങനെ എത്തിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തായിരിക്കും?
0: അതൊരു പോയിന്റാണ്. ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മുടെ ഭാര്യമാരെ ഭയപ്പെടുത്താനായിരിക്കും അവർ ഉദ്ദേശിച്ചുണ്ടാവുക. പേടിച്ച് അവരുടെ വഴിക്ക് വന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഇവർ ഉടനെ തന്നെ നമ്മളെ വിളിച്ച് കാര്യം തിരക്കി. അതിനാൽ കിഡ്നാപ്പേഴ്സിന്റെ പ്ലാൻ നടപ്പായില്ല. അവര് പരിപാടി പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലേ?
1: അതും സമ്മതിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന സൈബർ ക്രൈം ടീം ഉണ്ടല്ലോ, അവരെ പോലെ ഇതും അണ്ടർവേൾഡ് ഗ്യാങ് ആണെന്ന് കരുതുക വയ്യ.
0: അതെന്താ?
1: ഇവിടെ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഭാര്യമാർക്ക് അയക്കണമെങ്കിലേ നമ്മളെ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കില്ലേ? ഒരുപക്ഷെ നമ്മുടെ പരിചയക്കാര്. അപ്പൊ ഇത് അണ്ടർവേൾഡ് അല്ല, ഊപ്പർ വേൾഡ് തന്നെ ആയിരിക്കണം. ഒരുപക്ഷേ നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പരിചയക്കാര്.
0: വിനോദ് പറയുന്ന കാര്യമുണ്ട്. ഇത് അറിയുന്ന ഉറപ്പിച്ചൊരു പണിയാവാനാണ് സാധ്യത.
1: ഫോൺ അടിക്കുന്നു. ആരാ?
0: ട്രൂ കോളറിൽ ഒരു ഇൻസ്പെക്ടർ രാജ്ജയ് എന്നാണ് കാണിക്കുന്നത്.
1: അപ്പൊ സംഗതി പോലീസ് ഗൗരവമായിട്ട് എടുത്തു എന്നർത്ഥം. അറ്റൻഡ് ചെയ്യ്.
0: ഹലോ,
2: ഈസ് ദിസ് മിസ്റ്റർ ദിലീപ്?
0: യെസ് സ്പീക്കിംഗ്.
2: ദിസ് ഇസ് ഇൻസ്പെക്ടർ രാജ്ജയ്. വി ഗോട്ട് എ കംപ്ലൈന്റ് ഫ്രം യുവർ വൈഫ് സെയിങ് ദാറ്റ് യു വേർ കിഡ്നാപ്ഡ്.
0: നോ സർ, ദാറ്റ് ഈസ് നോട്ട് ട്രൂ. ആക്ച്വലി നൗ ഐ ആം ഇൻ ഗോവ.
2: യെസ് ദാറ്റ്സ് വാട്ട് യുവർ വൈഫ് സെഡ്. You were held in Goa.
0: No, no. I came here for a small vacation. No one helped me.
2: Why then she is complaining? Tell me what is going on.
0: Sir, I will tell you. Actually, I came here without my wife knowing. That is the reason for all the trouble.
2: Oh, is that how things are? Do one thing. Call your wife and tell her the truth right now. Or I will have to intervene.
0: But sir...
2: Hey, no, but no, sir. Call now. It's not the police job to solve your family problem.
0: Okay, sir. Okay. Sorry, sir.
1: Pani paaliyo?
0: Eh?
1: Police enda choiche?
0: Oh, ellam paraya. Adu njan bhariyennu vilikkatte. Oru mayo illatha oru police aare.

0: ഏ മംഗളയോ, ഇതാരാ കൂടെ? എങ്ങനെ ഇവിടെ എത്തി? അത് ഇത്ര പെട്ടെന്ന്?
1: മംഗള തന്നെയാണ് ദിലീപ്. ദേ ഇതെന്റെ ഫ്രണ്ട് ശൈല. ശൈലയ്ക്കും കിട്ടിയിരുന്നല്ലോ കിഡ്നാപ്പേഴ്സിന്റെ കോള്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് പിടിച്ച് പെട്ടെന്ന് ഗോവയ്ക്ക് പോന്നു.
0: അയ്യോ, ആ ഇൻസ്പെക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന്. ഞങ്ങൾ ഗോവയിലാണ് ഉള്ളതെന്നും പറഞ്ഞു. പിന്നെ എന്തിനാ ഓടത്തിൽ ഇങ്ങോട്ട് വന്നത്?
2: ഏ ചേട്ടാ, ഇതെന്തോന്നായി പറയുന്നേ? സ്നേഹമുള്ള ഭാര്യമാരായാൽ അങ്ങനെയാ. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയാണ്. എവിടെ എന്റെ ഭർത്താവ് മിസ്റ്റർ വിനോദ്?
3: ശൈലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞോ?
2: എന്തോന്നാ ചേട്ടാ ഈ പറയുന്നത്? സ്വന്തം ഭർത്താവിന് അപകടം വന്നു എന്ന് കേട്ട പിന്നെ എന്തോന്ന് സമ്മേളനം? ഞാൻ അപ്പൊ തന്നെ മംഗളയും വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു.
0: അപ്പൊ നിങ്ങൾ രണ്ടും ഫ്രണ്ട്സ് ആണല്ലേ? ഞങ്ങൾ ആകസ്മികമായിട്ട് ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്.
1: അതെന്തായാലും നന്നായി. ഇപ്പൊ എല്ലാരും പരസ്പരം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഗോവയൊക്കെ ശരിക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു പോയാ പോരെ.
0: അത് ശരി, ഗോവ കാണാൻ ചാൻസ് ഒത്തപ്പോ ഫ്ലൈറ്റ് കയറി വന്നതാണല്ലേ, അല്ലാതെ കിഡ്നാപ്പ് സ്റ്റോറി കാരണം അല്ല.
2: മെയിൻ റീസൺ കിഡ്നാപ്പ് തന്നെ. വന്ന സ്ഥിതിക്ക് ഗോവ കാണാതെ പോകുന്നത് മര്യാദ അല്ലല്ലോ.
4: അതാ
3: മതി മതി. അല്ല, നിങ്ങൾ എങ്ങനെ ഈ ഹോട്ടൽ കണ്ടുപിടിച്ചു? ഞങ്ങൾ ഗോവയിലുണ്ടെന്നല്ലാതെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ.
1: ഓ അതോ, ഇൻസ്പെക്ടർ രാജയ്യ നിങ്ങളുടെ ഫോൺ ട്രേസ് ചെയ്ത് കൃത്യം സ്ഥലം ഞങ്ങളോട് പറഞ്ഞു തന്നു. കുന്താപുര പോലീസ് മിടുക്കന്മാരാണ്.
0: കുന്താപുര പോലീസോ? അതിനത് ഗോവയല്ലേ?
2: അതെ അതെ, ഗോവൻ പോലീസ്. ഇങ്ങോട്ട് വരുന്ന വഴിയാണല്ലോ ഈ കുന്താപുര, അതുകൊണ്ട് മാറിപ്പോയതാ.
3: അതിന് ഫ്ലൈറ്റിന് വന്ന് നിങ്ങള് എങ്ങനെ കുന്താപുരം അറിയും? അതിന് റോഡ് വഴിയോ ട്രെയിൻ വഴിയോ ഒക്കെ വേണ്ടേ വരാൻ?
1: ഓ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ചെലപ്പോ ഫ്ലൈറ്റിന്ന് താഴെ നോക്കിയപ്പോ കുന്താപുര ബോർഡ് കണ്ടതിന്റെ ഓർമ്മയിൽ
3: പറഞ്ഞതാവും.
1: കോള് വരുന്നു. മനീഷാണല്ലോ വിളിക്കുന്നത്. എന്തിനാണാവോ ഈ സമയത്താ വിളിക്കുന്നത്. ഹലോ, ആ മനീഷേ, ആ ചേച്ചിയാടാ. ആ ഓ ശരി ശരി. ആ ആ ഗോവയിലെത്തി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ ഓ അതെയോ, ശരി. ആ ശരി, താങ്ക് യു, താങ്ക് യുടാ. ആ പിന്നെ എല്ലാരും സേഫാ. ആ ഓക്കെ, ബൈ.
0: ആരാ മനീഷളീനോ? നീ അവനോടും ഗോവക്കാര്യം പറഞ്ഞോ?
1: പിന്നെ പറയാതെ. ഒരത്യാപത്ത് വന്നപ്പം പറയാൻ എനിക്ക് അനിയനായിട്ട് അവനല്ലേ ഉള്ളൂ.
0: എന്നിട്ട് അവനിപ്പോ എന്താ വേണ്ടത്?
1: അവനൊന്നും വേണ്ട. അവൻ ഓൺലൈൻ വഴി ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്. ആ കാറുള്ള ലൊക്കേഷൻ ഇവിടെ ഗോവയിലാണത്രേ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി എടുത്തോളാൻ പറഞ്ഞു.
2: അതേതായാലും നന്നായി. ഒരു കാറ് പോകുമ്പോഴേക്കും പകരം വേറൊരു കാർ ഒത്തുകിട്ടിയല്ലോ, ആശ്വാസം.
3: ഏ, ഒരു കാർ പോവാനോ? മനസ്സിലായില്ല.
2: അല്ല, ഈ കാറിൽ പോവാൻ ഓർത്തപ്പോഴേക്കും കാറ് കിട്ടിയല്ലോ എന്നാ പറഞ്ഞേ.
1: അതെ അതെ. എന്നാ എല്ലാവർക്കും കൂടി കാർ പോയി എടുത്താലോ?
0: ശരി.
1: എന്നാ നിങ്ങൾ റെഡിയായിട്ട് റിസപ്ഷനിലേക്ക് വാ, ഞങ്ങൾ രണ്ടുപേരും താഴെ കാണും കേട്ടോ. ശൈലേ വാ, നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം.

0: അല്ലടി മംഗളെ, ഇനിയിപ്പൊ അവര് നമ്മളോട് ഫ്ലൈറ്റ് ടിക്കറ്റ് വല്ലതും കാണിക്കാൻ പറയോ ഈ തെളിവിനായിട്ട്?
1: എടി നീ ഒന്ന് പേടിക്കാതിരിക്കെ. പിന്നെ നീ ആവേശം കാണിച്ച് വല്ല ഡയലോഗ്

0: ഒന്നും മറന്നിട്ടില്ലല്ലോ, എല്ലായിടത്ത് ഡിക്കി വെച്ചിട്ടില്ലേ?
1: അങ്ങനെ എടുത്തു വെക്കാൻ ഒരുപാടൊന്നും ഇല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു യാത്ര. അപ്പൊ പിന്നെ എന്തോന്ന് ലഗേജ്?
2: ഹാ, അപ്രതീക്ഷിതമാണെങ്കിലും സംഗതി കസറി. രണ്ടു ദിവസം പോയത് അറിഞ്ഞില്ല. ഗോവയൊക്കെ എന്തായാലും നന്നായിട്ട് കണ്ടു.
3: ഞങ്ങൾ എന്തായാലും കിഡ്നാപ്പ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞവന്മാരോടാണ് നന്ദി പറയാ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെയും കൂട്ടി ഗോവയിലൊന്നും വരാൻ പോണില്ലല്ലോ.
0: അതെ, അവര് കാരണം ഞങ്ങളും ഗോവ കണ്ടു.
1: വേണമെങ്കിൽ ചോറ്റാനിക്കൽ അമ്പലത്തിലെ വഴിപാടും ഇൻഷുറൻസ് അർദ്ധ സംസ്ഥാന സമ്മേളനവും ഒക്കെ അടുത്ത മാസവും നടത്താമല്ലോ.
2: അതെ അതെ, പക്ഷെ എങ്കിലേ ഇനി ഊട്ടിയോ കൊടൈക്കനാലോ നോക്കിയാ മതിട്ടോ. അടുത്ത തവണ വീണ്ടും ഗോവ വേണ്ട.
1: അത് ശരിയാ.
4: മനസ്സിലായി അല്ലേ?
2: പിന്നെ നിങ്ങൾ എന്ത് കരുതി?
1: കള്ളി ഇപ്പഴേ പൊളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഓർത്തു ഗോവ വിടുന്നതിന് മുമ്പ് ഗോവൻ സ്റ്റോറി പൊട്ടിച്ച് കൈ കൊടുക്കാന്ന്.
0: എങ്ങനെ കണ്ടുപിടിച്ചു?
3: അതെന്നെ, ഞങ്ങളുടെ ആക്ടിങ് കൂൾ അല്ലായിരുന്നോ?
1: ആക്ടിങ്ങും പ്ലാനിങ്ങും ഒക്കെ ഗംഭീരായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു നോട്ടപ്പിഴവ് പറ്റി.
2: അതെ, ഒരു ചെറിയ ടെക്നിക്കൽ നോളജിന്റെ അഭാവം കാരണം സംഭവിച്ച എറർ, അത്രേ ഉള്ളൂ.
0: എന്തായിരുന്നു അത്?
1: അതായത് കിഡ്നാപ്പ് ചെയ്തവർ അയച്ചത് എന്നും പറഞ്ഞ് നിങ്ങളുടെ രണ്ടുപേരുടെ മൊബൈലിൽ നിന്ന് അയച്ച ആ ഫോട്ടോസ് ഇല്ലേ?
3: ആ വാട്സാപ്പിൽ അയച്ചത്. അത് ക്ലിയർ അല്ലായിരുന്നോ?
2: ക്ലിയർ ഒക്കെ ആയിരുന്നു, പക്ഷെ ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു ഫോട്ടോ വീണ്ടും ഫോർവേഡ് ചെയ്യുമ്പോഴേ ഫോർവേർഡ് എന്ന് അതിന് മുകളിലായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് രേഖപ്പെടുത്തിയിരിക്കും.
1: നിങ്ങൾ ആ ഫോട്ടോകൾ സ്വന്തം മൊബൈലിലെടുത്ത് സെൻഡ് ചെയ്തതിനാൽ അങ്ങനെ വന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. സംശയം തോന്നി മനീഷ് അളിയനെ ഒന്ന് വിളിച്ചു കുറഞ്ഞപ്പോ കാറിന്റെയും പോലീസ് സ്റ്റേഷന്റെയും ഒക്കെ കഥ പതിയെ പുറത്തു വന്നു. നാട്ടിൽ നിന്ന് ഒരു കാറും എടുത്ത് ഇത്രയും ദൂരം വരാൻ കാണിച്ച ധൈര്യം എന്തായാലും കൊള്ളാം. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല.
0: ഐഡിയ എന്റേതാണ്, പാവ ശൈല, അവളെ ഞാനാണ് ഇതിലേക്ക് വലിച്ചിട്ടത്.
2: ഏ, നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ എല്ലാവരും ഒത്ത് കൂടുതൽ യാത്രകൾ നടത്തുന്നതില് ഞങ്ങളുടെ ഭാഗത്തുനിന്നും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അതും സമ്മതിക്കുന്നു. ഗോവ ട്രിപ്പ് എന്തായാലും ഞങ്ങളും എൻജോയ് ചെയ്തു, അത് സത്യമാണല്ലോ.
1: അതെ, നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനും കഴിഞ്ഞു. എല്ലാരും ഒത്തുകൂടിയപ്പോ നല്ലൊരു വെക്കേഷനും ആയി.
0: അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
1: ചോദിക്കേ.
0: കാറ് നേരെ ഊട്ടിക്ക് വിട്ടാലോ?
4: ഊട്ടിയിലേക്കോ?

ഒരു ഗോവൻ ട്രിപ്പ് നാടകം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഷൈല, ആരതി ലാൽ ബി, മംഗള, സെവിൽ ജിഹാൻ, വിനോദ്, അനീഷ് ദേവ്, ദിലീപ്, ജയദേവ് രവി, രമേശ്, ഗോവിന്ദ് ടി എ, നിഷ, അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ, വിജു നീരാവിൽ, ബൊപ്പണ്ണ, കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജേവി, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കെ ജയകുമാർ വരികളെഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത് ചിത്രം പക്ഷേ.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
0: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 June 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആന്റ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്രമേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ UALB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1st നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ഇന്നൊവേഷൻ ആന്റ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2nd. ബെസ്റ്റ് പെർഫോമിംഗ് UALB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1st, മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2nd നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1st നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. തമിഴ്നാടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെയും റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയുമാണ് ഒഴിവാക്കിയത്. കോംഗോയിൽ ഇതുവരെ 1200 എബോള കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വിഭാഗം അറിയിച്ചു. 321 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗബ്രിയേസസ് മുന്നറിയിപ്പ് നൽകി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമലി സ്വദേശി റോഷൻ രാജു 1-ാം റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1-ാം റാങ്ക്. അടുത്ത മാസം 8-നാണ് ആദ്യ അലോട്ട്മെന്റ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. പരീത്തുകാവ് ഉന്നതി നിവാസികളുടെ പുനരധിവാസത്തിനായി 5 സെന്റ് ഭൂമി വീതം അളന്ന് സർവേ സ്കെച്ച് തയ്യാറാക്കിയതായി എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർവേ സ്കെച്ച് അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. എറണാകുളം പിറവംപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 3 പേരെ തിരിച്ചറിഞ്ഞു. മൂവാറ്റുപുഴ പായിപ്ര സ്വദേശിനി വിജി, ഭർത്താവ് നാരായണൻ, 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ 13 വയസ്സുള്ള മകൾക്കുവേണ്ടി തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. അൾജീരിയ ഓസ്ട്രിയ മത്സരവും അതേസമയമാണ്. പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന പോരാട്ടങ്ങളിൽ കൊളംബിയ പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. പരിസ്ഥിതി സംരക്ഷണം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കൂ. ഷിബു ചക്രവർത്തി വരികളെഴുതി ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം സായം സന്ധ്യ.

0: ഈ പഠിത്തമായിട്ട് ബന്ധപ്പെട്ട് അധ്യാപകരുടെ അല്ലെങ്കിൽ കൂടെയുള്ള താരങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്?
1: ടൂർണമെന്റ് ഒക്കെ പോകാൻ എനിക്ക് നല്ല സപ്പോർട്ടാണ് അധ്യാപകർ തരുന്നത്. എനിക്ക് പെർമിഷൻ തരും, കളിക്കാൻ പോകാനുള്ള പെർമിഷൻ തരും, അതുപോലെ പ്രാക്ടീസിന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്ര ഇത്ര ദിവസം വെച്ച് പെർമിഷൻ തരുകയൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ കോളേജിലായിട്ട് കോട്ടൊന്നും ഇല്ലാത്തതിന്റെ ഒരു ചെറിയ പ്രശ്നമുള്ളൂ, അല്ലാണ്ട് വലിയ കുഴപ്പമില്ല.
0: ഇനി ഫാമിലിയിലേക്ക് വന്നാൽ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി ഒന്ന് പറയൂ.
1: ആദ്യം എന്റെ അച്ഛൻ SS മനോജ് മാധ്യമ പ്രവർത്തകനാണ്. പിന്നെ എന്റെ അമ്മ ഡോക്ടറാണ്, ഇപ്പോ വെള്ളറടയിൽ വർക്ക് ചെയ്യുന്നു, CHE വെള്ളറടയിൽ. പിന്നെ എനിക്കൊരു അനിയനുണ്ട്, ഇപ്പോ 10th KV പട്ടത്ത് പഠിക്കുന്നു.
0: സ്കോഷിലെ ദിവസേനയുള്ള പരിശീലന ക്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു ദിവസം സുഭദ്രയുടെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ആ ദിവസം അവസാനിക്കുന്നത്?
1: ഇപ്പൊ എനിക്ക് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ, എനിക്ക് രാവിലെ എണീക്കണം, ബസ് ഒരു 7:30 ഞാൻ സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. അപ്പോ ചിലപ്പോ ഞാൻ രാവിലെ എണീറ്റ് എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യും, ഇപ്പോ ചിലപ്പോ ഒന്ന് ഓടാൻ പോവോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. പിന്നെ ഞാൻ റെഡിയായി സ്കൂളിൽ പോകാനായിരിക്കും നോക്കണേ. പിന്നെ 2 മണിവരെ എനിക്ക് സ്കൂളായിരിക്കും. പിന്നെ സ്കൂള് വിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോ ഒരു 2:30 ആവും. പിന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ എനിക്ക് 5 തുടങ്ങണത് അവിടെ സെക്ഷൻ. പിന്നെ 5 തുടങ്ങിയ ജിമ്മും കാര്യങ്ങളും എല്ലാം കൂടി കഴിയുമ്പോൾ 7:30. അപ്പോൾ 5 to 7:30 എന്റെ പ്രോപ്പറായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്.
0: ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ?
1: പ്രത്യേകിച്ചൊന്നും ഇല്ല. അമ്മ, എനിക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും കുക്ക് ചെയ്യാൻ

0: പിന്നെ എനിക്ക് ഏറ്റവും പോസിറ്റീവ് എന്നല്ല, ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേരള യൂണിവേഴ്സിറ്റി 2024 മൂന്നാം സ്ഥാനം വാങ്ങിയായിരുന്നു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിന്. അത് കേരള യൂണിവേഴ്സിറ്റിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി അത്യാവശ്യം പരിശ്രമിച്ച് കിട്ടിയൊരു കാര്യമാണ്. ടീമായിട്ട് നിന്ന് നമുക്ക് വേണ്ട ഒരു മെഡലായിരുന്നു നമ്മൾ മേടിച്ചത് ദേശീയതലത്തിൽ. ദേശീയതലത്തിൽ ആദ്യമായിട്ടാണ് എനിക്കും അങ്ങനെ ഒരു മെഡൽ കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രചോദനമായിരുന്നു എനിക്ക്.
1: സ്കോഷിനെ കുറിച്ച് പല ആൾക്കാർക്കും വലിയ ധാരണയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ തുടങ്ങിയ ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങളെ അപേക്ഷിച്ച് സ്കോഷ് അധികം ആർക്കും അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആ സ്കോഷിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. എന്താണ് സ്കോഷ്, എങ്ങനെയാണത് കളിക്കുന്ന രീതി, എത്തരത്തിലുള്ള ടൂർണമെന്റുകളൊക്കെയാണ് ദേശീയ തലത്തിലായാലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലായാലും സംഘടിപ്പിക്കുന്നത്? ആദ്യം സ്കോഷിനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം, പിന്നെ ബാക്കി കാര്യങ്ങളും കൂടെ.
0: സ്ക്വാഷ് എന്ന് വെച്ചാൽ ഒരു റാക്കറ്റ് ഗെയിമാണ്, ടെന്നീസും ബാഡ്മിന്റനും പോലെ. പക്ഷെ സ്ക്വാഷിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു മുറിയിൽ കളിക്കുന്നതാണ്, ഒരു ചുമരിൽ കളിക്കുന്നതാണ്. നമുക്ക് മൂന്ന് വശം ചുമരായിരിക്കും, നാലാമത്തഞ്ച് നമ്മുടെ പുറകിലത്തെ വശം ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയൊരു വാതിലും കാണും. അപ്പോ അല്ലാതെ ഇതിന്റെ സംബന്ധിച്ച ടെന്നീസ് പോലെ തന്നെ ഇതിന്റെ സ്ക്വാഷിന്റെ റാക്കറ്റ് കുറച്ചും കൂടി വലുതായിരിക്കും. പിന്നെ ബോൾ എന്ന് വെച്ചാൽ ചെറിയ റബ്ബർ ബോൾ ആയിരിക്കും. ഇത് 1800s ഇംഗ്ലണ്ടിലെ ജയിലുകളിൽ കളിച്ചു വന്നൊരു ഗെയിമാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഇതിന്റെ തുടക്കം. ടെന്നീസ് പോലെ തന്നെ, പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ചുമരിലടിച്ച് കളിക്കുന്ന കളി, റാക്കറ്റും കൊണ്ട് നമ്മൾ ചുമരിലടിച്ച് കളിക്കുന്ന കളി. അതാണ് എന്റെ വാസ്തവം.
1: ഇതിന്റെ പോയിന്റ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്?
0: പോയിന്റ് സിസ്റ്റം എന്ന് വെച്ചാൽ 11 പോയിന്റ് ആണ്. ബെസ്റ്റ് ഓഫ് 3 അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് 5 ആണ് വരുന്നത്. നമ്മൾ ബെസ്റ്റ് ഓഫ് 5 ആണ് ദേശീയ തലങ്ങളിലും അന്തർദേശീയ തലങ്ങളിലും കളിക്കുന്നത്. 11 പോയിന്റിനാണ് ഗെയിം. പിന്നെ ഡബിൾ ബൗൺസ് പാടില്ല. നമ്മൾ ഒന്നിൽ സിംഗിൾ ബൗൺസിൽ എടുക്കണം, അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ എടുക്കണം. ഡബിൾ ബൗൺസ് ഇല്ല. പിന്നെ അല്ലാതെ കളിയുടെ ആയ ഓരോ മാർക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: ഈ സ്കോഷുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ ടൂർണമെന്റുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വർഷം തോറും പല പല ടൂർണമെന്റുകൾ വരാറുണ്ടോ?
0: വർഷം തോറും സീനിയർ നാഷണൽസും ജൂനിയർ നാഷണൽസും വർഷം തോറും ഉള്ളതാണ്. പിന്നെ അല്ലാതെ നമുക്ക് ഓരോ സ്റ്റാർ വെച്ചുള്ള ടൂർണമെന്റ്, ഇങ്ങനെ 1-star, 2-star, 3-star ടൂർണമെന്റുകൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ടൂർണമെന്റുകൾ മിക്ക മാസവും നടന്നുകൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ തന്നെ അന്തർദേശീയ തലങ്ങളിൽ വേറെയും കുറച്ച് ടൂർണമെന്റുകളുണ്ട്. ഇപ്പോ PSA പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ടൂർണമെന്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി എക്സ്പോഷർ തരും ഈ കളി എന്താണെന്നും കളിക്കുന്ന കുട്ടികൾക്കും. അല്ലാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ പ്രൊഫഷണലായിട്ട് PSA, അതാണ് പ്രൊഫഷണൽ സ്ക്വാഷ് അസോസിയേഷൻ എന്നാണ് PSAയുടെ ഫുൾ ഇത്. അപ്പോ അതെന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന താരങ്ങൾക്ക് വേണ്ടി പല പല ടൂർണമെന്റുകൾ അവർ നടത്തും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്സ്, പിന്നെ ബ്രിട്ടീഷ് ഓപ്പൺ പറഞ്ഞ സംഭവമുണ്ട്, പിന്നെ അല്ലാണ്ട് CIB ഈജിപ്ഷ്യൻ ഓപ്പൺ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ. പിന്നെ അതുകൂടാതെ WSF വേൾഡ് സ്ക്വാഷ് ഫെഡറേഷൻസിന്റെ കുറച്ച് ടൂർണമെന്റുകൾ കാണും. എന്നുവെച്ചാൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പുകൾ, പിന്നെ അവരായിട്ട് നടത്തുന്ന വേൾഡ് കപ്പുകൾ, അങ്ങനെ കുറച്ച് ടൂർണമെന്റുകൾ കാണും.
1: അപ്പൊ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പുകളും കളിയുടെ ഒരു മേന്മയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം ദേശീയ തലത്തിൽ ഏത് നിലയിലാണ് ഈ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ? അതുപോലെ തന്നെ ഇന്ത്യ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്? കേരളവും ഇന്ത്യയും ഒക്കെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ
0: കേരളത്തെ മാത്രം എടുത്തു പറയുകയാണെങ്കിൽ അത്ര നല്ല പൊസിഷൻ അല്ല. കാരണം ഇത് വളരെ ഒരു പുതിയ ഗെയിമാണ്. 2015 കേരള സ്ക്വാഷ് തുടങ്ങിയതേ ഉള്ളൂ കേരളത്തിൽ. അപ്പൊ ഇനിയും കുറച്ച് വർഷങ്ങൾ എടുക്കും സ്ക്വാഷ് കേരളത്തിൽ നിന്ന് സ്ക്വാഷ് പരിചയമായി വരാനും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും. ഇന്ത്യനെ പറയുകയാണെങ്കിൽ ഇന്ത്യ അത്യാവശ്യം നല്ല നിലയ്ക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ സീനിയേഴ്സിൽ നോക്കിയാലും ഏഷ്യൻ ജൂനിയേഴ്സിൽ നോക്കിയാലും ഇന്ത്യക്കാരാണ് മിക്കതും ചാമ്പ്യന്മാരായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഇന്ത്യയുടെ അനഹാസിംഗ് ഡൽഹിക്കാരിയാണ്. 19 വയസ്സേ ഉള്ളൂ, എന്നാൽ ഇപ്പോൾ അവളുടെ വേൾഡ് റാങ്കിങ് ഇപ്പോൾ അവള് top 20 എല്ലാവരും പറയുന്നത് അനഹാസിംഗ് അടുത്ത ദീപിക പള്ളിക്കൽ അല്ലെങ്കിൽ അടുത്ത ജോഷ്ന ചിന്നപ്പ ആവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ അനഹാസിംഗ് കാരണം ഇപ്പോൾ ഇന്ത്യക്ക് ഒരു നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോ വേറെ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും അപ്കമിങ് ആണ് ഇപ്പൊ സ്ക്വാഷിൽ.
1: അപ്പൊ നിലവിലിപ്പോ 20th റാങ്ക് ആണോ ഇന്ത്യയുടെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന?
0: ഇന്ത്യക്കാരിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റാങ്കിങ് ഇപ്പൊ
1: 20 ആണ്. സ്ക്വാഷ് കായിക താരം എന്നുള്ള നിലയിൽ എന്താണ് സുഭദ്രയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്ത് നേട്ടം കൈവരിക്കണമെന്നാണ് ആഗ്രഹം?
0: ഇപ്പോൾ ഓഗസ്റ്റിൽ അടുത്ത സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് വരും. അപ്പോൾ അതിനകത്ത് എന്റെ മികച്ച പ്രകടനം കൈവരിക്കുക എന്നതാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽസ് വരുന്നുണ്ട്, പിന്നെ പല പല ടൂർണമെന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.

0: അപ്പൊ അതിനൊക്കെ എന്റെ ഏറ്റവും നല്ല പ്രകടനം കാണിച്ച് എന്റെ റാങ്കിങ്ങിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് വരുത്താനാണ് എന്റെ താല്പര്യം.
1: ദേശീയ തലത്തിൽ സുഭദ്രയുടെ റാങ്കിങ് എത്രയാണ്?
0: ഇപ്പോ 38th റാങ്ക് എങ്ങാണ്ടാണ്. അപ്പൊ ഇനി ടൂർണമെന്റുകൾ കളിച്ചാൽ നമ്മുടെ റാങ്കിങ്ങിൽ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ടൂർണമെന്റ് എന്തോരം കളിക്കുന്നു അത്ര റാങ്കിങ് കൂടും. അപ്പൊ ഇനി അടുത്തത് എന്തായാലും ഒരു ടോപ് 20 ഒക്കെയാണ് എന്റെ ലക്ഷ്യം.
1: ഒളിമ്പിക്സ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
0: അതിന് എന്നെക്കാളും നല്ല പ്ലേയേഴ്സ് ഉണ്ട്.
1: അതല്ല, നമുക്കിപ്പോ സ്വപ്നം കാണുക എന്നുള്ളതാണല്ലോ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളത് അത് എത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഒരു കായിക താരത്തിന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്സ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
0: ഒളിമ്പിക്സ് ആദ്യമായിട്ടാണ് സ്ക്വാഷില് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് ഇപ്പോ എങ്ങനെയാണ് ഇന്ത്യക്കാര് സ്ക്വാഷില് ഒളിമ്പിക്സിൽ പ്രകടനം ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള പ്ലേയേഴ്സിന് അതൊരു ശുഭപ്രതീക്ഷ തരാൻ പോകുന്നത്. ഇനിയിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് കളിക്കാൻ പോണ കുറച്ച് പ്ലേയേഴ്സാണ് അനഹാദ് സിംഗ്, അഭയ് സിംഗ്, പിന്നെ ചിലപ്പോ ജോഷ്ന ചിന്നപ്പ കാണും, സൗരവ് ഘോഷാല് കാണും, ഹരേന്ദ്രപാൽ സന്ധു, അങ്ങനെ കുറച്ച് ടോപ്പിലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോ അവരൊക്കെ എങ്ങനെ അവരുടെയൊക്കെ പ്രകടനം അനുസരിച്ചായിരിക്കും നമ്മളെ പ്രചോദനമാകാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും നമ്മളെ പോലെയുള്ള ഇങ്ങനെ അപ്കമ്മിങ് താരങ്ങൾക്ക് ഒരു പ്രതീക്ഷ തരാൻ പോകുന്നത്.
1: എന്തായാലും ആകാശവാണിയോട് ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള ഒരുപാട് നേട്ടങ്ങൾ മുന്നിലുണ്ട്, അതെല്ലാം നേടാൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ, അതുപോലെ തന്നെ പഠിത്തവും ഈ സ്കോഷും ഒരുമിച്ച് കൊണ്ടുപോകാൻ സുഭദ്രയ്ക്ക് സാധിക്കട്ടെ. നന്ദി.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രിജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രിജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അനന്തം അജ്ഞാതം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന തങ്കപ്പൻ എം എൻ, സംഗീതം എം കെ അർജുനൻ.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.